0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ, അഹല്യ FM 90.4 എല്ലാ ശ്രോതാക്കൾക്കും സന്തോഷം നിറഞ്ഞ, സമാധാനം നിറഞ്ഞ ഒരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ അരുണോദയം ആരംഭിക്കുന്നു. ഒപ്പം ചേരുന്നു ഞാൻ സുനൽ. ഇന്ന് 2026 ജൂലൈ മാസം 17 വെള്ളിയാഴ്ച. കൊലവർഷം 1201. കർക്കിടക മാസം 1 മകം നക്ഷത്രം. ജലാസുദ്ദീൻ റൂമി പറഞ്ഞ ഒരു വാചകമുണ്ട്, മുറിവുകളിലൂടെയാണ് വെളിച്ചം നിങ്ങളിലേക്ക് പ്രവേശിക്കുന്നത്. ജീവിതത്തിൽ ഉണ്ടാകുന്ന സങ്കടങ്ങളും വീഴ്ചകളും നമ്മളെ തകർക്കാൻ മാത്രമുള്ളതല്ല, ആ അനുഭവങ്ങളാണ് നമ്മളെ കൂടുതൽ ശക്തരും വിവേകമുള്ളവരുമാക്കുന്നത്. ഓരോ കഠിനമായ അവസ്ഥയും പുതിയൊരു തിരിച്ചറിവിലേക്കും വിജയത്തിലേക്കുമുള്ള വഴിയാണ് തുറക്കുന്നത്. അതുകൊണ്ട് മുറിവുകളെ ഓർത്ത് തളരാതിരിക്കാം, അവയിലൂടെ വരുന്ന വെളിച്ചത്തെ സ്വീകരിക്കാം. എല്ലാ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇനി അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനത്തിനായി കാതോർക്കാം. കേട്ടുകൊണ്ടേയിരിക്കൂ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

കിളിയെ കൊണ്ട് പാടിച്ച ആ പവിത്രമായ വരികൾ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് പെയ്യാൻ തുടങ്ങുകയാണ്. ഈ രാമായണ മാസത്തിൽ എല്ലാ ദിവസവും രാമായണത്തിലെ വരികളും അതിൻ്റെ ലളിതമായ ജീവിത ദർശനങ്ങളുമായി ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. അരുണോദയത്തിൽ കർക്കിടക മാസ പ്രത്യേക

മടിയാതെ. എഴുത്തച്ഛൻ തന്റെ കാവ്യത്തിന്റെ തുടക്കത്തിൽ ജ്ഞാനത്തിന്റെ പ്രതീകമായ കിളിപ്പെണ്ണിനോട് ഭഗവാന്റെ കഥകൾ മടി ഏതുമില്ലാതെ പാടാൻ ആവശ്യപ്പെടുന്ന മനോഹരമായ വരികളാണ് ഇത്. ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെണ്ണെ, ശ്രീരാമചരിതം ചൊല്ലു ചൊല്ലു നീ മടിയാതെ. ഈ രണ്ട് വരികൾക്ക് പിന്നിൽ വലിയൊരു ജീവിത തത്വമുണ്ട്. ജീവിതത്തിൽ നമ്മൾ എത്ര വലിയ പ്രതിസന്ധികളിലൂടെയോ വറുതിയിലൂടെയോ കടന്നുപോയാലും നല്ല കാര്യങ്ങൾ ചെയ്യാനും ഈശ്വര ചിന്തയോടെ മുന്നോട്ടു പോകാനും ഒരിക്കലും മടി വിചാരിക്കരുത്. മടിയും ആലസ്യവും വെടിഞ്ഞ് മനസ്സിൽ ശുദ്ധമായ ഭക്തിയും സമർപ്പണ ബോധവും നിറച്ചുകൊണ്ട് കർമ്മരംഗത്ത് വ്യാപൃതരാകാൻ ഈ വരികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വറുതിയുടെ കർക്കിടകത്തെ അതിജീവിക്കാൻ മനസ്സിന് കരുത്തു പകരുന്നതാണ് ഈ രാമനാമ മന്ത്രം. ഉള്ളിലെ കലിബാധകളെയും മടിയെയും ദൂരെ എറിഞ്ഞ് നന്മയുടെ വഴിയിലൂടെ സഞ്ചരിക്കാൻ നമുക്ക് ഈ വരികൾ പ്രചോദനമാണ്. കർക്കിടക പെയ്ത്തിന്റെ ഈ കുളിർമയിൽ എല്ലാവർക്കും ശാന്തിയും ഐശ്വര്യവും നിറഞ്ഞ ഒരു രാമായണ മാസം ആശംസിക്കുന്നു. ലോകം മുഴുവൻ നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. ഇന്ന് ജൂലൈ മാസം 17-ാം തീയതി. ഇനി അരുണോദയത്തിൽ ഇന്നലകളിലെ ഇന്ന്. ആഗോളതലത്തിൽ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിനും ഇരകൾക്ക് നീതി ഉറപ്പാക്കുന്നതിനുമായി എല്ലാ വർഷവും ജൂലൈ 17 അന്താരാഷ്ട്ര നീതിന്യായ ദിനമായി ആചരിക്കുന്നു. വംശഹത്യ, യുദ്ധകുറ്റങ്ങൾ, മനുഷ്യരാശിക്കെതിരെയുള്ള അതിക്രമങ്ങൾ എന്നിവ വിചാരണ ചെയ്യുന്നതിനായുള്ള അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപീകരിക്കുന്നതിലേക്ക് നയിച്ച റോം ചട്ടങ്ങൾ അംഗീകരിച്ചത് 1998 ജൂലൈ 17 ഇതിന്റെ ഓർമ്മ പുതുക്കലായാണ് ഈ ദിനാചരണം നടക്കുന്നത്. ആധുനിക വ്യോമയാന ചരിത്രത്തിലെ ഏറ്റവും ദാരുണമായ ദുരന്തങ്ങളിലൊന്ന് നടന്നത് 2014 ജൂലൈ 17 ആംസ്റ്റർഡാമിൽ നിന്നും ക്വാലാലംപൂരിലേക്ക് 298 യാത്രക്കാരുമായി പറക്കുകയായിരുന്ന മലേഷ്യൻ എയർലൈൻസിന്റെ MH-17 വിമാനം കിഴക്കൻ യുക്രൈനിലെ ആകാശത്ത് വെച്ച് റഷ്യൻ അനുകൂല വിമതർ വിക്ഷേപിച്ച ബുക്ക് മിസൈൽ തട്ടി തകർന്നു വീണു. വിമാനത്തിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളും ഈ ദുരന്തത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു. ഇത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര പ്രതിസന്ധികൾക്ക് കാരണമായി. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കുത്തക തകർക്കാൻ തമിഴ്നാട്ടിലെ ധീര സ്വാതന്ത്ര്യ സമര സേനാനിയായ VU ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി തങ്ങളുടെ ആദ്യ കപ്പൽ സർവീസ് തൂത്തുക്കുടിക്കും കൊളംബോയ്ക്കുമിടയിൽ ആരംഭിച്ചത് 1907 ജൂലൈ 17 SS ഗാലിയോ എന്ന കപ്പലാണ് ഈ ദിവസം ആദ്യമായി യാത്ര തിരിച്ചത്. കടുത്ത ബ്രിട്ടീഷ് ഭീഷണികളെയും സാമ്പത്തിക പ്രതിസന്ധികളെയും അവഗണിച്ചുകൊണ്ട് നടത്തിയ ഈ നീക്കം ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് വലിയ ആവേശമാണ് നൽകിയത്. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ വിനോദ കേന്ദ്രങ്ങളിലൊന്നായ ഡിസ്നിലാൻഡ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ ഔദ്യോഗികമായി തുറന്നുകൊടുത്തത് 1955 ജൂലൈ 17 വിഖ്യാത കാർട്ടൂണിസ്റ്റും ചലച്ചിത്ര നിർമ്മാതാവുമായ വാൾട്ട് ഡിസ്നിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ നിർമ്മിച്ച ഒരേയൊരു ഡിസ്നി പാർക്കാണ് ഇത്. കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിക്കുന്ന തരത്തിൽ കാർട്ടൂൺ കഥാപാത്രങ്ങളെ പുനഃസൃഷ്ടിച്ച ഈ പാർക്ക് വിനോദസഞ്ചാര മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവന്നു. 2-ാം ലോകമഹായുദ്ധത്തിൽ ജർമ്മനി കീഴടങ്ങിയതിനു ശേഷം യുദ്ധാനന്തര ലോകത്തിന്റെ ഭാവിയും യൂറോപ്പിന്റെ പുനർനിർമ്മാണവും ചർച്ച ചെയ്യാനായി സഖ്യകക്ഷികളായ അമേരിക്ക, ബ്രിട്ടൻ, സോവിയറ്റ് യൂണിയൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാർ പങ്കെടുത്ത പോട്സ്ഡാം കോൺഫറൻസ് ജർമ്മനിയിൽ ആരംഭിച്ചത് 1945 ജൂലൈ 17. 2-ാം ലോകമഹായുദ്ധത്തിന്റെ അന്ത്യത്തിലേക്കും തുടർന്നുള്ള ശീതയുദ്ധത്തിന്റെ തുടക്കത്തിലേക്കും നയിച്ച നിർണായക രാഷ്ട്രീയ ചർച്ചയായിരുന്നു ഇത്. ഇന്ത്യൻ ധനകാര്യ ചരിത്രത്തിലെ പ്രമുഖനും റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ 11-ാമത് ഗവർണറുമായിരുന്ന NC സെൻഗുപ്ത ജനിച്ചത് 1916 ജൂലൈ 17. പശ്ചിമ ബംഗാളിൽ നിന്നും ICS ഓഫീസറായി കരിയർ ആരംഭിച്ച അദ്ദേഹം കടുത്ത സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിൽ 1975 മെയ് മുതൽ ഓഗസ്റ്റ് വരെയുള്ള ചുരുങ്ങിയ കാലയളവിലാണ് RBIയുടെ തലപ്പത്തിരുന്നത്. ഈ തീയതി ബാങ്കിംഗ് രംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ ഓർമ്മിപ്പിക്കുന്നു. ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നലകളിലെ ഇന്ന്. ഇനി കേൾക്കാം ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

0: ഉദയരശ്മികൾക്കൊപ്പം കാതുകൾക്ക് നിറവേകാൻ അരുണോദയം.
1: ഒരിക്കൽ കൂടി സ്വാഗതം അരുണോദയത്തിലേക്ക്. മേക്കപ്പുകളുടെ കൃത്രിമത്വമില്ലാതെ സ്റ്റുഡിയോ സെറ്റുകളുടെ അതിർവരമ്പുകൾ ഭേദിച്ച് സിനിമയെ നാട്ടിൻപുറങ്ങളിലെ കാറ്റിലേക്കും മഴയിലേക്കും സാധാരണ മനുഷ്യരിലേക്കും കൂട്ടിക്കൊണ്ടുപോയ ദൃശ്യഭാഷയുടെ തമ്പുരാൻ ഇന്ന് ജൂലൈ 17. തെന്നിന്ത്യൻ ചലച്ചിത്ര ചരിത്രത്തിൽ സ്വന്തം പേരിൽ ഒരു കാലഘട്ടം തന്നെ സൃഷ്ടിച്ച ഇതിഹാസ സംവിധായകൻ ഭാരതിരാജയുടെ ജന്മദിനം. സിനിമ എന്നാൽ കേവലം ഒരു വിനോദത്തിനപ്പുറം ഒരു നാടിന്റെയും അവിടുത്തെ മനുഷ്യരുടെയും സംസ്കാരത്തിന്റെയും നേർക്കാഴ്ചയാണെന്ന് തെളിയിച്ച ചലച്ചിത്രകാരനാണ് അദ്ദേഹം. സിനിമ അതുവരെ പിന്തുടർന്നു പോകുന്ന എല്ലാ പരമ്പരാഗത ശൈലികളെയും തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് അദ്ദേഹം കടന്നു വന്നത്. ക്യാമറയും കൊണ്ട് അദ്ദേഹം ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നു. അവിടുത്തെ കർഷകരും സാധാരണക്കാരുമെല്ലാം അദ്ദേഹത്തിന്റെ ഫ്രെയിമുകളിൽ നായകന്മാരും നായികമാരുമായി. മണ്ണും പ്രകൃതിയും പ്രണയവും പ്രതിരോധവുമെല്ലാം അതിന്റെ ഏറ്റവും സ്വാഭാവികമായ ഭാവത്തിൽ വെള്ളിത്തിരയിലെത്തിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേക വൈഭവമുണ്ടായിരുന്നു. പുതിയൊരു ദൃശ്യ സംസ്കാരം കെട്ടിപ്പടുക്കുക വഴി ദക്ഷിണേന്ത്യൻ സിനിമയുടെ വഴി മാറി നടത്തത്തിന് അദ്ദേഹം തുടക്കമിട്ടു. സിനിമയിൽ മികച്ച കഥകൾ പറയുന്നതിനൊപ്പം തന്നെ ഒരു തലമുറയെ തന്നെ സ്വാധീനിച്ച ഒട്ടനവധി മികച്ച സാങ്കേതിക പ്രവർത്തകരെയും അഭിനേതാക്കളെയും ചലച്ചിത്ര ലോകത്തിന് സമ്മാനിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പിൽക്കാലത്ത് വലിയ പ്രതിഭകളായി മാറിയ പലരും അദ്ദേഹത്തിന്റെ വിരൽത്തുമ്പ് പിടിച്ചാണ് കരിയർ തുടങ്ങിയത്. കലാലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനകളെ മുൻനിർത്തി രാജ്യം പത്മശ്രീ നൽകിയും ഒട്ടനവധി തവണ ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ നൽകിയും ഈ ചലച്ചിത്ര യോഗിയെ ആദരിച്ചിട്ടുണ്ട്. സിനിമയെയും പ്രകൃതിയെയും സ്നേഹിക്കുന്ന ഏവർക്കും ഒരു വലിയ പാഠപുസ്തകമാണ് അദ്ദേഹത്തിന്റെ ദൃശ്യങ്ങൾ. തെന്നിന്ത്യൻ സിനിമയുടെ പെരുമ ആകാശത്തോളം ഉയർത്തിയ പ്രിയ സംവിധായകൻ ഭാരതിരാജയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം. കേൾക്കാം അരുണോദയത്തിലൂടെ ഭക്തിസാന്ദ്രമായ ഒരു ഗാനം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

ഇളവയിൽ തൂകുന്ന ഈ പുലരിയിൽ സുന്ദരമായ പാട്ടുകളുമായി കേട്ടുകൊണ്ടിരിക്കുന്നു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: ഈ വെളുപ്പംകാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ.
1: ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM. കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
0: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയ സമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8071-695-15, 9400-2-47684. അഹ്ലിയ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: Info@7.
7: നമസ്കാരം, ഇൻഫോസെവൻ ആരംഭിക്കുന്നു. ഞാൻ ആയില്ല. ലോക ജനസംഖ്യ വാരാചരണത്തിന്റെ ഭാഗമായി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്ററിലെ വിദ്യാർത്ഥികൾക്കായി ബോധവൽക്കരണ സെമിനാറും പ്രശ്നോത്തരയും സംഘടിപ്പിച്ചു. ജില്ലാ മെഡിക്കൽ ഓഫീസ്, ദേശീയ ആരോഗ്യ ദൌത്യം, കൊടുവായൂർ സാമൂഹികാരോഗ്യ കേന്ദ്രം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് എഡ്യൂക്കേഷൻ സെന്റർ എന്നിവരുടെ സംയുക്താഭിമുഖ്യത്തിലാണ് പരിപാടി നടത്തിയത്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബെമ്പർ ജില്ലാതല പ്രകാശനം ജൂലൈ 20 രാവിലെ 9:30 കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിൽ രമേശ് പിഷാരടി MLA നിർവഹിക്കും. പാലക്കാട് നഗരസഭാ കൌൺസിലർ കെ പ്രേമ അധ്യക്ഷയാകും. ജില്ലാ കളക്ടർ കെ സുധീർ ആശംസ പറയും. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ TS സതികുമാർ, ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസർ KG സിന്ധു, അസിസ്റ്റന്റ് ജില്ലാ ഭാഗ്യക്കുറി ഓഫീസർ S ശ്രീജ, വിവിധ തൊഴിലാളി യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. കേരള എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസിൽ ഡ്രൈവർ കാറ്റഗറി നമ്പർ 386/2025 തസ്തികയുടെ ചുരുക്കപ്പട്ടികയിൽ ഉൾപ്പെട്ടവർക്ക് ശാരീരിക അളവെടുപ്പും പ്രായോഗിക പരീക്ഷയും ജൂലൈ 22, 23, 24 തീയതികളിൽ നടക്കും. കല്ലേക്കാട് ജില്ലാ ആൻഡ് റിസർവ് പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നടക്കുന്ന പരീക്ഷയിൽ പ്രവേശന ടിക്കറ്റ്, അസൽ ID കാർഡ്, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് സഹിതം രാവിലെ 5 എത്തണമെന്ന് ജില്ലാ ഓഫീസർ അറിയിച്ചു. ചാത്തന്നൂർ അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ലോക യുവ നൈപുണ്യ ദിനാഘോഷം സംഘടിപ്പിച്ചു. ഉന്നത വിദ്യാഭ്യാസം, തൊഴിൽ സാധ്യതകൾ, നൈപുണ്യ വികസനം എന്നിവയെക്കുറിച്ച് കരിയർ മെന്റർ ഗോപകുമാർ ക്ലാസ് നയിച്ചു. +2 വിഭാഗത്തിലെ 310 വിദ്യാർത്ഥികൾ പങ്കെടുത്തു. പാലക്കാട് സർക്കാർ പോളിടെക്നിക് കോളേജിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിലെ ഇലക്ട്രിക്കൽ വർക്ക്ഷോപ്പിലെ കൺസ്യൂമബിൾസ് വാങ്ങുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. ജൂലൈ 29 വൈകിട്ട് 3 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2572-640. നമ്പർ ഒരിക്കൽ കൂടി 0491-2572-640. അട്ടപ്പാടി കാവുണ്ടിങ്കൽ പുനർജനി പുനരധിവാസ കേന്ദ്രത്തിൽ CCTV ക്യാമറ സിസ്റ്റം സ്ഥാപിക്കുന്നതിന് ടെൻഡർ ക്ഷണിച്ചു. ജൂലൈ 28 ഉച്ചയ്ക്ക് 12 വരെ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-2505-791. നമ്പർ ഒരിക്കൽ കൂടി 0491-2505-791. CDTIL ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ, ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ വീഡിയോഗ്രഫി, ഡിപ്ലോമ ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് ഇൻ വീഡിയോ എഡിറ്റിംഗ്, സർട്ടിഫിക്കറ്റ് കോഴ്സ് ഇൻ ഡിജിറ്റൽ സ്റ്റിൽ ഫോട്ടോഗ്രഫി എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. അവസാന തീയതി ജൂലൈ 25. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 85-47-72-01-67. നമ്പർ ഒരിക്കൽ കൂടി 85-47-72-01-67. പല്ലശ്ശന കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ 1 വർഷത്തിലേക്ക് ലാബ് റീഏജന്റുകളും അനുബന്ധ സാമഗ്രികളും വിതരണം ചെയ്യാൻ സ്ഥാപനങ്ങളിൽ നിന്ന് ടെൻഡർ ക്ഷണിച്ചു. August 5 വരെ ഉച്ചയ്ക്ക് 12 വരെ സമർപ്പിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 80-89-48-65-47. നമ്പർ ഒരിക്കൽ കൂടി 80-89-48-65-47. ലക്കിടി അസാബ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജനറൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. സ്പോർട്സ് ആൻഡ് ഫിറ്റ്നസ് സെക്ടർ സ്കിൽ കൌൺസിൽ നൽകുന്ന NCVET Level 4 സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റ് ലഭിക്കും. അവസാന തീയതി ജൂലൈ 24. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 98-95-96-79-98. നമ്പർ ഒരിക്കൽ കൂടി 98-95-96-79-98. ചാത്തന്നൂർ കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂലൈ 18 സൗജന്യ തൊഴിൽ മേള സംഘടിപ്പിക്കുന്നു. യോഗ്യത 10+2 ബിരുദം, ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി രാവിലെ 10:30 എത്തണം. കൂടുതൽ വിവരങ്ങൾക്കായി 94 95 99 97 21 നമ്പർ ഒരിക്കൽ കൂടി 94 95 99 97 21. ചാത്തന്നൂർ അസാപ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ പി ജി, 1 വർഷത്തെ പ്രവൃത്തി പരിചയം, പ്രായപരിധി 35 വയസ്സ് വരെ. അവസാന തീയതി ജൂലൈ 17, അഭിമുഖം ജൂലൈ 18. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 95 99 97 21 നമ്പർ ഒരിക്കൽ കൂടി 94 95 99 97 21. ലോക യുവജന നൈപുണ്യ ദിനത്തോടനുബന്ധിച്ച് കൂറ്റനാട്ടിലെ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ പരിപാടി സംഘടിപ്പിച്ചു. സംസ്ഥാന അസംഘടിത തൊഴിലാളി സാമൂഹിക സുരക്ഷാ പദ്ധതി പ്രകാരം 2025 December 31 വരെ പെൻഷൻ അനുവദിക്കപ്പെട്ട ഗുണഭോക്താക്കൾ ജൂലൈ 17 മുതൽ September 30 വരെയുള്ള കാലയളവിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി മസ്റ്ററിംഗ് നടത്തണം. നിശ്ചിത സമയത്തിൽ മസ്റ്ററിംഗ് പൂർത്തിയാക്കുന്നവർക്ക് മാത്രമേ തുടർന്ന് പെൻഷൻ അനുവദിക്കൂ. മസ്റ്റർ ചെയ്യാൻ കഴിയാത്തവർക്ക് തുടർന്ന് വരുന്ന എല്ലാ മാസങ്ങളിലും 1 മുതൽ 20 വരെയുള്ള കാലയളവിൽ മസ്റ്ററിംഗ് നടത്താം. അവർക്ക് പ്രസ്തുത മാസം മുതലുള്ള പെൻഷൻ മാത്രമേ ലഭിക്കൂവെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-05-358 നമ്പർ ഒരിക്കൽ കൂടി 0491-25-05-358. ജില്ലയിൽ സ്ഥിര താമസക്കാരായ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് സൌജന്യ റെസിഡൻഷ്യൽ PSC മത്സര പരീക്ഷാ പരിശീലനത്തിന് അപേക്ഷിക്കാം. യോഗ്യത 10th class, പ്രായപരിധി 18-30 മധ്യം. വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷയോടൊപ്പം വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്, ജാതി വരുമാന സർട്ടിഫിക്കറ്റ്, ആധാർ കാർഡ് എന്നിവയുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ July 30 വൈകിട്ട് 5 PM ജില്ലാ പട്ടികവർഗ വികസന ഓഫീസ്, പാലക്കാട്, കൊല്ലംകോട്, ചിറ്റൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ് എന്നിവിടങ്ങളിൽ ലഭ്യമാക്കണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 0491-25-05-383 നമ്പർ ഒരിക്കൽ കൂടി 0491-25-05-383. സിയാപ്റ്റും സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി നടത്തുന്ന തൊഴിലധിഷ്ഠിത പ്രിന്റിംഗ് ടെക്നോളജി കോഴ്സുകളിലേക്ക് സീറ്റുകൾ ഒഴിവുണ്ട്. കോഴിക്കോട് സബ് സെന്ററിൽ നടത്തുന്ന 1 വർഷത്തെ PSC അംഗീകാരമുള്ളതും KGTE പോസ്റ്റ് പ്രസ് ഓപ്പറേഷൻ ആന്റ് ഫിനിഷിംഗ് കോഴ്സുകളിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചത്. യോഗ്യത SSLC. പട്ടികജാതി പട്ടികവർഗ OEC വിഭാഗങ്ങളിൽ പെടുന്ന വിദ്യാർത്ഥികൾക്കും മറ്റ് സമുദായങ്ങളിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കും വരുമാന പരിധിക്ക് വിധേയമായി ഫീസ് ആനുകൂല്യവും പ്രതിമാസ സ്റ്റൈപ്പൻഡും ലഭിക്കും. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം July 20 കോഴിക്കോട് റാം മോഹൻ റോഡിലുള്ള ബൈരായിക്കുളം LP സ്കൂൾ കോമ്പൌണ്ടിലെ സിആപ്റ്റ് സബ് സെന്റർ ഓഫീസിൽ ബന്ധപ്പെടണം. കൂടുതൽ വിവരങ്ങൾക്കായി ഫോൺ 94 96 88 23 66 നമ്പർ ഒരിക്കൽ കൂടി 94 96 88 23 66. ഇതോടുകൂടി ഇൻഫോ7 പൂർണ്ണമാകുന്നു. നന്ദി.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന, കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 94002 476 84. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
6: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 lakh rupees ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 rupees സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 3rd edition. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന

0: രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
1: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് മൂന്നിരട്ടി ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്ന് ഒരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
2: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്.
4: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല, ഇത് അറിവിന്റെ കിതാബ്.
5: ഹലോ, ഗുഡ് മോർണിംഗ്. എഴുത്തോലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചെറിയ ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഇന്നത്തെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. വാട്ട് ഇഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ തിങ് യു ഹാവ് എവർ സീൻ വാസ് നെവർ റിയലി ദെയർ? നിങ്ങൾ കണ്ടിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സംഭവം, പക്ഷേ അത് ശരിക്കും അവിടെ ഉണ്ടായിരുന്നില്ല, അതൊരു യാഥാർത്ഥ്യമായിരുന്നില്ല എന്ന് തോന്നുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുക? കേൾക്കുമ്പോൾ അതൊരു സ്ട്രേഞ്ച് ആയിട്ടുള്ള കാര്യമായിട്ട് തോന്നുന്നില്ലേ? ചിലപ്പോൾ ജീവിതത്തെ മാറ്റിമറിക്കുന്നത് സത്യങ്ങളല്ല, പ്രതീക്ഷകളാണ്. അങ്ങനെ തെളിയിക്കുന്ന ഒരു കഥ എൻ്റെ കയ്യിലുണ്ട്. ഇമാജിൻ ഹോസ്പിറ്റൽ റൂം, ഒരു ഹോസ്പിറ്റൽ റൂം ചിന്തിക്കുക. രണ്ട് രോഗികളുണ്ട്, രണ്ടുപേരും ഗുരുതരാവസ്ഥയിലാണെന്ന് വിചാരിക്കുക. അവരിൽ ഒരാൾക്ക് കിടക്കയിൽ നിന്നും നനങ്ങാൻ പോലും കഴിയണില്ല. ദിവസം മുഴുവൻ സീലിംഗിൽ നോക്കി കിടക്കുക, വേദന, നിരാശ. ഇനിയിപ്പോ എന്താണ് ലൈഫിനർത്ഥം എന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചു കിടക്കുകയാണ് ഈ രണ്ട് പേഷ്യൻസിലെ ഒരാൾ. അതായിരുന്നു അദ്ദേഹത്തിന്റെ ലോകം. പിന്നീട് അദ്ദേഹത്തെ മറ്റൊരു മുറിയിലേക്ക് മാറ്റി. ആ മുറിയില് ഒരു ജനലുണ്ടായിരുന്നു. ജനലിനോട് ചേർന്നിട്ടുള്ള കിടക്കയിൽ വേറൊരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ ദിവസവും വൈകുന്നേരം ആകുമ്പോഴത്തേക്കും ഈ ജനലിനരികിലെ രോഗിക്ക് കുറച്ചു നേരം എഴുന്നേറ്റിരിക്കാൻ കഴിയായിരുന്നു. ആ സമയത്ത് അദ്ദേഹം തന്റെ റൂംമേറ്റിന്റെയോട് പുറത്തുള്ള ലോകം ഇങ്ങനെ വരച്ചു കാണിക്കാൻ തുടങ്ങി. ഇന്ന് പാർക്കിൽ ആ കുട്ടികൾ ക്രിക്കറ്റ് കളിക്കാൻ വരുന്നു, ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈയുടെ പിറകെ ഓടുന്നു, മഴ പെയ്ത് കഴിഞ്ഞുകൊണ്ട് പൂക്കളെല്ലാം ഇങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്, മഴ നല്ല മഴ പെയ്യുന്നുണ്ട് പുറത്ത്, മഴയാണെങ്കിലും നിറയെ ട്രാഫിക് ഉണ്ട്, മരങ്ങൾ കാറ്റിൽ ആടുന്നുണ്ട്. ഇങ്ങനെ ഓരോ ദിവസവും ഈ ജനലിൻ്റെ സൈഡിലുള്ള ആ പേഷ്യൻ്റ് പുറത്തേക്ക് നോക്കി കാഴ്ചകൾ കണ്ടുകൊണ്ടിരുന്ന് ആ കാഴ്ചകളെ കുറിച്ച് ഇങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ കൂട്ടായി, കാരണം ഇവർ രണ്ടുപേരുള്ളൊരു റൂമാണ് അല്ലേ. ഇവർ തമ്മിൽ കൂട്ടായി, ഇവർ അവരുടെ കുടുംബത്തെ കുറിച്ച്, അവരുടെ ചൈൽഡ്ഹുഡിനെ കുറിച്ച്, ഡ്രീംസിനെ കുറിച്ച്, ലൈഫിനെ കുറിച്ചൊക്കെ സംസാരിച്ച് അങ്ങനെ ആ ആശുപത്രി മുറി പഴയൊരു പതിയ ഒരു സൗഹൃദത്തിന്റെ ഇടമായിട്ട് മാറി. കഥ അവിടെ ഞാനൊന്ന് നിർത്തുകയാണ്, കാരണം പാട്ടിനുള്ള സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു പോയോ? അപ്പൊ മറക്കണ്ട, ഒരു ഹോസ്പിറ്റൽ മുറി, ഒരാൾ ജനലിനടുത്ത് കിടന്ന് കാഴ്ചകളൊക്കെ കണ്ട് മറ്റു രോഗിക്ക് ഇങ്ങനെ വിവരിച്ചു കൊടുക്കുന്നു. അങ്ങനെ അവർ നല്ല ഉറ്റ സുഹൃത്തുക്കളായിട്ട് മാറുന്നു. അവിടെ നിർത്തേക്കാണ് എഴുത്തോലെയാണ് കേൾക്കുന്നത്. അഭിരാമിയാണ് കൂടെ.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാ.
1: അങ്ങനെ ഒരു ദിവസം ജനലരികിലെ രോഗിയുടെ ആരോഗ്യനില പെട്ടെന്ന് മോശമായി. ഈ ജനലിനരികിലുള്ള രോഗിയാണ് ഈ കാഴ്ചകളെ കുറിച്ചൊക്കെ പറഞ്ഞ് ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ആള്. ഡോക്ടർമാർ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ അദ്ദേഹത്തെ രക്ഷിക്കാനായില്ല. അപ്പോ കൂടെയുള്ള ആ പേഷ്യന്റ് ഉണ്ടല്ലോ, അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി മാറിയല്ലോ. അപ്പൊ ഈ സുഹൃത്ത് നഷ്ടമായതിന്റെ ഒരു പെയിനില് അദ്ദേഹം നേഴ്സിനോട് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു. പ്ലീസ് എന്നെ ആ ജനലരികിലേക്ക്, അദ്ദേഹം കിടന്ന ആ കിടക്കയിലേക്ക് ഒന്ന് മാറ്റാവോ എന്ന് ചോദിച്ചു. കാരണം ഇത്രയും നാള് ആ ഫ്രണ്ട് പറഞ്ഞിരുന്ന മനോഹരമായ ലോകം ഇനി എനിക്ക് എന്റെ കണ്ണിൽ കാണാലോ എന്ന് വിചാരിച്ചിട്ടാണ് അദ്ദേഹം അങ്ങനെ റിക്വസ്റ്റ് ചെയ്തത്. അപ്പൊ നേഴ്സ് അദ്ദേഹത്തെ അവിടേക്ക് മാറ്റി. പ്രശ്നമൊന്നുമില്ല, ഇനെന്താ എന്ന് പറഞ്ഞിട്ട് മാറ്റി. അപ്പൊ ഇദ്ദേഹം വളരെ ക്യൂരിയസ് ആയിട്ട് ജനലിലൂടെ പുറത്തേക്ക് നോക്കി. പക്ഷേ അവിടെ പാർക്കില്ല, പൂക്കളില്ല, കുട്ടികളില്ല, ഒരു വലിയ കോൺക്രീറ്റ് മതിൽ മാത്രമാണ്. പുറത്തേക്ക് നോക്കിയ കാഴ്ചകളൊന്നും കാണില്ല, കാരണം ഈ മതിൽ ഇങ്ങനെ കൂറ്റൻ മതിൽ ഇങ്ങനെ നിൽക്കുക. അദ്ദേഹം ഞെട്ടിയിട്ട് നേഴ്സിനെ നോക്കി. അപ്പൊ നേഴ്സ് പറഞ്ഞൊരു കാര്യമുണ്ട്, ജീവിതകാലം മുഴുവൻ അദ്ദേഹത്തിന് മറക്കാൻ പറ്റാത്ത ഒരു കാര്യം, ദ പേഷ്യന്റ് ഹു സ്റ്റേഡ് നിയർ ദ വിൻഡോ വാസ് ബ്ലൈൻഡ് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹത്തിന് പുറത്തുള്ള കാഴ്ചകളൊന്നും കാണാൻ കഴിയായിരുന്നില്ല, പക്ഷേ തന്റെ ജീവിതം അധിക നാൾ ഇല്ല എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയായിരുന്നു. അതുകൊണ്ട് അവസാന ദിവസങ്ങളിലും മറ്റൊരാളുടെ മനസ്സിൽ ഹോപ്പ്, പ്രതീക്ഷയുടെ ഒരു ജനൽ തുറന്നിടാനാണ് അദ്ദേഹം ശ്രമിച്ചത്. ഇതാണ് ഇന്നത്തെ ഒരു ചിന്ത, ഇന്നത്തെ ഒരു തോട്ട്. Sometimes the greatest gift you can give someone is not money, not advice, but hope. ചില സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂടെയുള്ള ഒരാൾക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വിലപ്പെട്ട സമ്മാനം എന്ന് പറയുന്നത് നിങ്ങളുടെ പൈസയോ ഉപദേശമോ ഒന്നുമല്ല, പക്ഷേ നല്ല വാക്കുകൾ, പ്രതീക്ഷ, നമ്മുടെ ഒരു നല്ല വാക്ക്, ഒരു ചെറിയ പ്രോത്സാഹനം, നിനക്ക് കഴിയും എന്ന് തോളിൽ തട്ടി പറയുമ്പോൾ ഉള്ളൊരു ഹാപ്പിനെസ്, ഒരാളുടെ ലൈഫിലെ ഡാർക്ക് മുറി തുറക്കുന്ന ഒരു ജനലാകാൻ ചിലപ്പോൾ. സോ നമ്മൾ ഇന്നൊരു പുതിയ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഒരാളുടെ വിൻഡോ ആയിട്ട് മാറാം. നിങ്ങൾക്ക് ലോകം മുഴുവൻ മാറ്റാൻ കഴിയില്ലായിരിക്കും, പക്ഷേ ചിലപ്പോൾ നമ്മളുടെ കൂട്ടത്തിലുള്ള ഒരാളുടെ എങ്കിലും ലോകം കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് തീർച്ചയായിട്ടും പറ്റും.

0: അറിവിന്റെ വെളിച്ചം പകർന്നു നൽകുവാൻ എഴുത്തോല. ഇത് അറിവിന്റെ കിതാബ്.
1: ഈ കഥ കേട്ടിരിക്കുന്ന ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ചിലപ്പോ ഇപ്പൊ വിചാരിക്കുന്നുണ്ടാവും, ഈ കഥ ഒരു ആശുപത്രി മുറിയെ കുറിച്ചുള്ള കഥയല്ലേ എന്ന്. പക്ഷെ ഇത് അങ്ങനെ ഒരു കഥയല്ല, രണ്ട് പേഷ്യൻസ് തമ്മിലുള്ള സൗഹൃദത്തിന്റെ കഥയല്ല, രോഗത്തിന്റെ കഥയല്ല, ഇത് ഹോപ്പിനെ കുറിച്ചിട്ടുള്ള കഥയാണ്, പ്രതീക്ഷയെ കുറിച്ചിട്ടുള്ളൊരു കഥയാണ്. ആ ജനലരികിൽ കിടന്ന മനുഷ്യൻ മരുന്നൊന്നും നൽകിയില്ല, ചികിത്സയും ചെയ്തില്ല, പക്ഷേ ദിവസവും അദ്ദേഹം ഒരു കാര്യം നൽകി, അതാണ് ഹോപ്പ്. ദാറ്റ് ഇസ് ഹോപ്പ്, ആൻഡ് ഹോപ്പ് ഇസ് ദ മോസ്റ്റ് പവർഫുൾ മെഡിസിൻ. ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷനേക്കാൾ, ഒരു ടാബ്ലറ്റിനേക്കാൾ നാളെ എല്ലാം ശരിയാകുമെന്ന വിശ്വാസം നമ്മളെയൊക്കെ കൂടുതൽ ശക്തനാക്കും അല്ലേ. ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്ന വേറൊരു കാര്യം എന്താന്ന് വെച്ചാൽ, സ്വന്തം കണ്ണിലൂടെ ലോകം പോലും കാണാൻ കഴിയാത്ത ഒരാളാണ് മറ്റൊരാളുടെ മനസ്സിൽ ഏറ്റവും മനോഹരമായൊരു ലോകം വരച്ചത് അല്ലേ. സ്വന്തം ജീവിതത്തിൽ സമയം വളരെ കുറവാണെന്ന് അറിഞ്ഞിട്ടും ആ സമയം മുഴുവൻ മറ്റൊരാളുടെ ജീവിതത്തിൽ വെളിച്ചം നിറയ്ക്കാനാണ് അദ്ദേഹം ഉപയോഗിച്ചത്. അവസാനമായിട്ട് ഈ കഥയിലെ ഒരു ലെസൺ കൂടെ പറയുകയാണെങ്കിൽ, ദ വേ യു ഇന്റർപ്രറ്റ് സിറ്റുവേഷൻസ് ഇൻ യുവർ ലൈഫ് ക്യാൻ ഈദർ ബ്രേക്ക് യു ഓർ ഹീൽ യു. ഒരു കോൺക്രീറ്റ് വാള് കണ്ടാൽ ചില ആളുകൾ പറയും ഇവിടെ ഒന്നുമില്ല, ഈ കോൺക്രീറ്റ് വാളല്ലേ, ഇനിയിപ്പത് എന്ത് ചെയ്യാനാ, ഫുൾ സ്റ്റോപ്പാണ് അല്ലെങ്കിൽ ഡെഡ് എൻഡ് ആണ് എന്നൊക്കെ പറയും. പക്ഷെ ചിലർ അതേ മതിലിനപ്പുറം ഒരു പൂന്തോട്ടം ഉണ്ടായിരിക്കും എന്ന് സങ്കല്പിക്കും, അല്ലെങ്കിൽ അവിടെ ചിലപ്പോൾ ഈ മതിലിനപ്പുറമുള്ള ലോകത്തെ കുറിച്ച് ഇമാജിൻ ചെയ്യും. കാരണം അവരുടെ മനസ്സിൽ ഈ ഹോപ്പ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ജീവിതം നമുക്ക് എപ്പോഴും കുറേ മതിലുകൾ ഇങ്ങനെ തരും. നിങ്ങളുടെ പേഴ്സ്പെക്റ്റീവ് ആണ് ഡിസൈഡ് ചെയ്യുന്നത് അതൊരു പ്രിസൺ ആണോ അതോ ക്യാൻവാസ് ആണോ. സോ ഇന്ന് നമ്മൾ ജനലിലൂടെ നോക്കുമ്പോൾ ഒരു ബ്യൂട്ടിഫുൾ വേൾഡ് പുറത്തുണ്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നോക്കാം. ഇങ്ങനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും, അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ കൊണ്ട് ഒരു ലോകത്തെ മുഴുവൻ ഓവർ നൈറ്റിൽ മാറ്റിമറിക്കാന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ പ്രതീക്ഷകൾ മനുഷ്യരെ മാറ്റും, ആൻഡ് മനുഷ്യരാണ് ലോകത്തെ മാറ്റുന്നത്. അത്രയും സിമ്പിളാണ് കാര്യങ്ങൾ. സോ ഇന്നത്തെ ദിവസം സൂപ്പർ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ അഭിരാമി സൈനിങ് ഓഫ്. ഇത്രയും സമയം കേട്ടുകൊണ്ടിരുന്നത് എഴുത്തോലിയാണ്, ആൻഡ് യു ആർ ഓൺ അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

വെളുപ്പം കാലത്ത് ചൂട് ചായക്കൊപ്പം ഒരിത്തിരി എനർജി തരുന്ന പാട്ടുകളും കൂടി ആയാലോ. ട്യൂൺ ഇൻ ടു 90.4 അഹല്യ FM കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഓപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ അഹല്യ വിഷസിലേക്ക്. അഹല്യ വിഷസുമായിട്ട് ആരാ വന്നിരിക്കുന്നേ? ഞാനാണ് കേട്ടോ. ഞാൻ നിങ്ങളുടെ സ്വന്തം ആ ഇല്ല, യെസ്. അങ്ങനത്തെ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ടല്ലേ. ഇന്നത്തെ ഈ ഒരു ദിവസം മുതൽ ഇനി ഒരു മാസം നമ്മൾ കർക്കിടക മാസം, അതെ, കർക്കിടക മാസമായിട്ട് ആചരിക്കാൻ പോകുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ദിവസങ്ങളുടെ പ്രത്യേകതയാണ് ഇനി ഒരു 30 ദിവസം. ഇന്ന് കർക്കിടകം 1-ാം തീയതിയാണ്. ജൂലൈ മാസം 17-ാം തീയതി വെള്ളിയാഴ്ച ദിവസം അല്ലേ. വളരെ സ്പെഷ്യലാണ്. ഞാൻ രാവിലെ ലൈവിന് വരുന്ന സമയത്തെ ഞാൻ നോക്കുമ്പോൾ കുറേ കുട്ടികൾ എല്ലാവരും കൂടി ഇങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അപ്പം ഞാൻ ഇങ്ങനെ ആലോചിച്ചു, എവിടെയാ പോകുന്നത്? പിന്നെയും മനസ്സിലായത് നമുക്കിവിടെ അമ്പലമുണ്ട് കേട്ടോ. അപ്പോൾ ആ ഒരു അമ്പലത്തിലേക്ക് എല്ലാവരും കൂടി പോവാണ്. കാരണം വേറെ ഒന്നുമല്ല, ഇന്ന് മുതൽ ഇനി ഒരു മാസം ഇവിടെ രാമായണ പാരായണം ചെയ്യപ്പെടുമെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അതിന് വേണ്ടി പോവാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നോക്കി, ആ ശരിയാണല്ലോ, ഇന്ന് കർക്കിടകം 1-ാണ്. ഇനി കുറേ ദിവസങ്ങൾ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാനുണ്ടാവും, കേൾക്കാനുണ്ടാവും, പല പല പല പല കാര്യങ്ങൾ ചെയ്യുന്നതുണ്ട്. അങ്ങനെ ഈ ഒരു മാസത്തെ മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയുക, വളരെ സ്പെഷ്യലായിട്ടാണ് എല്ലാവരും ട്രീറ്റ് ചെയ്യാറ്. കർക്കിടക മാസം ഒരു പഞ്ഞമാസമാണ് എന്നൊരു പറച്ചിലുണ്ട്. അങ്ങനെ തന്നെയാണല്ലേ, അധികം മറ്റേ എന്താ പറയുക, കല്യാണം കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. കുറച്ചും കൂടി നമ്മൾ പണ്ട് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം എൻ്റെ വീട്ടിലൊക്കെ എൻ്റെ അച്ഛൻ്റെ അമ്മയൊക്കെ പറയാറുണ്ടായിരുന്നു, കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ പഞ്ഞമാസമാണ് പോളെ. അതായത് നമ്മുടെ കൃഷിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞിരിക്കുന്നൊരു സമയമാണ്. അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇപ്പോൾ വെള്ളം മഴ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പം ശുഭമായ ഒരുപാട് കാര്യങ്ങളൊന്നും ഈ ഒരു മാസം നടക്കില്ല. അങ്ങനെ മൊത്തത്തിൽ കുറേ പ്രത്യേകതകൾ ഈ മാസം ഉണ്ട്. ആരോഗ്യം, രോഗം, അങ്ങനെ കുറേ കാര്യങ്ങളെ കണക്ട് ചെയ്യുന്നതാണ് ഈ ഒരു മാസം. പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന മാസമാണ്. പല പല രോഗങ്ങൾ വരുന്നൊരു മാസമാണ്. അങ്ങനെ ഈ മാസത്തിന് വളരെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് എന്നൊരു കാര്യമാണ് ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ കേട്ട് വരുന്നൊരു കാര്യം കേട്ടോ. അതുപോലെ രാമായണ മാസം അല്ലേ, ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്താ പറയുക, പ്രത്യേകിച്ച് രാമായണ പാരായണം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മുക്കുറ്റി തൊടും. ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഈ മുക്കുറ്റി എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ, ആ ചെടിയെ കയ്യിലേക്കാക്കി ഇങ്ങനെ അരയ്ക്കും. കുറച്ച് വെള്ളമൊക്കെ ചേർത്ത് ഇങ്ങനെ കയ്യിൽ വെച്ച് ഇങ്ങനെ തിരുമ്പി തിരുമ്പി തിരുമ്പി അതിൻ്റെ ആ ഒരു പച്ച കളർ നീരുണ്ടല്ലോ, ആ നീരൊക്കെ എടുത്ത് അത് നമ്മൾ ചന്ദനം തൊടില്ലേ അതുപോലെ നെറ്റിയിൽ തൊട്ടിട്ടൊക്കെ സ്കൂളിൽ പോയിട്ടുള്ളൊരു കാലമൊക്കെ എനിക്കും ഉണ്ട് കേട്ടോ. അതുപോലെ ഈ മുക്കുറ്റി ചെടി, നമ്മൾ ഈ മുല്ലപ്പൂവും റോസാപ്പൂവും ഒക്കെ മുടിയിൽ ചൂടുള്ളോ, പ്രത്യേകിച്ച് പാലക്കാട് വന്നപ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ നോട്ടീസ് ചെയ്ത കാര്യം അതാ കേട്ടോ. മുല്ലപ്പൂവൊക്കെ വയ്ക്കുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ ഭയങ്കര ഒക്കേഷനലാന്ന്, ഭയങ്കര കുറവാ. പക്ഷേ ഈ കർക്കിടക മാസത്തിൽ ഈ മുക്കുറ്റി വെച്ചുകൊണ്ട് പോകുന്നൊരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഉൾപ്പെടെ വെച്ച് പോയിട്ടുണ്ട്. അപ്പം എൻ്റെ കുറേ ഹെയറൊക്കെ ഉണ്ടായിരുന്നു ഗൈസ്, അപ്പം കുറേ മുടികളുണ്ട്. ഇങ്ങനെ കുറേ ഈ മുക്കുറ്റിയൊക്കെ തലയിലൊക്കെ വെച്ചിട്ടാണ് സ്കൂളിലൊക്കെ പോയിരുന്നത്. അതുപോലെ ഈ ഒരു പച്ചക്കുറി ഉണ്ടായിരുന്നു, അതിൻ്റെ കുറേ ട്രെൻഡൊക്കെ ഉണ്ട്. അതൊക്കെ എന്തായാലും ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പം എന്തായാലും എല്ലാവർക്കും ഒരു കർക്കിടക മാസം നല്ല രീതിയിൽ ഞാൻ ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ അഹല്യ വിഷസംഗം സ്റ്റാർട്ട് ചെയ്താലോ. യെസ്. അപ്പോൾ ദേ വൺസ് അഗൈൻ എല്ലാവർക്കും ഇന്നത്തെ അഹല്യ വിഷസിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ ആ ഇല്ല, യെസ്. അപ്പോൾ ദേ ഇന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാൻ പോകുന്നതും ഇത് തന്നെയാണ് കേട്ടോ. എങ്ങനെയാണ് നിങ്ങളുടെ കർക്കിടക മാസം? ഇത്രയുള്ള എൻ്റെ ചോദ്യം, എങ്ങനെയാണ് നിങ്ങളുടെ കർക്കിടക മാസം? അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും വേഗം വേഗം വേഗം എന്നെ വിളിച്ചോളൂ. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജും അയക്കാം. വിളിക്കാനും മെസ്സേജ് അയക്കാനും സെയിം നമ്പറാണ്. ആ നമ്പർ ഇതാണ്, 8281509000 82 81 90 00. ഇല്ല, ഒരു നമ്പർ എവിടെയെങ്കിലും പോയോ? യെസ്, ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. 8281509000. യെസ്, ഓക്കെ. അപ്പൊ എന്തായാലും ഒട്ടും സമയം കളയണ്ട, വേഗം വേഗം വേഗം എന്തായാലും നിങ്ങളങ്ങ് വിളിച്ചോളൂ കേട്ടോ. ഒപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജും അയക്കാം. യെസ്. അപ്പൊ ഇതേ ഇത്രയേ ഉള്ളൂ എന്റെ ചോദ്യം, നിങ്ങളുടെ കർക്കിടക മാസം എങ്ങനെയാണ്? അപ്പൊ എങ്ങനെയാ, തുടങ്ങിയാലോ?

0: ഉங்கள் வாழ்க்கையின் ஒவ்வொரு தருணத்திலும் தங்கலட்சுமி சிட் ஃபண்ட்ஸ் பிரைவேட் லிமிடெட் சின்ஸ் 1962
1: அஹல்யா விஷஸ் யுவர் லவ்லி விஷஸ் ஆன் அஹல்யா FM 90.4 கேட்டு கேட்டு கூட்டு கூடா
2: Yes, once again, welcome back to Ahalya Vishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 9 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർജെ അഹല്യ. യെസ്, അപ്പൊ നമുക്ക് ഇന്നത്തെ ആദ്യത്തെ കോളർ എത്തിയിരിക്കുകയാണ്. നമുക്ക് ആ കോളിലേക്ക് പോവാം. അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് വിളിക്കാൻ വേണ്ടി നമ്പർ ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഒരുപാട് പേരായി എന്നോട് പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നമ്പർ പറയണേ, മിസ്സാവുന്നുണ്ടെന്നൊക്കെ എന്നെ കാണുന്ന സമയത്ത് പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇനി നിങ്ങളെ ഓർമ്മിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പൊ നമ്പർ ഇതാണ്, 8281509000. അപ്പോ ഇന്നത്തെ ആദ്യത്തെ കോളർ ആരാണെന്ന് നോക്കിയാലോ. ഹലോ ഹലോ ഹലോ ഗുഡ് മോർണിംഗ്
3: മോർണിംഗ് മോർണിംഗ് മോർണിംഗ്
2: മോർണിംഗ് മോർണിംഗ് മോർണിംഗ് ഇതാരാണ്?
3: പാലക്കാട് ചിറ്റൂർ ഭാഗം
2: പ്രിൻസ്. ഓക്കെ, പ്രിൻസ് ചേട്ടനെ ആദ്യമായിട്ട് വിളിക്കുകയാണോ?
3: ഹലോ
2: പ്രിൻസ് ചേട്ടാ. ഓക്കെ, ആദ്യമായിട്ടാണോ വിളിക്കുന്നേ?
3: ആദ്യമായിട്ടാണ് കോൾ. അതായത് ആക്ച്വലി എനിക്കൊന്നും കാര്യം പറയാനുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആദ്യമായിട്ടാണ്, അതായത് ഈ റേഡിയോ എന്ന് പറയുന്ന സംഭവം, റേഡിയോ കേട്ടിട്ടുണ്ടെങ്കിലും പണ്ട് കാലത്ത് കേട്ടിട്ടുണ്ടെങ്കിലും കുറെ കാലങ്ങളായിട്ട് കേൾക്കാറില്ല. ഇപ്പം ലാസ്റ്റ് ടൈം വണ്ടി സർവീസിന് വിടുകയുണ്ടായി. അപ്പം കാറ് സർവീസിന് വിട്ടപ്പോഴ് ആ സർവീസ് ചെയ്യുന്ന ടെക്നീഷ്യൻ ഈ സിസ്റ്റത്തില് അല്ലെങ്കിൽ കാർ സ്റ്റീരിയോയില് റേഡിയോ സെറ്റ്
2: ചെയ്തിട്ടുണ്ടായിരുന്നു.
3: ബേസിക്കലി ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോഴ് റേഡിയോ ഓട്ടോമാറ്റിക് ആയിട്ട് ഓണായി. ഓണായപ്പോഴും ഞാൻ ജസ്റ്റ് ചാനൽ മാറ്റി, FM ആയിരുന്നു തമിഴ് അത് കിടന്നത്. ദെൻ എഗെയിൻ ചാനല് 9140 ആ പറയുന്ന ഈ ചാനലിൽ കയറിയപ്പോഴ് ഇന്നലെ, ആക്ച്വലി ബേസിക്കൽ ഒരു 3 ദിവസമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ ഞാൻ ഈ റേഡിയോ കണ്ടിന്യൂസ് ഇതിൽ കേൾക്കാൻ തുടങ്ങിയിട്ട്.
2: വളരെ
3: ഇഷ്ടമായി. അപ്പം ഞാനിപ്പം മറ്റേ ബ്ലൂടൂത്ത് കണക്ട് ചെയ്യുന്നില്ല, പെൻഡ്രൈവ് കണക്ട് ചെയ്യുന്നില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്താല് ആ റേഡിയോ തന്നെയാണ് കേൾക്കുന്നത്.
2: ട്രാവൽ
3: ടൈം, അതെ, ഏർലി മോർണിംഗ് ട്രാവൽ ടൈം ആണ്. അപ്പം എനിക്ക് കറക്റ്റ് ഓഫീസ് എത്താവുന്ന സമയം വരെ ഇതൊരു നല്ലൊരു പരിപാടിയായിട്ട് തോന്നുന്നു. വെരി വെരി ഗുഡ്, കൺഗ്രാചുലേഷൻ. നല്ല രീതിയിലുള്ള സംസാരങ്ങളും നല്ല രീതിയിലുള്ള കോൾസ് വരാറുണ്ട് നിങ്ങൾക്ക്. അവരെ കൊണ്ടൊക്കെ നല്ല രീതിയിൽ മറുപടി പറയാറുണ്ട്. വളരെ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ കോള് ഒന്ന് ട്രൈ ചെയ്തത്.
2: ഓക്കെ, വളരെ സന്തോഷം.
3: ഈ കർക്കിടക മാസം 1st
2: പിന്നെ തീയതിയാണ് ഐശ്വര്യം ഐശ്വര്യം.
3: എല്ലാവർക്കും എല്ലാവരും നല്ല രീതിയിൽ ആഘോഷിക്കട്ടെ. ഈ രാമായണ മാസം അമ്പലങ്ങളിലും അതുപോലെ തന്നെ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ഓക്കെ പ്രിൻസ് ചേട്ടാ, എനിക്ക് ഇനി ഒന്നും പറയാനില്ല, സന്തോഷമായിരിക്കും.
3: പറയാനുണ്ട് പറയുമ്പോൾ ആക്ച്വലി പറയാൻ ഒരുപാടുണ്ട്, പക്ഷെ അതിന് സമയമില്ല. കർക്കിടകം കർക്കിടകം ദുർഘടം എന്നുള്ളതാണ് പണ്ടത്തെ ആളുകൾ പറയാറ്. സാധാരണഗതിയിൽ ഈ വിളവും മറ്റു കാര്യങ്ങളും പാടശേഖരങ്ങളൊക്കെ വെള്ളം നിറഞ്ഞ് ആർക്കും ഒന്നും കിട്ടാത്ത അവസ്ഥ വരിക. അപ്പം ഓട്ടോമാറ്റിക് ആയിട്ട് ഈ പറയുന്ന ഈ രാമായണ പാരായണവുമായി ബന്ധപ്പെട്ട് വീടുകളിൽ ആളുകൾ നിൽക്കുക, ഏടി അല്ലെങ്കിൽ തലേന്നാൾ, അതായത് ഇന്നലെ ആയ ദിവസങ്ങളിൽ വീടൊക്കെ ക്ലീൻ ചെയ്യുന്നു. ആ ക്ലീൻ ചെയ്ത സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തു, അതൊക്കെ ചടങ്ങാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട് ആ ചടങ്ങ് കഴിഞ്ഞ കാലത്ത്. ഏർലി മോർണിംഗ് ഈ പറഞ്ഞ വീടുകളിൽ വിളക്ക് തെളിയിക്കുന്നു, രാവിലെയും വൈകുന്നേരവും രാമായണ പാരായണമൊക്കെ ആയിട്ട്. അപ്പൊ വയസ്സായ ആളുകൾ ഒരുപാട് ചടങ്ങുകൾ ഇന്ന് പറയും. ചില ആളുകള് കുറെ ഭാഗങ്ങളിലുള്ള ആളുകള് ഇന്ന് എന്താ പറയുക, ഒരു ഈ പറയുന്ന ചിക്കനും അല്ലെങ്കിൽ പണ്ടത്തെ കാലത്ത് ഈ ഒരു എന്താ പറയുക, നമ്മുടെ ഫുഡ് ഈ ഇറച്ചിയോ അല്ലെങ്കിൽ ഈ പറയുന്ന ദോശ ഇഡലി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും കിട്ടാറില്ല. ബേസിക്കലി അത് നമ്മുടെ കയ്യിൽ ഗ്രൈൻഡേഴ്സ് അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതൊക്കെ ഇങ്ങനെയുള്ള ഫെസ്റ്റിവൽ സമയത്തേ കിട്ടാറുള്ളൂ. അപ്പൊ എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ഇത് വെയിറ്റ് ചെയ്ത് ഇരിക്കുമായിരുന്നു,
2: ഇത്
3: എങ്ങനെയാണ് ആവുക. അപ്പം അത് നമ്മളിവിടെ സാധാരണഗതിയിൽ സംക്രമം അല്ലെങ്കിൽ സംക്രാന്തി എന്നൊക്കെ പറഞ്ഞിട്ട്
2: കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഓക്കെ, ഇതെങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പൊ പ്രിൻസിന് വളരെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷയമാണ് കേട്ടോ. താങ്ക് യു. അപ്പൊ ഇനിയും ഇനിയും അഹല്യയെ കേൾക്കാം. ഓക്കെ ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച്. നമ്മളെ വിളിച്ചത് പ്രിൻസ് ചേട്ടനാണ് കേട്ടോ. ചേട്ടൻ ആദ്യമായിട്ട് വിളിക്കുകയായിരുന്നു. എനിവേ, വളരെയധികം സന്തോഷം. നമ്മളെ കേട്ട് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നത് തന്നെ വലിയൊരു സന്തോഷമല്ലേ. അതെ, എനിക്ക് 1st വളരെ സന്തോഷമായിരിക്കുന്നു കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ഒരു കോളർ എത്തുന്നുണ്ട്. ഞാൻ

0: ഒരു കോളിലേക്കും കൂടി പോട്ടെ. നമുക്ക് നോക്കാം ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
1: നമസ്കാരം മൈല്യ മോളെ.
0: നമസ്കാരം നമസ്കാരം. ഇതാരാണ്?
1: ഇത് മലപ്പുറത്തുനിന്ന് കുഞ്ഞിപ്പ പന്താവൂർ.
0: കുഞ്ഞിപ്പയാണ്? കുഞ്ഞിപ്പ, സന്തോഷായിരിക്കുന്നോ?
1: സന്തോഷാണ്, ഇന്ന് സന്തോഷത്തിന്റെ ദിവസം കൂടിയാണ്.
0: അതെന്താണ്, എന്തുകൊണ്ടാണ്, പറയൂ, ഞാനും കേൾക്കട്ടെ.
1: അത് ഞങ്ങളുടെ വിവാഹത്തിന്റെ 38th വാർഷികമാണ് ഇന്ന്.
0: ആഹാ, ഓക്കേ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി വിഷസ് കുഞ്ഞിപ്പ.
1: അപ്പൊ കർക്കിടക 1st കൂടി വന്നപ്പോഴേ രണ്ടും കൂടി ജോയിന്റ് ആയി.
0: രണ്ടും കൂടി അങ്ങ് ജോയിന്റ് ആയി. 1st ആണ്, 1st നല്ല ദിവസമാണ്. എല്ലാം നല്ല ദിവസമാണ്, എന്നാലും 1st കുറച്ചും കൂടി നല്ല ദിവസമാണ്.
1: 3 ദിവസം നല്ല വെയിലായിരുന്നു, ഇപ്പൊ ഇന്ന് കനത്ത മഴയുണ്ട്, കാലത്ത് തുടങ്ങിയ മഴ
0: ആണോ? ഓക്കെ, ഇവിടെ ഇതുവരെ
1: ഇനി
0: വരുമെന്ന് അറിയില്ല.
1: അതെ,
0: അതാണ്. ഓക്കെ, പറഞ്ഞോ.
1: എനിക്ക് തോന്നുന്നത് ഈ കർക്കിടം വന്നപ്പോഴേ ഞങ്ങളുടെ റമദാൻ മാസം വരെ ഉണ്ട്, നോമ്പിന്റെ 30 ദിവസം, അതേപോലെയുള്ള ഒരു പുണ്യ ദിവസമായിട്ടാണ് ഞാൻ കണക്കാക്കിയായി.
0: അതെ, എല്ലാം അങ്ങനെ തന്നെ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചുള്ള കർക്കിടകല്ലേ.
1: എല്ലാം ഒരുപോലെ ആയിട്ടാണ്. പിന്നെ ഇപ്പൊ ഗുരുവായൂരാണെങ്കിൽ ആനകൾക്ക് ആനയെ ഒട്ടിക്കൊടുക്കുക, ചികിത്സ നടത്തിയതൊക്കെ മാസത്തിലാണ്.
0: മനുഷ്യനും മൃഗങ്ങൾക്കും ഒക്കെ ചികിത്സയാണ്.
1: അപ്പൊ മൊത്തം എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാവർക്കും ഇന്നത്തെ ആശംസ അറിയിക്കുകയാണ്.
0: ഓക്കെ കുഞ്ഞിപ്പ,
1: പ്രത്യേകിച്ച് എന്റെ പ്രിയതമാ നഫീസക്ക് വേണ്ടിയിട്ടും അയിലേക്ക് വേണ്ടിയിട്ടും.
0: താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ കുഞ്ഞിപ്പയ്ക്കും നഫീസത്തിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷയം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മളെ വിളിച്ചത് മലപ്പുറത്ത് നിന്നും കുഞ്ഞിപ്പയായിരുന്നു. അങ്ങനെ സ്റ്റുഡിയോ ക്ലാക്കിൽ സമയം എത്രയായിട്ടുണ്ട്? 8 മണി കഴിഞ്ഞ് 16 മിനിറ്റ് ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന അഹല്യ വിഷസ് ആണ് ഓൺ യുവർ അഹല്യ FM 90.4 കൂടെയുണ്ട്. ഇറ്റ്സ് മീ ആർജെ ആയില്ല. അപ്പൊ നമുക്ക് നെക്സ്റ്റ് കോളർ വരുന്നുണ്ട്. ആറ് കോളിലേക്കും കൂടി ഒന്ന് പോട്ടെ. യെസ്, നമുക്ക് നോക്കാം. ഹലോ, ഗുഡ് മോർണിംഗ്.
2: ഹലോ, നമസ്കാരം.
0: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ആരാണ്? ജ്യോതിച്ചേട്ടനാണ്. ജ്യോതിച്ചേട്ടാ, ഇന്ന് കർക്കിടകം 1. ഇന്ന് കർക്കിടകം 1st തീയതിയാണ്.
2: കർക്കിടകം 1, രാമായണ മാസം.
0: അതെ, എങ്ങനെയുണ്ട് ജ്യോതിച്ചേട്ടന്റെ രാമായണ മാസം, കർക്കിടക മാസം എങ്ങനെയാണ്?
2: പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ. എന്താ പറഞ്ഞ, കർക്കിടക മാസം പഞ്ചമാസം നേരത്തെ പറഞ്ഞ ശ്രോതാവ് പറഞ്ഞത് പോലെ ഇങ്ങനെ ഇന്ന് എന്താ പറയാ, എല്ലാവരുടെയും രാമായണ പാരായണവും ഭക്ഷണവും എല്ലാം കിട്ടും. ആ കണ്ടീഷൻ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ഈ സാധനങ്ങൾ കിട്ടുന്നുണ്ടെങ്കിൽ സംരംഭത്തിന് കിട്ടുള്ളൂ.
0: അങ്ങനെയുള്ള
2: കാലഘട്ടങ്ങളായിരുന്നു. പക്ഷെ ഇന്ന് അതല്ല, ഇന്ന് സ്ഥിതിഗതികൾ മാറി, എല്ലാ സൗകര്യങ്ങളും
0: ഒന്നും. ജ്യോതിച്ചേട്ടന്റെ കർക്കിടക മാസം എങ്ങനെയാണ്?
2: എന്റെ കർക്കിടക മാസം 1st തീയതി അമ്പലത്തിലേക്ക് പോവാണ്. ഞാൻ
0: അമ്പലത്തിലേക്ക്
2: പോവാണ്. ഈ എല്ലാ ദിവസവും അമ്പലത്തിൽ
0: പോകും. 30 ദിവസം
2: അങ്ങനെയാണ്. ഇന്ന് മഴ പെയ്തു കേട്ടോ ഇവിടെ ചെറുതായിട്ട്.
0: ആണോ? ഇവിടെ ഇതുവരെ നിലവിൽ വന്നിട്ടില്ല എന്നാണ് എന്റെ ഒരു വിശ്വാസം. ഓക്കെ ജ്യോതിച്ചേട്ടാ, പറയൂ. സ്പെഷ്യൽ ആയിട്ട് ഓക്കെ. അപ്പോ ജ്യോതിച്ചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാനും വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. നമ്മളെ വിളിച്ചത് പാറയിൽ നിന്നും ജ്യോതിച്ചേട്ടനായിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ കർക്കിടക മാസം, അതാണ് നമ്മൾ ഇന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ കർക്കിടക മാസം എങ്ങനെയാണ്? ഈ ഒരു മാസത്തിന് നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണാറ്? എനിക്ക് ഞാൻ കേൾക്കാറുണ്ട്, എന്റെ വീട്ടിൽ ഞാൻ കണ്ടിട്ടുള്ള കാര്യം കൂടിയാണ് കേട്ടോ. കുറച്ചും കൂടി ആ ഒരു ഹെൽത്തിന് ഫോക്കസ് ചെയ്യുന്നത് കാണാറുണ്ട്, കുറെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണാറുണ്ട്. ആ കഥയിലേക്കൊക്കെ ഞാൻ പോവാം. എനിക്കൊരു കോളർ എത്തുന്നുണ്ടേ, ആ കോളിലേക്ക് ഞാൻ പോട്ടെ. യെസ്, നമുക്ക് നോക്കാം ആരായിരിക്കും അടുത്ത ആ ഒരു കോളർ. ഹലോ,
3: ഹലോ, ഹലോ, ഗുഡ് മോർണിംഗ്.
0: യെസ്, പറന്നു വരും ബാലൻ ചേട്ടാ. പറന്ന് പറന്ന് പറന്ന് പറന്ന് ദേ കർക്കിടക മാസവും ഇന്ന് വന്നിരിക്കുന്നു. ബാലൻ ചേട്ടന്റെ കർക്കിടക മാസം എങ്ങനെയാണ്?
3: അതായത് ആ സമയത്ത് ഈ മൈലാഞ്ചിയിടും.
0: മൈലാഞ്ചിയിടും, ഓക്കെ.
3: മൈലാഞ്ചിയിടും. പിന്നെ അതുപോലെ ഈ ദോശയൊക്കെ കിട്ടുന്നത് ആ സമയത്തെ കിട്ടുള്ളൂ. വാവിന് ശങ്കരമ്മത്തിനൊക്കെയാണ് ദോശ ഉണ്ടാവുക.
0: അതും അങ്ങനെയൊക്കെ ഉണ്ടോ?
3: ആ കൊത്തണ്ണയില് ചുടും ദോശ.
0: എന്തില്?
3: ഇന്നെ പാമായി കൊത്തണ്ണ പറഞ്ഞിട്ടൊരു എണ്ണയുണ്ട്. അത് ഉപയോഗിച്ചിട്ടൊക്കെയാണ് വയസ്സായവര് അങ്ങനെ ദോശ കിട്ടുകയല്ലേ. അതിന്റെ ഒരു മണം വേറെയാണ്.
0: വേറെയാണത് കൊള്ള. ഞാൻ ആദ്യമായിട്ടാ കേൾക്കുന്നത് കേട്ടോ, എനിക്ക് അറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു കാര്യമുള്ളത്.
3: വാഴന്റെ തണ്ട്, എന്നിന്റെ തണ്ട് ഉണ്ടല്ലോ, അത് എണ്ണയിൽ മുക്കിയിട്ടാണ് ദോശക്കല്ലിൽ ഇങ്ങനെ പരത്തുന്നത്.
0: ആ, അതെനിക്കറിയാം, അത് ഞങ്ങളൊക്കെ ചെയ്തിരുന്നു പണ്ട്.
3: ആ, ഇതിന്റെ മണം പിന്നെ ദൂരെ
2: സ്മെല്ല് അടിക്കും.
0: ആണല്ലേ, ഓക്കെ, അതൊക്കെയാണ് ഓർമ്മകൾ. ഇപ്പൊ ചെയ്യാറില്ലേ അങ്ങനെ? ഈ മാസം അങ്ങനെ ചെയ്യോ? ഇത്തവണയും ഈ ഒരു മാസത്തിലും ഇങ്ങനെ ചെയ്യോ?
2: അതെ, ഈ തേക്കിന്റെ ഇലയില് മൈലാഞ്ചി ഇട്ടിട്ട് തേക്കിന്റെ ഇലയില് കെട്ടിയിട്ട് രാത്രി കിടന്ന് നേരം വിളക്കുമ്പോ അടിക്കുമ്പോ അത് ചെറുക്കപ്പോയ ഉണ്ടാവും.
0: ഓക്കെ, അടിപൊളി. കുറെ കുറെ കാര്യങ്ങളുണ്ടല്ലേ.
2: അപ്പൊ രാമായണ മാസമല്ലേ, ഒരു നാല് വരി രാമായണത്തിൽ പറയുന്നു.
0: വേഗമായിക്കോട്ടെ, സമയം ഇങ്ങനെ പോകുന്നുണ്ട്.
2: ഞാൻ എഴുന്നുണ്ട് രാമനി ത്രിഭുവനത്തിങ്കൽ മാനവനായ ഭവാൻ ക്ഷത്രിയനെന്നാകിലും മില്ലുമില്ല രക്ഷണം എന്നോട് യുദ്ധം ചെയ്യുവാൻ വില്ലിങ്കൽ നിനക്കേറ്റം വല്ലഭമുണ്ടല്ലോ കേടി നീയല്ലോ ബലാൽ ശൈവശാപം ഖണ്ഡിച്ചതെന്റെ കയ്യിലുണ്ടൊരു ശാപം വൈഷ്ണവ മഹാസാരം ഗോപാലരൂപൻ രമാകാന്തനപ്പോ ശ്രീപാഞ്ചജൈന്യം മുഴക്കി പതുക്കെ ഗോപാലരംഗപ്രവേശം തുടങ്ങി പാപാപഹാരി മഹാദേവ ശംഭോ.
0: ഓക്കേ, പാലഞ്ചേട്ടാ,
2: നീരൊഴുക്കും
0: പടത്തിന്റെ
2: അഴക് കുഴകിന്റെ പുണ്യാമ്പുരാശ മാറ്റാർ കൂക്കും മഹിതമണി കണ്ടൻ അയോധ്യയെ രാമൻ നേറ്റം വഹ്യാജേരി കടന്തേരി നമ്യ.
0: ഹലോ ഹലോ, അതെ, ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സമയം സമയമുണ്ട് കേട്ടോ. അതെനിക്കറിയാം. ആ, അതുകൊണ്ടാണ് കേട്ടോ, കേൾക്കണമെന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്തായാലും ബാലൻചേട്ടൻ നല്ലൊരു ദിവസം ആവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു. സമയം സമയം ഒരു സംഭവമാണ് ഗായ്സ്. സമയം നമുക്ക് നമ്മൾ വിചാരിക്കില്ലേ, ഓ എന്തോരം നേരം, അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, കുറച്ച് സമയമുള്ള എല്ലാത്തിനും. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നിങ്ങളോട് ഇങ്ങനെ അതെ അതെ ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കേണ്ടി വരുന്നേ. നമുക്ക് എല്ലാവർക്കും വിളിക്കണം, എല്ലാവർക്കും സംസാരിക്കണം, മെസ്സേജ് വായിക്കണം, കഥ പറയണം, അങ്ങനെ എല്ലാം വേണ്ടേ? യെസ്, അതുകൊണ്ടാണ്. ഓക്കെ, നിവേദേ, സമയം നോക്കുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിൽ 8 മണി കഴിഞ്ഞ് 21 മിനിറ്റ് ആയിട്ടുണ്ട്. ഒരു കോളിലേക്കും കൂടി ഞാൻ പോയതിന് ശേഷം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ് അയലിക്കുട്ടി.
0: ഗുഡ് മോർണിംഗ്, ഇതാരാണ്?
4: ഞാൻ പ്രേമമ്മയാണ്.
0: പ്രേമമ്മയാണ്, പ്രേമമ്മ.
4: ഓ,
0: പ്രേമമ്മയുടെ കർക്കിടക മാസം എങ്ങനെയാണ്?
4: കർക്കിടകമായിട്ട് മഴയില്ലേ മോളെ?
0: അതെ, വരും കേട്ട്, വിഷമിക്കല്ലേ, സങ്കടപ്പെടല്ലേ.
4: കർക്കിടക മാസം ഒരു പ്രത്യേക മാസം, പുണ്യമാസാണ്, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ഉണ്ടാവണ മാസാണ്.
0: ഓക്കെ,
4: പിന്നെ ഭക്ഷണത്തിൽ ചില മാറ്റങ്ങൾ വരുത്തും.
0: എന്ത് മാറ്റ പ്രേമമ്മ വരുത്താറ്?
4: കൊഴുപ്പുള്ള ഭക്ഷണം ഒന്നും കഴിക്കില്ല.
0: ഇല്ല,
4: ഇലക്കറികൾ കൂടുതൽ ഉൾപ്പെടുത്തും.
0: ആഹാ,
4: പിന്നെ നമ്മുടെ ഭക്ഷണം റാഗിയൊക്കെ കൂടുതലായിട്ട് കഴിക്കും.
0: ആ, അപ്പൊ ഹെൽത്തി ഹെൽത്തി
4: നേരത്തെ ഭക്ഷണമായിട്ട്
0: ഇങ്ങനത്തെ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നോട്ടോ, നല്ലതാണ്.
4: അധികം കഴിക്കില്ല ഈ മാസം.
0: ആ, മൊത്തത്തിൽ ഹെൽത്ത് ആണ്. അപ്പൊ ഹെൽത്തി ഹെൽത്തി ഹെൽത്തി.
4: അതുപോലെ നോൺ വെജ് ഉപയോഗിക്കില്ല.
0: നോൺ വെജ് ഉപയോഗിക്കില്ല?
4: അല്ല,
0: കർക്കിടകത്തിൽ ഉപയോഗിക്കില്ല.
4: രാമായണ മാസം ആയതുകൊണ്ട്.
0: അതുകൊണ്ട് ഓക്കേ,
4: അങ്ങനെയൊക്കെയാണ്. നമ്മൾക്ക് കുറച്ച് നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യണ മാസം കൂടിയാണ്. എല്ലാവരുടെ കാര്യം എനിക്കറിയില്ല,
0: അല്ല
4: സാധാരണ ചെയ്യില്ല എന്നുള്ളതല്ല, നമ്മൾ കൂടുതൽ ഒരു ഊന്നൽ കൊടുക്കുന്നു മാത്രം.
0: ഊന്നൽ കൊടുക്കുന്നു. ഓക്കെ, കൊള്ളാം, നന്നായിട്ടുണ്ട്. അപ്പോ പ്രേമമ്മ പറഞ്ഞോളൂ, ഇന്നത്തെ വിശേഷം ആർക്കാണ്?
4: എല്ലാവർക്കും ആവട്ടെ, രാമായണമാസത്തിന്റെ പുണ്യം എല്ലാവർക്കും, അഹല്യ കേൾക്കുന്ന അല്ലാത്തവരും എല്ലാ ജീവജാലങ്ങൾക്കും നല്ലത് വരട്ടെ, നല്ലത് തോന്നട്ടെ, ആശംസിക്കും.
0: ഓക്കെ, അപ്പൊ പ്രേമമ്മയ്ക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. താങ്ക് യു, താങ്ക് യു സോ മച്ച്. നമ്മൾ ഈ വിളിച്ചത് പ്രേമമ്മയായിരുന്നു. കർക്കിടക മാസത്തിൽ കുറെ സ്പെഷ്യാലിറ്റീസ് ഉണ്ട് ഗായ്സ്. എനിവേ, ദേ അടുത്ത പാട്ട്, അതിലേക്കാണ് നമ്മൾ പോവാൻ പോകുന്നത് കേട്ടോ. അപ്പൊ അടുത്ത പാട്ട് വരുന്നുണ്ട്, നമുക്ക് പാട്ട് കേട്ടിട്ട് വേഗം തന്നെ തിരികെ എത്താം അഹല്യ വിഷസിലേക്ക്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

0: തുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
1: Your lovely wishes on Ahilya FM 90.4. Kete kete kootu kooda.
2: യെസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സമയം എത്രയായിട്ടുണ്ട്? സ്റ്റുഡിയോ ക്ലോക്കിൽ കൃത്യം 8 മണി കഴിഞ്ഞ് 29 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി നിങ്ങളുടെ കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ ജെ അഹല്യ. യെസ്, അപ്പൊ ദേ നമുക്ക് അടുത്തൊരു കോളർ എത്തിയിരിക്കുന്നു. നോക്കിയാലോ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം.
2: ഹലോ, ഗുഡ് മോർണിംഗ്. നമസ്കാരം. ആരാണിത്?
3: അൻഷാർ കൊല്ലം കരുനാഗപ്പള്ളി.
2: അൻഷാദ്?
3: അൻഷാർ കൊല്ലം കരുനാഗപ്പള്ളി.
2: അൻഷാർ,
3: അൻഷാർ, അൻഷാർ,
2: അൻഷാർ. ഓക്കെ,
3: ആ ആ
2: ഓക്കെ. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് വിളിക്കുന്നത്. അൻഷാർ ചേട്ടനാണ്?
3: ഓക്കെ.
2: അപ്പൊ അൻഷാറേട്ടാ, ഞാനായിട്ട് ആദ്യമായി സംസാരിക്കാണെന്ന് തോന്നുന്നു. ആണോ? എന്നോട് ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ഇല്ല. ഓക്കെ, അതാണ് അതാണ് എനിക്ക് അങ്ങോട്ട് പെട്ടെന്ന് അങ്ങ് കിട്ടാഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പൊ അൻസാറേട്ടാ, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖായിരിക്കുന്നോ?
3: നല്ല വർത്താനം.
2: നല്ല വർത്താനം തന്നെ. എന്തിട്ടാലപ്പോ
3: ഞാൻ അങ്ങനെ പറഞ്ഞ എന്താണെന്നറിയാവാ?
2: എന്താണ്, പറയൂ, കേക്കട്ടെ.
3: മലപ്പുറം, മലപ്പുറം ഭാഷയാണ്. എന്താണ് നമ്മളിപ്പോ എന്താണ് വിശേഷം എന്ന് വെച്ചാൽ അവര് പറയും നല്ല വർത്താനം.
2: നല്ല വർത്താനം നിങ്ങൾ പറഞ്ഞോളി. നമ്മക്ക് എന്തപ്പാ? ആ മലപ്പുറം സ്ലാങ് ഭയങ്കര.
3: ആ മലപ്പുറം ഭാഷ നിങ്ങൾ പറഞ്ഞോളി.
2: ആ നിങ്ങൾ പറഞ്ഞോളി. ഓക്കെ, അപ്പോ അൻസാറേട്ടാ, കർക്കിടക മാസം ആരംഭിച്ചു.
3: എന്തോ?
2: ഇന്ന് കർക്കിടക മാസം ആരംഭിക്കാണ്.
3: കർക്കിടക മാസം ഒന്നാണ്.
2: ആ അതെ. എങ്ങനെയാണ് അൻസാറേട്ടന്റെ ഒരു കർക്കിടകം?
3: പഴയതുപോലെ അങ്ങ് പോകും.
2: അത്രേ ഉള്ളു. ഓക്കെ, അങ്ങനെ പഴയ പോലെ. നല്ല രീതിയില്.
3: അല്ല, നേരെ വാ നേരെ പോലുള്ള കാര്യങ്ങളല്ലേ നമ്മള് കള്ളത്തരം ഒന്ന് കാണിക്കത്.
2: ഓക്കെ, അപ്പൊ അൻസാറേട്ട പറഞ്ഞോളൂ, ഇന്നത്തെ വിശ്വസ് ആർക്കാണ്?
3: ഇന്നത്തെ വിശ്വസ് സൗഹൃദവാണി ഗ്രൂപ്പിന്. സൗഹൃദവാണി ഗ്രൂപ്പ് ഉണ്ട് റേഡിയോടെ.
2: ഓക്കെ, അപ്പൊ അവർക്ക് വേണ്ടിട്ടാണല്ലേ
3: ആ ഗ്രൂപ്പിനും. പിന്നെ പിന്നെ പിന്നെ ഷീബ കുമരകം.
2: ഓക്കെ, എല്ലാവർക്കും വേണ്ടി എന്തായാലും നല്ല ദിവസം ആവശ്യമാട്ടോ.
3: പിന്നെ മലപ്പുറത്തുള്ള എല്ലാ റേഡിയോ ശ്രോതാക്കൾക്കും.
2: ഓക്കെ ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും അൻസാറേട്ടന് നല്ലൊരു ദിവസമായിട്ട് ഇന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അപ്പൊ നമ്മളെ വിളിച്ചത് അൻസാറേട്ടനായിരുന്നു കേട്ടോ. അങ്ങനെ നമുക്ക് അടുത്ത കോളർ എത്തുന്നുണ്ട്. അപ്പൊ ആ ഒരു കോളിലേക്ക് നമുക്ക് പോവാം അല്ലേ. നോക്കട്ടെ ആരാണെന്ന്. ഹലോ, ഗുഡ് മോർണിംഗ്.
4: ഹലോ, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്,
2: ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. ഇത് ആരാണ്? ഓക്കെ, കൃഷ്ണൻ ചേട്ടാ പറയൂ, എങ്ങനെയാണ് കൃഷ്ണൻ ചേട്ടന്റെ കർക്കിടകം?
4: ഞങ്ങളുടെ കർക്കിടക മാസം പറഞ്ഞാൽ ഭയങ്കര മോശമുള്ള കാലാവസ്ഥയാണ്. കർക്കിടകം ദുർക്കിടകം പറയില്ലേ.
2: ആണോ? അങ്ങനെയാണോ?
4: ആഹാരത്തിന് വഴിയില്ലാത്ത കാലമാണ്.
2: അത് പഴയ കാര്യമല്ല ഞാൻ ചോദിച്ചേ, ഇപ്പോഴത്തെ കാര്യ ചോദിച്ചേ.
4: ഇപ്പൊ അത് മാറിയില്ലേ? ഇപ്പൊ എല്ലാ സൗകര്യങ്ങളും.
2: അതാ ഞാൻ ചോദിച്ചേ, കൃഷ്ണൻ ചേട്ടന്റെ കർക്കിടക മാസം, ഇത്തവണത്തെ കർക്കിടക മാസം എങ്ങനെയായിരിക്കും? എന്താണ് സ്പെഷ്യലായി ചെയ്യാ?
4: അല്ല, ഇപ്പോഴത്തെ കർക്കിടക മാസം വളരെ ഗംഭീരമല്ലേ.
2: ആ അതാ ചോദിച്ചത്, എന്താണ് സ്പെഷ്യലായിട്ട് ചെയ്യുന്നത്? ഫുഡിൽ വല്ല മാറ്റം വരുത്തോ? പ്രത്യേകിച്ച് വല്ല കാര്യങ്ങൾ ചെയ്യോ?
4: ആ എല്ലാ കാര്യങ്ങളും ചെയ്യാനല്ലേ കർക്കിടക മാസത്തിലെ. പിന്നെ ഈ കർക്കിടക കഞ്ഞി എന്നുള്ള ഒരു പരിപാടി ഉണ്ട്.
2: ആ അറിയാം.
4: അതെ, ഔഷധ കഞ്ഞിയാണ് അത്. ഒരു കുറെ ദിവസം ഉണ്ടാവും. അത് അമ്പലങ്ങളിലുണ്ട്. പിന്നെ നമ്മുടെ അവിടെയും ഈ ചെറുപയർ കഞ്ഞി, വേട്ട കഞ്ഞി, പിന്നെ അങ്ങനെയുള്ള കഞ്ഞിയൊക്കെ വെച്ച് കഴിക്കും.
2: ഓക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ.
4: ചീരം മുരിങ്ങ ഇല മറ്റേ പയറിന്റെ ഇല കൊണ്ടുള്ള ആ ഇലവർഗ്ഗങ്ങളാണ് കൂടുതൽ ഉണ്ടാവുക.
2: അപ്പൊ ആഹാരത്തിൽ കുറെ ചേഞ്ചസ് കൊണ്ടുവരും. നല്ല പരിപാടിയാണ്, കൊള്ളാം, നല്ലതാണ്, ഹെൽത്തിന് വളരെ നല്ലതാണ്. ഹലോ, ഹലോ, കോളർ ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്, സാരില്ല. എനിവേ, സംസാരിച്ചത് കൃഷ്ണചേട്ടനായിരുന്നു. കൃഷ്ണചേട്ടൻ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ദേ നമുക്ക് അടുത്ത ഒരു കോളർ എത്തുന്നുണ്ട്. ഞാൻ ആ ഒരു കോളിലേക്കും കൂടി ഒന്ന് പോട്ടെ. നിങ്ങൾ മെസ്സേജ് അയക്കാൻ മറക്കണ്ട കേട്ടോ. മെസ്സേജിലൊക്കെ വേഗം വേഗം ടൈപ്പ് ചെയ്ത് വേഗം വേഗം സെൻഡ് ചെയ്തുള്ളൂ. അവസാനത്തിലേക്ക് വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരിക്കണ്ട. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളർ നോക്കാം ആരാണെന്ന്. ഇല്ല, ആ കോളും ഡ്രോപ്പ് ആയി പോയിട്ടുണ്ട്. എങ്കിൽ നമുക്ക് അടുത്തൊരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവാം. ഹലോ,
5: ഹലോ, നമസ്കാരം.
2: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
5: ഞാൻ ബുള്ളറ്റ് ജഗൻ, മലപ്പുറം.
2: ജഗൻ ചേട്ടനാണ്? ജഗൻ ചേട്ടാ,
5: ഓ പറയൂ
2: പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം?
5: നല്ല വിശേഷം. ഇന്ന് മലപ്പുറത്തെ കാലത്തിന് നല്ല മഴയാണ് കേട്ടോ.
2: ആണല്ലേ? ആഹാ, ഇവിടെ
5: കർക്കിടക മാസം മലപ്പുറം വരവേൽക്കുന്നു.
2: ഞങ്ങൾ കുറച്ച് കഴിയുമ്പോ വരവേറ്റോളാം കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ
5: ചാൻസ് ഇല്ല. നല്ല മഴയാണ് കേട്ടോ കാലം തന്നെ.
2: നല്ല മഴയാണല്ലേ ഇവിടെ. നല്ല വെയിലെന്നും പറയാനില്ല, മഴ എന്നും പറയാനില്ല, പക്ഷെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഭയങ്കര
5: തോന്നുന്നത് കുറച്ച് പാലക്കാട് ജില്ലയുടെ അടുത്തുള്ള ജില്ലകളിലൊക്കെ നല്ല മഴ ഉണ്ടെങ്കിൽ പാലക്കാട് ജില്ലയിൽ കുറച്ച് ക്ലൈമറ്റ് ടൗൺ
2: ആവുകയാണ്. ഞങ്ങൾക്ക് വിഷയമില്ല, ഞങ്ങൾക്ക് വരും കേട്ടോ. അപ്പൊ ജഗൻ ചേട്ടാ, ജഗൻ ചേട്ടാ, ഞാൻ ഇങ്ങനെ വിളിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ഫ്രണ്ടിനെ പെട്ടെന്ന് ഓർമ്മ വരും. എനിക്ക് ഫ്രണ്ട് ഉണ്ട്, ഫ്രണ്ട് പേരും ജഗൻ എന്നാണ്, ജഗൻ എന്നാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കുക ഇടയ്ക്കിടയ്ക്ക്, ഓ ഇവനെയാണല്ലോ ഓർമ്മ വരുന്നേന്ന്. ഓക്കെ, അപ്പൊ ചേട്ടന്റെ കർക്കിടകം എങ്ങനെയാണ്?
5: കർക്കിടകം സുഹൃത്തെ, എനിക്ക് പഴയ കാലങ്ങളിലൊക്കെ അമ്മ വീട്ടിൽ ചെയ്യലുണ്ട്. അമ്മന്റെ ഒപ്പം ഞാൻ പോലുണ്ട്. കർക്കിടക മാസത്തിന്റെ തലേന്ന് ഇന്നലെ നടക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ വീടൊക്കെ തട്ടിയടിച്ച്, നമ്മുടെ വീട്ടിലെ ഈ പൊട്ടച്ചട്ടി ഉണ്ടല്ലോ,
2: പൊട്ടച്ചട്ടി, ഓക്കെ,
5: നമ്മുടെ മൺചട്ടിയിൽ, പൊട്ടിയ ചട്ടിയില് നമ്മുടെ വീട്ടിലുള്ള വേസ്റ്റുകളൊക്കെ അതിൽ തൂത്തുവാരി ഇട്ട് ഒരു തിരിയൊക്കെ കൊളുത്തിയിട്ട് അങ്ങനെ നടക്കും പുറത്തേക്ക്. ആ ഞങ്ങളുടെ വീടിന് മുന്നിൽ വലിയൊരു പഴയൊരു കാടുണ്ട് അവിടെ. ആ കാട്ടിന്റെ സൈഡിൽ ഒരു മരം ഉണ്ട്, അതിന്റെ താഴെ ഇങ്ങനെ വീട്ടിൽ നിന്നെ വിളിച്ചു പറയും അവർ. എന്താ ചോദിച്ചാ, മൂദേവി വോ ശിവോദി വാ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പഴയ പാലക്കാട് ശൈലിയുണ്ട്.
2: ഞാനതൊന്ന് വായിച്ചിരുന്നു കേട്ടോ.
5: അതെ അതെ അതെ അതെ, അത് അങ്ങനെ അമ്മ കൊണ്ടുപോകുമ്പോ അമ്മന്റെ പിന്നാലെ ഞാൻ അന്ന് കുട്ടിക്കാലത്ത് പോയൊരു ഓർമ്മയുണ്ട്. അതിനുശേഷം ഇന്നലെ ഞാൻ വീട്ടില് വിളിച്ചപ്പോ വൈഫ് അതേപോലെ കൊണ്ടുപോകണം, മോള് ഫോണ് കോളിൽ തന്നെയാണ്. അപ്പൊ വോയിസ് എനിക്ക് അന്ന് കേട്ടോ.
2: അങ്ങനത്തെ
5: പിന്നെ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ ഞാൻ കണ്ട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഈ കർക്കിടക മാസത്തില്.
2: ഓക്കെ ചേട്ടാ, അടിപൊളി. ആശംസകൾ ആർക്കാണ്?
5: ഇന്നത്തെ ആശംസകള് നമ്മളുടെ ഇവിടെ നമ്മുടെ രത്നാവതി അമ്മ, അതേപോലെ നമ്മുടെ ശിൽപ ടീച്ചർ, അതേപോലെ മറ്റേ ബാലൻ ഫ്രം ചിറ്റൂര്. ചിറ്റൂർ താലൂക്കിൽ ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ ഈ എഫ് എം എൽ വിളിക്കുന്നുണ്ട്. ഞാൻ കുട്ടിക്കാലത്ത് കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ് ചിറ്റൂർ താലൂക്ക്. ഞാൻ ബോയ്സിലാണ് പഠിച്ചത് ചിറ്റൂരെ.
2: അപ്പൊ
5: അങ്ങനെ എല്ലാ കേട്ടോട്ടെ കൂട്ടുകൂടുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും നല്ലൊരു ശുഭദിനം തരുന്നു.
2: ഓക്കെ, താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മളെ വിളിച്ചത് ജഗൻ ചേട്ടനാണ്. ജഗൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ ദേ എനിക്ക്, ഞാനേ പെട്ടെന്ന് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരു മെസ്സേജ് ഇട്ടോ. എനിക്ക് ആ മെസ്സേജ് കണ്ടപ്പോൾ ചെറിയൊരു സങ്കടം തോന്നി. അഹല്യ എഫ് എമ്മിന് എൻ്റെ ഒരു പരാതിയാണ് ഫസ്റ്റ് മെസ്സേജായിട്ട് ഞാൻ കണ്ടത്. പരാതിയാണ്, തുടരെ തുടരെ വിളിക്കുന്നുണ്ട് എങ്കിലും കിട്ടുന്നില്ല, വിളിച്ചവർക്ക് തന്നെ അതിനുള്ള അവസരം കൊടുക്കുന്നു. ആഹാ, ഓക്കെ. ഫസ്റ്റ് മെസ്സേജ് ഞാൻ ഓപ്പൺ ചെയ്തപ്പോൾ കണ്ടത് ഇതാണ്. വിളിക്കൂ, ട്രൈ ചെയ്യും, കുറേ കോൾസ് വരുന്നത് കൊണ്ടാവും കിട്ടാത്തത് കേട്ടോ. വിഷമിക്കണ്ട, അഗൈൻ അഗൈൻ ട്രൈ ചെയ്യും, ഉറപ്പായിട്ടും കിട്ടും. ഓക്കെ, അപ്പോൾ ഈ പരാതിയെ നിങ്ങളെല്ലാവരും ഒന്ന് കൺസിഡർ ചെയ്തേക്കൂ കേട്ടോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഞാൻ ഈ പരാതി നമ്മൾക്ക് പരിഹരിക്കാം, എങ്ങനെയെങ്കിലുമൊക്കെ പരിഹരിക്കാൻ നോക്കാം. വിളിക്കൂ, വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ കണക്ട് ആവും കേട്ടോ. എനിവേ, നമുക്ക് നെക്സ്റ്റ് കോളിലേക്ക് പോകണ്ടേ? യെസ്, ആരാണെന്ന് നോക്കട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
6: ഗുഡ് മോർണിംഗ് അല്ലേ കുട്ടി.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്?
6: ഓമന
2: ചേച്ചിയാണ്. ഓമന ചേച്ചി, സുഖല്ലേ?
6: ഓ, സുഖമായിരിക്കുന്നു.
2: ഓക്കെ, പറയൂ, എങ്ങനെയാണ് കർക്കിടക മാസം ഓമന ചേച്ചിയുടെ?
6: ആ, കർക്കിടക മാസം നമ്മള് പഴയപോലെ, ഇപ്പൊ ജയൻ ചേട്ടൻ പറഞ്ഞ പോലെ ഇന്നലെ വീടെല്ലാം അടിച്ചു ചേട്ട പടിയെടുത്തതാന്ന് പറയും.
2: ആ, യെസ്, ചേട്ടെ പോ ശിവോദി വാ
6: അല്ലേ? അതാണ് ഇന്നലത്തെ പരിപാടി.
2: പിന്നെ
6: ഇന്ന് ആ ചിക്കൻ എടുത്ത് ദോശ ഒഴിച്ച് മൈലാഞ്ചി കയ്യിലിട്ട്, ആ മൈലാഞ്ചി ഇട്ട കൈ കൊണ്ട് ദോശ കഴിക്കുമ്പോ അതിന്റെ ഒരു മണം വേറെയാണ്. അങ്ങനെയാണ് നമ്മുടെ പണ്ടത്തെ ആചാരങ്ങൾ. അത് ഇപ്പോഴും കൊണ്ടുപോകണ്ട കേട്ടോ ഞാന്.
2: കൊള്ളാം, നന്നായിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു.
6: ഇന്നലെ കുറച്ച് മൈലാഞ്ചി ഒക്കെ വലിച്ചു അരച്ചു കയ്യിൽ വെച്ചു. ആ ഇന്ന് ദോശ വെച്ച് ആ മൈലാഞ്ചിയിട്ട കൈ കൊണ്ട് കഴിക്കുമ്പോ നല്ലൊരു സുഖമാണ് കഴിക്കാൻ.
2: നല്ലൊരു സുഖമാണ്. കൊള്ളാം, നന്നായിട്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടു.
6: ആയിലേക്ക് പറ്റിയാണെങ്കിൽ ഇന്ന് വന്നോളൂ.
2: ആണോ? ഓക്കെ, നോക്കട്ടെ കേട്ടോ. എന്റെ കയ്യില് മൈലാഞ്ചി ഒന്നും ഇല്ല.
6: പിന്നെ കർക്കിടക മാസം കഞ്ഞികള് വെക്കും.
2: ആ കർക്കിടക കഞ്ഞി,
6: പച്ചരി ഇട്ട് കഞ്ഞി വെക്കും. പിന്നെ വെന്തയം ഉലുവയിട്ട് ചോറ് വെക്കും. ചെറുപയർ കഞ്ഞി കുടിക്കും.
2: ആഹാ, കൊറേ കൊറേ കാര്യങ്ങളൊക്കെ ഉണ്ടപ്പോ.
6: ആ അങ്ങനെ പരിപാടികളൊക്കെ ഉണ്ട്. ഓക്കെ,
2: അപ്പൊ കർക്കിടകം നല്ല രീതിയിൽ തന്നെ ആരോഗ്യമൊക്കെ നോക്കാ കേട്ടോ.
6: അതെ അതെ അതെ.
2: ഓക്കെ ചേച്ചി,
6: സത്യഭാമ ചേച്ചി, ശ്രീപാ ദിനേഷ്, രാജേശ്വരി പാലക്കാട്, അയിലുകുട്ടി, പിന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്ന് ഒന്നാം തീയതി ആയിട്ട് എല്ലാവർക്കും നല്ലൊരു ആശംസ.
2: ഓക്കെ, അപ്പൊ എന്തായാലും മോമന ചേച്ചിക്ക് നല്ലൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ ദ കോൾ. അങ്ങനെ നമ്മളെ വിളിച്ചത് ഓമന ചേച്ചിയായിരുന്നു. കണ്ടോ, മൈലാഞ്ചി ഇട്ട കൈ കൊണ്ട് ദോശ കഴിക്കുമ്പോ കിട്ടുന്നൊരു ഫീൽ എന്നാ. എനിക്കതറിയില്ല കേട്ടോ ഗൈസ്, ഞാൻ അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല, എന്റെ കയ്യിൽ മൈലാഞ്ചി ഒന്നുമില്ല. ഓക്കെ, ഇന്നെന്തായാലും ദോശ കിട്ടുമോ നോക്കട്ടെ. ദോശ കിട്ടിയൊന്ന് കഴിച്ചോക്കെ. എല്ലാരും ദോശ ദോശ പറഞ്ഞു പറഞ്ഞു ഇപ്പൊ ദോശ കഴിക്കാനായിട്ടൊരു ആഗ്രഹം തോന്നുന്നുണ്ട്. വേദി, നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോട്ടെ. ഹലോ, ഗുഡ് മോർണിംഗ്.
7: ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്. ഇതാരാണ്? ആരാധ്യ കുട്ടിയാണ്. ആരാധ്യ കുട്ടി, ഇന്ന് എന്താ പ്രത്യേകത? ബാക്കിൽ നിന്ന് അമ്മ പറഞ്ഞു, ഞാൻ കേട്ടു.
7: അല്ല, എനിക്ക് അറിയാം.
2: കള്ളക്കളിയാണ്, കള്ളക്കളിയാണ്. അറിയാലോ, ഓഹോ, മൈലാഞ്ചി ഒക്കെ ആയിട്ട് ദോശയൊക്കെ കഴിച്ചു. ചേച്ചിയുടെ കയ്യില് മൈലാഞ്ചി ഒന്നുമില്ല. ആരാധ്യ കുട്ടി എന്നോട് ചോദിച്ചില്ലല്ലോ മൈലാഞ്ചി വേണോന്ന്. ചോദിച്ചോ? ഓ, വന്നാ തരാ അല്ലേ. അതിന് എനിക്ക് മൈലാഞ്ചി ഒന്നും ഇടാൻ അറിയില്ല. മൈലാഞ്ചി ഇടാൻ അറിഞ്ഞൂടാ? ഒറ്റക്കിട്ട് മിടുക്കയാണപ്പോ. ഓക്കെ, സൂപ്പർ. അപ്പൊ മൈലാഞ്ചി ഒക്കെ ഇട്ട് ദോശയൊക്കെ കഴിച്ച് മിടുക്കിയായിട്ട് ഇരിക്കയാണ്. ക്ലാസ്സിൽ പോണ്ടേ? അപ്പൊ നീ ഈവനിങ് വേഗം വരണല്ലേ. ദോശയും ചിക്കനും കിട്ടാൻ.
7: ദോശയും ചമ്മന്തിയ കഴിച്ച് ഇപ്പഴാണ് ചിക്കൻ ഉണ്ടാക്കാൻ തുടങ്ങിയത്. ചിക്കൻ ഉണ്ടാക്കാൻ കഴിയുമ്പോഴേക്കും ഞങ്ങൾ ഓട്ടോയിൽ സ്കൂളിൽ
2: പോകും.
7: ഈവനിങ് വന്നാലും ചിക്കൻ കഴിക്കും.
2: അപ്പൊ ഈവനിങ് വന്നിട്ട് നമുക്ക് ചിക്കനും ദോശയും ഒക്കെ കഴിക്കാം കേട്ടോ. ഓക്കെ കുട്ടി, പറയൂ ഇന്നത്തെ വിഷസ് ആർക്കാ? ഓക്കെ, അപ്പൊ ആരാധ്യ കുട്ടിക്ക് നല്ലൊരു ദിവസം ആവട്ടെ കേട്ടോ. നല്ല ദോശയും ചിക്കനും ഒക്കെ വൈകിട്ട് വന്നിട്ട് കഴിക്കൂ കേട്ടോ. ഓക്കെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോ നമ്മളെ വിളിച്ചത് ആരാധ്യ കുട്ടിയായിരുന്നു. കുട്ടിയെ മൈലാഞ്ചി വെക്കിട്ട് ദോശയും ചിക്കനൊക്കെ കഴിക്കാൻ പോവുക. എന്തൊക്കെ കാര്യങ്ങളാണ്, രസോട്ടോ കേൾക്കാനും. അതൊക്കെ ചെയ്യുമ്പോ അത് നമുക്കൊരു ഫീലാണല്ലേ. നമ്മൾ പറയാറുണ്ട് നമ്മുടെ പഴയ കുറെ കാര്യങ്ങൾ വേണം, പുതിയ കാര്യങ്ങൾ വേണം. അങ്ങനെ എല്ലാത്തിനെയും കമ്പൈൻ ചെയ്ത് ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴാണ് ലൈഫ് മോർ മോർ മോർ ബ്യൂട്ടിഫുൾ ആവുന്നേ. യെസ്, അങ്ങനെ ദേ സമയം എത്രയായി? 8 മണി കഴിഞ്ഞ് 42 മിനിറ്റ് ആയിട്ടുണ്ട് സ്റ്റുഡിയോ ക്ലോക്കൽ. അടുത്ത പാട്ടിലേക്ക് ഞാൻ പോട്ടെ. അടുത്ത പാട്ടിലേക്ക് ഞാൻ പോവാണ്. എനിക്കറിയാം കുറച്ച് സമയം കൂടി എനിക്ക് ഇനി കോൾസ് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ളൂ. അതുകൊണ്ട് വിളിക്കാൻ ആഗ്രഹിക്കുന്നവർ വേഗം വേഗം വിളിക്കാൻ നോക്കാം കേട്ടോ. ഇനി എല്ലാവർക്കും അവസരം കൊടുക്കാമെന്ന് കൂടി ഞാൻ ചെറിയൊരു റിക്വസ്റ്റ് കൂടി പറയുന്നു. എനിവേ, ദി നെക്സ്റ്റ് സോങ് ഈസ് റെഡി.

0: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് നാലാം വാർഷികം ആഘോഷിക്കുകയാണ്.
1: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
0: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
2: Ahalya wishes. Your lovely wishes on Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
3: Yes, once again, welcome back to Ahalya Wishes. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങി എത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയത്തെ കൃത്യം 8 മണി കഴിഞ്ഞ് 47 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോ അഹല്യ വിഷസുമായി ആരാണ് ഇന്ന് നിങ്ങളുടെ കൂടെയുള്ളത്? ഞാനാണ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ആയില്ല. യെസ്, അപ്പൊ അടുത്ത ഒരു കോളർ നമുക്ക് എത്തിയിരിക്കുന്നത് നോക്കിയാലോ ആരാണെന്ന്. ഹലോ,
4: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്.
3: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഇത് എവിടുന്ന് കേട്ടി ഈ ഒരു ഹായ് ഹലോ ഗുഡ് മോർണിംഗ്? എന്റെ അടിച്ചു മാറ്റി അല്ലേ?
4: ഓക്കെ,
3: ഇഷ്ടാണോ? ഓക്കെ ഓക്കെ, പറയൂ. ആണോ? ഓക്കെ, വയ്യ, സന്തോഷായിരിക്കുന്നു കേട്ടോ. ഓക്കെ, ഇതാരാണ്?
4: ഞാൻ അത്തിക്കോട് നിന്ന് ഖദീജ.
3: ഖദീജയാണ്. ഖദീജനോട് സംസാരിച്ചിട്ട് കൊറേ നാളായി. ആ ഓക്കെ, ഖദീജ സുഖായിരിക്കുന്നോ? പിന്നല്ലാതെ സുഖായിരിക്കുന്നു കേട്ടോ. ഖദീജക്ക് എങ്ങനെയാ കർക്കിടക മാസം?
4: എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല, പോലെ തന്നെയാണ് പോവില്ല. ഞാൻ സ്കൂളില് പറയാനൊക്കെ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ ഇങ്ങനെ സംക്രാന്തി ആഘോഷിക്കാനോ പിള്ളേരൊക്കെ അവധി വരും, സ്കൂൾ വിടുവല്ലോ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുമ്പോ.
3: ഓക്കെ ഓക്കെ,
4: അപ്പൊ അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്.
3: അങ്ങനെ കേട്ടിട്ടുണ്ട് അല്ലേ? ഓക്കേടാ, ഓക്കെ, കൊള്ളാം. ആ ഒരു കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പൊ ഇപ്പൊ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാറുണ്ടോ?
4: അങ്ങനെ
3: വലിയ പ്രത്യേകത ഒന്നുമില്ല, നമുക്ക് നോർമലാണ്.
4: ഓക്കെ
3: ഖദീജ, ഓക്കെ, അപ്പൊ പറയൂ, ഇനി ഇന്നത്തെ വിഷസ് ആർക്കാ കൊടുക്കണ്ടേ?
4: ഇന്ന് എന്റെ അമ്മായിന്റെ മോന് പിറന്നാളാണ്.
3: ഓക്കെ, എന്താ പേര്?
4: അർമാൻ അബ്ദുൾ.
3: അർമാൻ അബ്ദുൾ, അമ്മോ ഹെവി ആണല്ലോ. അപ്പൊ അമ്മാൻ അബ്ദുള്ളിനെ ഹാപ്പി ബർത്ത്ഡേ വിഷസ് അറിയിക്കുന്നു കേട്ടോ.
4: ഓക്കെ,
3: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും എല്ലാവരുടെ അന്വേഷണം പറയാം കേട്ടോ.
4: ഓക്കെ
3: ഖദീജ, അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിട്ട് ബൈ. ഓക്കെ, നമ്മളെ വിളിച്ചത് ഖദീജയായിരുന്നു കേട്ടോ. അങ്ങനത്തെ ഈ സമയം 8 മണി കഴിഞ്ഞ് 49 മിനിറ്റ് ആയിട്ടുണ്ട്. എനിക്ക് ഇച്ചിരി സമയം കൂടിയ കോൾസ് ഒക്കെ എടുക്കാനായിട്ടുള്ളൂ. അപ്പൊ നമുക്ക് കോൾസ് വരുന്ന സമയത്ത് അതിലേക്ക് പോവാം. അതിന് മുൻപ് എന്നെയും കാത്തത് ഈ ഒരുപാട് മെസ്സേജുകൾ ഇവിടെയുണ്ട്. അപ്പൊ മെസ്സേജ് അയക്കുന്നവർ ഒക്കെ വേഗം വേഗം വേഗം വേഗം അയച്ചോളൂ കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ആ മെസ്സേജുകളിലേക്ക് പോവാം എന്നിങ്ങനെ വിചാരിക്കുന്നു. മെസ്സേജുകളിലേക്ക് ഞാൻ പോട്ടെ. യെസ്, നമുക്ക് നോക്കാം. മെസ്സേജുകൾ നോക്കുന്ന സമയത്ത് കുറേ മെസ്സേജുകളുണ്ട്. ഈ ഫോട്ടോ ഉൾപ്പെടുത്തുന്ന മെസ്സേജുകൾ നിങ്ങൾ പരമാവധി ഒന്ന് കുറയ്ക്കണം കേട്ടോ. ഞാൻ എല്ലാ തവണയും പറയാറുണ്ട്, എപ്പോൾ വന്നു അപ്പോഴൊക്കെ ഞാൻ പറയാറുണ്ട്. അത് അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ഇന്നത്തെ ആദ്യത്തെ മെസ്സേജ് ആരുടെയാണെന്ന് നോക്കാം. ആദ്യത്തെ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഇല കൊഴിയാൻ ഒരു കാലമുണ്ടെങ്കിൽ തളിർക്കാനും ഒരു കാലമുണ്ട്. കഷ്ടതയുടെയും കാലമുണ്ടെങ്കിൽ സമൃദ്ധിയുടെയും ഒരു കാലം വരും. അതേപോലെ കണ്ണുനീരിന്റെ കാലത്താണ് നാമെങ്കിൽ സന്തോഷത്തിന്റെ ഒരു കാലവും നമ്മെ തേടി വരും. ആ പ്രത്യാശയോടെ നമുക്ക് മുന്നേറാം. ശുഭദിനം നേരുന്നു, സുലൈ. സുലൈച്ചേന്റെ മെസ്സേജാണ്. സുലൈച്ചേന്റെ മനോഹരമായ ഒരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു മെസ്സേജിലേക്ക് പോട്ടെ. കുറേ പിക്ചർ മെസ്സേജാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ എവിടെയാണ് ആ മെസ്സേജ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ ഞാൻ കഷ്ടപ്പെടുന്നുണ്ട്. ഓക്കെ, അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ്, ഹാവ് ഐ നൈസ് ഡേ. ബുള്ള ജഗൻ, മലപ്പുറം. ജഗൻ ചേട്ടൻ്റെ മെസ്സേജാണ്. ജഗൻ ചേട്ടനും നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജിലേക്ക് കടക്കുമ്പോൾ മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ വിഷസ്, ഗുഡ് മോർണിംഗ്. വ്രതശുദ്ധിയുടെയും മനഃശുദ്ധിയുടെയും പ്രാർത്ഥനകളുമായി ഒരു രാമായണ മാസം വന്നു. എല്ലാ ഭക്തർക്കും രാമായണ മാസ ആശംസകൾ. ഇന്ന് 38-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന റേഡിയോ സുഹൃത്തുക്കളായ മലപ്പുറം പന്താവൂർ കുഞ്ഞിപ്പ നഫീസ ദമ്പതികൾക്ക് ആശംസകളും നന്മകളും നേരുന്നു. ശുഭദിന ആശംസകളോടെ PV മുഹമ്മദ്, വടക്കേ വാവനൂർ. നമുക്ക് ഒരു കോളർ കൂടി എത്തുന്നുണ്ട്. അപ്പൊ നമുക്ക് ആ ഒരു കോളിലേക്ക് പോവാമെന്ന് വിചാരിക്കുന്നു. ഇല്ല, ആ കോള് ഡ്രോപ്പായി. ഇല്ല, എഗെയിൻ നമുക്ക് അടുത്തൊരു കോള് വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോവാം. ഇല്ല, ആ കോളും ഡ്രോപ്പായി ഗൈസ്. ഓക്കെ, അപ്പൊ ഞാൻ മെസ്സേജ് കണ്ടിന്യൂ ആയിക്കട്ടെ. നിങ്ങൾ വിളിക്കുന്ന സമയത്ത് റേഞ്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നോക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഇതുപോലെയാണ്, കോൾ ഇങ്ങനെ വരുന്നു, കട്ടാവുന്നു, കോൾ ഇങ്ങനെ വരുന്നു, കട്ടാവുന്നു. എന്താ പറയാ, നമ്മളോട് ഇന്ന വേണോ എന്ന് ചോദിക്കും. വേണം എന്ന് പറയുന്ന സമയത്ത് തരില്ല എന്ന് പറയില്ല. അതുപോലെയാണ് കോൾ ഇങ്ങനെ വന്ന് ഞാൻ അതിലേക്ക് എടുക്കാൻ പോകുന്ന സമയത്ത് അത് പോവും, അതിന്റെ വഴിക്കത് പോകുന്നുണ്ട്. ഇനിവേ, മോമജേന്റെ നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യാനാണ് കേട്ടോ. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് പോവാം അല്ലെ. നമുക്ക് അടുത്ത മെസ്സേജ് നമുക്ക് നോക്കാം. ആരുടെയാണ് അടുത്ത ആ ഒരു മെസ്സേജ്? ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്. ഓക്കെ, എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ. താങ്ക് യു, അറിയുന്നതിൽ വളരെ സന്തോഷം. അഹല്യ എഫ്എം ആൻഡ് ആയിലെ ചേച്ചി. അതെ, പറയൂ. എന്റെ ഓർമ്മയിലെ കറക്കിടുക മാസം എന്നത് ഒരുപാട് നൊസ്റ്റാൾജിയ കിട്ടുന്ന ഓർമ്മകളാണ് എനിക്ക്. അതൊരിക്കലും തിരിച്ചു കിട്ടാത്ത ഓർമ്മകൾ. ദോശയും ഇറച്ചിക്കറിയും മൈലാഞ്ചി പൊതിയും ഒക്കെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഒരു നല്ല ശുഭദിനം നേരുന്നു. ഒപ്പം ഇന്ന് സ്കൂളിൽ പോകുന്ന എന്റെ ചേച്ചിയുടെ മക്കളായ സരുൺ, സുഹൃത, ജോമിക്കുട്ടൻ എന്നിവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു എന്ന് സുചിത്ര കുട്ടപ്പൻ, കിനാശേരി. ഓക്കെ, അപ്പോ സുചിത്രയ്ക്കും നല്ലൊരു ദിവസം ഞാൻ വിഷയമാണ് കേട്ടോ. അങ്ങനെ ദേ അടുത്ത മെസ്സേജിലേക്ക് ഞാൻ പോകുമ്പോൾ, ഹായ് ആയില്യ, സുപ്രഭാതം. സുപ്രഭാതം. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പന്താവൂരിലെ കുഞ്ഞിപ്പാൻ ഫിസ ദമ്പതികൾക്ക് 1000 വിവാഹ വാർഷിക ആശംസകൾ നേരുന്നു. എല്ലാ ഹല്യ ശ്രോതാക്കൾക്കും രാമായണ ദിനാശംസകൾ. റിയാദിൽ നിന്ന് മഹേഷ് പെരുവള്ളൂർ. അപ്പോൾ മഹേഷേട്ടനും വളരെ മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ആശംസിക്കുന്നു. അങ്ങനെ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോവാണ് കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കാം, ആരുടെയാണ് അടുത്ത ആ ഒരു മെസ്സേജ്? ഗുഡ് മോർണിംഗ് ആയില്യ, ഗുഡ് മോർണിംഗ്. എല്ലാ ശ്രോതാക്കൾക്കും രാമായണ മാസ ആശംസകൾ എന്ന് പറഞ്ഞുകൊണ്ട് ലീല ടീച്ചറുടെ മെസ്സേജാണ്. അപ്പോൾ ലീല ടീച്ചറൊക്കെ മനോഹരമായ ഒരു ദിവസവും മാസവും വിഷയുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ പിക്ചർ മെസ്സേജാണ്. വായിക്കാൻ പറ്റില്ല, ഞാനിങ്ങനെ നോട്ടിഫിക്കേഷൻ കാണുമ്പോൾ ഇങ്ങനെ ആ എന്താണെന്ന് വിചാരിച്ച ഓടിപ്പോയി ഓപ്പൺ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്നെ പറ്റിക്കും. എന്താണ് ഗൈസ്, ഇങ്ങനെ പറ്റിക്കരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്ത മെസ്സേജ് നോക്കാം. ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ് ആയില്ലേ, ഗുഡ് മോർണിംഗ്. ഇന്ന് യുവക്കുട്ടിയുടെ പിറന്നാളാണ്. 1000 പിറന്നാൾ ആശംസകൾ. ഓക്കെ, അപ്പോൾ യുവിക കുട്ടിയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ യുവിക കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേ വിഷസ് വളരെ സ്നേഹത്തോടെ അറിയിക്കുന്നു കേട്ടോ. ഞങ്ങളുടെ കർക്കിടക മാസം മൈലാഞ്ചി അരച്ച കയ്യിലിട്ട് ഇലക്കറികൾ, മരുന്നുകഞ്ഞി, സൂപ്പ് എന്നിവയെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. അധികവും വെജിറ്റേറിയൻ ആകും. എല്ലാവർക്കും നല്ലൊരു രാമായണ മാസമാവട്ടെ എന്ന് ആശംസിക്കുന്നു സൗമ്യ, ചെറുപ്പുളശ്ശേരി. അപ്പോൾ സൗമ്യയ്ക്ക് മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാനും തിരികെ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ വലിയൊരു മെസ്സേജാണ് കേട്ടോ, വലിയൊരു മെസ്സേജാണ്. വിത്ത് മൈലാഞ്ചി ഇട്ട കൈകൾ. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജ് നോക്കാം. ഗുഡ് മോർണിംഗ് ആയില്യ, ഗുഡ് മോർണിംഗ്. ഞാൻ RRR. ഇന്ന് കർക്കിടകം 1, രാമായണ മാസം ആരംഭം. എല്ലാ രാമഭക്തർക്കും നല്ലൊരു ആശംസ നേരുന്നു. പിന്നെ ഞങ്ങളുടെ നാട്ടിൽ ഇന്ന് സംക്രമമാണ് ആഘോഷിക്കുന്നത്. അതായത് മരിച്ചവർ കാക്കയായിട്ട് ഈ ദിവസം വരുന്നതായും 3-ലെ ദിവസം മൈലാഞ്ചി 2 കയ്യിലും വെക്കും. ആ മൈലാഞ്ചിയുടെ മണത്തോടുകൂടി ദോശയും ചിക്കനും കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ആണോ? പിന്നെ പിറ്റേ ദിവസം കാരണവന്മാർക്ക് ചിക്കനും ദോശയും ഉണ്ടാക്കി വാഴയിലയിൽ വെച്ച് പൂജിച്ചു. പിന്നെ അതിലെ കുറച്ച് ചിക്കനും ദോശയും എടുത്ത് കാക്കക്കുട്ടനെ വെക്കും. ഓഹോ, കാക്ക കഴിച്ചാൽ മാത്രമേ ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ആ ദിവസം കാക്കയ്ക്ക് ഭയങ്കര ജാടയാണ്. അല്ലെങ്കിൽ നിങ്ങൾ കാക്കനെ ഓടിച്ചു വിടാറില്ലേ? അപ്പോൾ ഒരു ദിവസം കുറച്ച് ജാടയൊക്കെ ആവാം കേട്ടോ. കാക്ക കഴിക്കാൻ വൈകിയാൽ കാരണന്മാർക്ക് എന്തോ വിഷമമുണ്ട് എന്നാണ് പറയുക. ഓക്കെ, ഇതാണ് സംക്രമത്തിന്റെ ഐതിഹ്യം. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ഇത് ആഘോഷിക്കാറില്ല. ഇത് പാലക്കാട്ടിലുള്ളവർ മാത്രം ആഘോഷിക്കുന്ന രീതിയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. ആയിലേക്ക് ഇതിനെക്കുറിച്ച് അറിയില്ലല്ലോ. ഇല്ല, അറിയില്ല കേട്ടോ. പിന്നെ എൻ്റെ 2 കൈയിലും മൈലാഞ്ചി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ കൂട്ടുകാർക്കും രാമായണ മാസം ആശംസിക്കുന്നു. ബൈ, രമ്യ, രാധാകൃഷ്ണൻ. ഓക്കെ, രമ്യ ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു. എനിക്കറിയില്ല കേട്ടോ ഗായ്സ്, ഞാനിപ്പോഴാണ് ഈ ഒരു കാര്യം കേൾക്കുന്നത് തന്നെ. ഓക്കെ, അപ്പോൾ രമ്യ ചേച്ചിക്ക് നല്ല ദിവസാവട്ടെ എന്ന് ഗെയിൻ വിഷ് ചെയ്തുകൊണ്ട് നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോവാം. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ പ്രഭാതവന്ധനമായില്ല, പ്രഭാതവന്ധനം. ഇന്ന് 38-ാമത് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പന്താവൂർ കുഞ്ഞിപ്പാൻ ഫീസ ദമ്പതികൾക്ക് കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസിന്റെ ഹൃദയം നിറഞ്ഞ 1000 ജന്മദിന ആശംസകൾ സ്നേഹപൂർവ്വം അറിയിക്കുന്നു. ഒപ്പം ഇന്ന് മറ്റ് ജന്മദിനങ്ങളും വിവാഹ വാർഷികങ്ങളും മറ്റ് വിശേഷങ്ങൾ അറിയിച്ചിട്ടുള്ള എല്ലാവർക്കും സ്നേഹത്തോടെ ആശംസകൾ അറിയിക്കുന്നു. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന പ്രിയപ്പെട്ട എല്ലാ ശ്രോതാക്കൾക്കും കൂട്ടുകാർക്കും ശുഭദിന ആശംസകൾ കൂടി നേർന്നുകൊള്ളുന്നു. കാഞ്ഞിരപ്പള്ളി ത്രിമൂർത്തീസ്. ഓക്കേ, അപ്പോൾ ത്രിമൂർത്തീസിനും മനോഹരമായൊരു ദിവസമാവട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ അടുത്ത മെസ്സേജ് നോക്കുമ്പോൾ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. ഓക്കേ, ഹായ് ഹലോ ഗുഡ് മോർണിംഗ് അയലിക്കുട്ടി, ഗുഡ് മോർണിംഗ്. ഞാൻ ഷീബ കുമരകം. ഇന്ന് വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന കുഞ്ഞിപ്പ പന്താവൂരനും നഫീസ കുഞ്ഞിപ്പയ്ക്കും 1000 വെഡിങ് ആനിവേഴ്സറി വിഷസ് ചെയ്യുന്നു. ഇന്ന് സ്പെഷ്യൽ ഡേ ആഘോഷിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ആശംസകൾ നേരുന്നു. ആരാധിക കുട്ടി ഷൈബ മാത്യു, അൻസാർ കൊല്ലം, രതീഷ് മഞ്ഞപ്ര, ത്രിമൂർത്തീസ് മുഹമ്മദ് ക, കേട്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരു കിടക്കാച്ച ദിവസം ആശംസിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് ഷീബ ചേച്ചിയുടെ മെസ്സേജ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഷീബ ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അങ്ങനെ അതേ നമ്മൾ അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ശുഭദിനമായില്ല, ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് കവിത ചേച്ചിയുടെ മെസ്സേജാണ്. ഓക്കേ, താങ്ക് യു ചേച്ചി. ചേച്ചിക്ക് നല്ലൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. കർക്കിടക മാസത്തെ നാലമ്പലം തൊഴാൻ പോകുന്ന അതുപോലെ തന്നെ കർക്കിടക കഞ്ഞി വെച്ച് കൂടിക്ക് മൈലാഞ്ചി കയ്യിൽ ഇടാറുണ്ട്. കർക്കിടക മാസത്തിൽ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര സ്പെഷ്യലാണ് കേട്ടോ. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം കേട്ടോ. അടുത്തൊരു മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഹായ് ആയില, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, കൈൻഡ്ലി സെൻഡ് ഗുഡ് ഡേ വിഷസ് ടു സുബ്രഹ്മണ്യൻ, ഗിരിജ സുബ്രഹ്മണ്യൻ, പെരുവമ്പ, ഡോക്ടർ രേഖ സീനിയർ കാനിക് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ആലത്തൂർ, ഡോക്ടർ കപിൽ ചെറുതുരുത്തി, ഇലക്ട്രോണിക് പ്രൊഫസർ കേശവദാസ് കൊല്ലംകോട്. ഇന്ന് രാമായണ മാസം ആരംഭം, കർഷക തൊഴിലാളികൾക്ക് വിശ്രമം എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ കേശവദാസ് എന്റെ മെസ്സേജാണ്. നല്ലൊരു ദിവസം ചേട്ടനും വിഷ് ചെയ്യുന്നു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഒരു കിടക്കാച്ച ദിവസമാവട്ടെ. ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. ഇന്നത്തെ ടോപ്പിക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് വീണ്ടും കവിത ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച് ഫോർ ദിസ് മെസ്സേജ്. അങ്ങനെ നമ്മൾ ഇന്ന് ഇത്രയും സമയം വന്ന എല്ലാ മെസ്സേജിനെയും ഞാൻ വായിച്ചിട്ടുണ്ട്. ഇനി ആരെങ്കിലും ഒക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ആ ഒരു മെസ്സേജ് അയക്കാനുള്ള ഒരു ഗ്യാപ്പ് ഞാൻ തരാൻ പോവാണ്. നല്ലൊരു പാട്ട് വരുന്നുണ്ട്. പിന്നെ ഇന്നത്തെ കഥ വേണം എന്നാണ് എനിക്ക് തോന്നുന്നത്. വേണ്ടേ? യെസ്. ഓക്കെ, അപ്പോൾ കഥയിലേക്കും കാര്യങ്ങളിലേക്കും ഒക്കെ നമുക്ക് പോവാം ആഫ്റ്റർ ഒരു ഷോർട്ട് ബ്രേക്ക്.

0: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അഹല്യ വിഷസ്, യുവർ ലവ്ലി വിഷസ് ഓൺ അഹല്യ എഫ്എം 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.
2: യെസ് വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അഹല്യ വിഷസ്. അങ്ങനെ അഹല്യ വിഷസിലേക്ക് മടങ്ങിയെത്തുമ്പോൾ സ്റ്റുഡിയോ ക്ലോക്കിലേക്ക് നോക്കുകയാണെങ്കിൽ സമയം ദേ കൃത്യം 9 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. അഹല്യ വിഷസുമായി കൂടെയുണ്ട് ഇറ്റ്സ് മീ ആർ.ജെ. അഹല്യ. യെസ്, അപ്പൊ ദേ നമുക്ക് കുറച്ച് മെസ്സേജ് കൂടി വന്നിട്ടുണ്ട്. ആ മെസ്സേജുകൾക്ക് ശേഷം ഞാൻ കഥയിലേക്കൊക്കെ പോവാം കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ കുട്ടീസ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും രാമായണ മാസ ആശംസകൾ. ഇന്നത്തെ പാട്ടുകൾ സൂപ്പർ. ഏറെ സ്നേഹത്തോടെ ഇന്ദ്രചേച്ചി, പെരുവമ്പ്. ഇന്നത്തെ കഥ വേണം പോരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പറയാം കേട്ടോ. അപ്പൊ എന്തായാലും മെസ്സേജ് അയച്ചത് ഇന്ദ്രചേച്ചിയാണ്. ഇന്ദ്രചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജിലേക്ക് പോവാം. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ, ഗുഡ് മോർണിംഗ്. എല്ലാ കൂട്ടുകാർക്കും ടീമിനും രാമായണ മാസത്തിന്റെ ആശംസകൾ. ബൈ ശാന്തി, സുമേഷ്, അലപ്പുള്ളി. ശാന്തി ചേച്ചിക്ക് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, നമസ്കാരം അഹല്യ, നമസ്കാരം. അഹല്യ എഫ്എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ഇന്ന് വിവാഹ വാർഷികം ആഘോഷിക്കുന്ന പന്താവൂർ നവീസ താത്തയ്ക്കും കുഞ്ഞിപ്പായ്ക്കും ആശംസകളും പ്രത്യേക സ്നേഹവും അറിയിക്കുന്നു. ഞാൻ ചെന്നൈയിൽ നിന്നും വിനോദ്, ചെർപ്പിളശ്ശേരി. വിനോദേട്ടന് മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്യുന്നു കേട്ടോ. അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, ഗുഡ് മോർണിംഗ് അഹല്യ കൂട്ടുകാരെ, ഗുഡ് മോർണിംഗ്. ടോപ്പിക് കർക്കിടക ഓർമ്മകൾ. വലിയൊരു മെസ്സേജാണ് കേട്ടോ, വളരെ വലിയൊരു മെസ്സേജാണ്. നോക്കട്ടെ. ഓക്കെ. അരിയും ചെറുപയറും തേങ്ങയും ഇട്ടുള്ള അടിപൊളി കർക്കിടക കഞ്ഞി കിട്ടും. മൈലാഞ്ചി മരത്തിൽ നിന്നും കയ്യിൽ മുള്ള കുത്താതെ അതിൻ്റെ ഇല വലിച്ചിട്ട് വരും. ഇലകൾ അമ്മിക്കല്ലിൽ അരച്ചെടുക്കും. രാത്രി ഫുഡ് കഴിച്ചതിന് ശേഷം രണ്ട് കൈയിലും മൈലാഞ്ചിയിട്ട് തേക്കില കൊണ്ട് മൂടിക്കെട്ടും. രാവിലെ വരെ അങ്ങനെ കിടന്നുറങ്ങും. രാവിലെ കെട്ടഴിക്കുമ്പോൾ കാണാം തുടുതുടുത്ത കൈകൾ കൊണ്ട്. കർക്കിടകം 1-ാം തീയതി ദോശയും ചിക്കനും കഴിക്കും. അത് ഒരു 1.5 ഫീലിംഗ് ആണ്. ആഹാ, ഒരു പരാതിയുണ്ട്. ആണോ? ഓക്കെ. അഹല്യ വിഷസിൽ വിളിക്കുമ്പോൾ വിളിക്കുന്നവർക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. തീർച്ചയായിട്ടും കേൾക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കയറി സംസാരിക്കുന്ന അവരെ അപമാനിക്കുന്ന തുല്യമാണ്. തീർച്ചയായിട്ടും അങ്ങനെ ഇല്ലാതിരിക്കാനും കൂടി നോക്കാം. ഓക്കെ. ടൈം ഇല്ലാത്തത് കൊണ്ടത് മറുപടിയെങ്കിൽ ഒരാൾക്ക് ഒരേ ആളുകൾക്കും ഫിക്സ്ഡ് ടൈം വെച്ച് കൊടുക്കും. അവർ ആ സമയത്തിൽ നന്നായി കൺക്ലൂഡ് ചെയ്യും. ബൈ അജീഷ് പൊൻപറമ്പ്. ചില കാര്യങ്ങളെ നമുക്കൊന്നും ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. അതായത് നമ്മൾ സംസാരിച്ച് പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ടാകാം. പക്ഷെ ആ പറഞ്ഞ് പോകുന്നത് നമുക്ക് ചിലപ്പോൾ ചില കാര്യങ്ങൾ കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കൺസൈസായിട്ട് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളെയും പറയാനായിട്ട് സാധിച്ചു എന്നും വരില്ല. ഇല്ലല്ലോ അല്ലേ. യെസ്. അപ്പോൾ ചില കാര്യങ്ങൾ ഫിക്സ്ഡ് ടൈമിൽ ഒതുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ സമയത്ത് നമുക്ക് ചെറുതായിട്ട് ഇൻ്റർഫിയർ ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളത് അവരോട് തന്നെ പറയുന്നത്, സമയമില്ലാത്തതിനാലാണ്. പിന്നീട് നമ്മൾ തന്നെ വേറെ പരാതി പറയും, ബാക്കിയുള്ളവർക്ക് സമയം കിട്ടിയില്ല, വിളിക്കാൻ പറ്റിയില്ല, സമയം കഴിഞ്ഞു പോയി. ഒത്തിരി പരാതികൾ വരാറുണ്ട്. അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്ക് ഇങ്ങനെ ഓർമ്മിപ്പിക്കേണ്ടതായിട്ട് വരുന്നത്. ഓക്കെ, നിങ്ങൾക്കത് മനസ്സിലാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. എനിവേ, അജീഷേടിൻ്റെ മനോഹരമായൊരു ദിവസം ഞാൻ വിഷ് ചെയ്തുകൊണ്ട് അടുത്തൊരു മെസ്സേജിലേക്ക് പോട്ടെ. യെസ്, അടുത്ത മെസ്സേജ് നോക്കുകയാണെങ്കിൽ, അയലി ചേച്ചി, ഓക്കെ, ഒരു കാര്യം കൂടി പറയാൻ മറന്നു. എന്താണ്? ഇപ്പോൾ അടുപ്പിച്ചു വന്ന 3 പാട്ടുകൾ നമ്മുടെ ലാലേട്ടൻ്റെ പാട്ടാണ്. അത് 3ഉം എൻ്റെ ഫേവറേറ്റ് ആണ്. ആണോ? അറിയാതെയാണെങ്കിലും 3 ഇട്ടതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു അഹല്യ എഫ് എം എന്ന് സുചിത്ര ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ. ഇന്ന് നിങ്ങൾ കേട്ടതെല്ലാം എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സോങ്സ് ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. എനിവേ, നമുക്ക് അടുത്ത മെസ്സേജ് നോക്കാം. ഗുഡ് മോർണിംഗ് അഹല്യ. ഇന്ന് കർക്കിടകം 1, രാമായണ മാസം ആചരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്ന ഗുരുവായൂരപ്പൻ. അപ്പോൾ ഗുരുവായൂരപ്പൻ ചേട്ടൻ്റെ മനോഹരമായൊരു ദിവസം ഞാനും ആശംസിക്കുന്നു. ഓക്കെ, അങ്ങനെ ദേ ഇന്നത്തെ മെസ്സേജുകളെല്ലാം ഞാൻ വായിച്ചിട്ടുണ്ട്. ഒന്നും വിട്ടുപോയിട്ടില്ല എന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ. ഒന്നും വിട്ടുപോയിട്ടില്ല, എല്ലാ മെസ്സേജുകളെയും കൃത്യമായിട്ട് വായിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഇന്നത്തെ കഥയിലേക്ക് പോട്ടെ. ഞാൻ ആ കഥ അങ്ങനെ പറയാം. ഇന്നത്തെ കഥ വലിയ കഥയാണെന്ന് വെച്ചാൽ വലിയ കഥയൊന്നുമല്ല, പക്ഷെ അതിൻ്റെ ഉള്ളിലെ ഒരു ഒരു ലെസൺ കുറച്ച് വലുതാണ് എന്നെനിക്ക് തോന്നുന്നു. അപ്പോ കഥ എന്താണെന്നറിയോ നിങ്ങൾക്ക്? അതായത്, കുറേ തവളകൾ കൂടി ഒരു വലിയൊരു കുഴിയുടെ ചുറ്റും ഇങ്ങനെ നടക്കുമായിരുന്നു. കുറേ തവളകളുണ്ട് കേട്ടോ, കുറേ തവളക്കൂട്ടന്മാർ ഒരു വലിയൊരു കുഴി, ആ ഒരു കുഴിയുടെ ചുറ്റും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ 2 തവളകൾ ആ ഒരു കുഴിയിലേക്ക് വീഴാണ്. ആ കുഴിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ. പെട്ടെന്ന് അവരുടെ നിലത്തേക്ക് എത്തി. നിലത്തേക്ക് എത്തിയ സമയത്ത് ആ കുഴിയിലേക്ക് വീണ സമയത്ത് മുകളിൽ നിൽക്കുന്ന ബാക്കി എല്ലാ തവളകളെ പേടിച്ച് ആ കുഴിക്ക് ചുറ്റും ഇങ്ങനെ കൂടാണ്. അവരിങ്ങനെ താഴേക്ക് നോക്കുന്ന സമയത്ത് അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അവർ നടന്നിരുന്നത് ഇത്രയും ആഴമുള്ള ഒരു കുഴിക്ക് ചുറ്റുമാണ്. ആ ഒരു കാര്യം അവർ റിയലൈസ് ചെയ്തു. അങ്ങനെ ഈ കുഴിയിൽ വീണ നമ്മുടെ തവളക്കുട്ടന്മാരാണെങ്കിൽ മുകളിലേക്ക് നോക്കി വളരെ വിഷമിച്ച് പേടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എങ്ങനെ രക്ഷപ്പെടും? കുഴിയിൽ വീഴുകയും ചെയ്തു, ഇതിൻ്റെ മുകളിലേക്ക് കയറാനായിട്ട് ഒരു വഴിയും കിട്ടുന്നില്ല, ആകെ പേടിച്ചു പോവാണ്. അങ്ങനെ ഇപ്പൊ മുകളിൽ നിൽക്കുന്ന ബാക്കി തവളം അവരാണെങ്കിൽ എന്താ ചെയ്തെന്നറിയോ? ആ തവളകൾ എന്താ ചെയ്തെന്നറിയോ? ആ തവളകളെല്ലാവരും കൂടി സാധാരണ എന്ത് പറയും? കയറി വാ, കയറി വാ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ ഇവര് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അയ്യോ നിങ്ങൾ കുഴിയിൽ വീണുപോയി, പെട്ടു നിങ്ങൾ അവിടെ എന്തായാലും ഇനി കയറാനായിട്ട് സാധിക്കില്ല, അത് വലിയൊരു കുഴിയാണ്, ഉറപ്പായിട്ട് നിങ്ങൾ മരിച്ചു പോവും എന്നുള്ളൊരു കാര്യമാണ് ഈ തവളകൾ മുകളിൽ നിന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതായത് നെഗറ്റീവ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് ഒരിക്കലും ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല, നിങ്ങൾക്ക് കയറി വരാൻ സാധിക്കില്ല, തീർച്ചയായിട്ടും നിങ്ങൾ മരിക്കും. ഈ കാര്യം മാത്രം ഈ കുഴിക്ക് മുകളിൽ നിൽക്കുന്ന ഈ തവളകൾ ചുറ്റും നിന്ന് ഈ കുഴിയിൽ വീണുകിടക്കുന്ന ഈ രണ്ട് തവളകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു കാര്യം കേട്ട് അതിൽ ഒരു തവള, അതായത് കുഴിയിൽ വീണുകിടക്കുന്ന തവളകളിൽ ഒരു

തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഇവർ മുകളിൽ നിന്ന് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കുഴിയിൽ കിടക്കുന്ന ഈ തവള ഇതിങ്ങനെ കേട്ട് കേട്ട് കേട്ട് അവസാനം എന്താണ് അത് തീരുമാനിക്കുകയാണ്. ശരിയാണ്, എനിക്ക് ഈ കുഴിയിൽ നിന്ന് മുകളിലേക്ക് കയറി വരാൻ സാധിക്കില്ല, ഞാൻ തീർച്ചയായിട്ടും മരിക്കും, ഇനി എന്തിനാ ഞാൻ ശ്രമിക്കുന്ന മുകളിലേക്ക് കയറി പോകാൻ വേണ്ടിയിട്ട്, എന്നെ കൊണ്ടത് കഴിയുന്നില്ല, ഉറപ്പായിട്ട് ഞാൻ മരിക്കാൻ പോവല്ലേ എന്ന് പറഞ്ഞ് പറഞ്ഞ് പറഞ്ഞ് അവസാനം എന്താ ആ തവള അവിടെ മരിക്കുകയാണ് കേട്ടോ. പക്ഷേ അപ്പോഴും കൂടെ ഉണ്ടായിരുന്ന മറ്റേ തവള, രണ്ട് തവളയിൽ ഒരു തവളതയെ മരിക്കുന്നു, മറ്റേ തവള സ്റ്റിൽ എന്താണ് മുകളിലേക്ക് കയറി വരാനായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അതിങ്ങനെ ജമ്പ് ചെയ്യുമ്പോൾ അത് മുകളിലേക്ക് എത്താണ്, ചാടി ഇത് മുകളിലേക്ക് കയറുന്നുണ്ട്. അതിങ്ങനെ മുകളിലേക്ക് വന്നതും ആ കൂടി നിന്ന ചുറ്റും കൂടി നിന്ന തവളകൾക്ക് അത്ഭുതമാണ്. ഏ, നീ എങ്ങനെ മുകളിലേക്ക് എത്തിയെ, എങ്ങനെ നിനക്ക് സാധിച്ചേ, ഏ നീ മരിച്ചില്ലേ, ഇതെങ്ങനെ പറ്റി, ഞങ്ങൾ ഇവിടെ നിന്ന് ഇത്രയും നേരം എന്നോട് പറഞ്ഞത് കയറാൻ പറ്റില്ല, നീ എന്തായാലും മരിക്കുന്നില്ല, എന്നിട്ട് നീ എങ്ങനെയാണ്, നീ എന്തുകൊണ്ട് ഞങ്ങൾ പറയുന്നൊന്നും കേൾക്കാതെ മുകളിലേക്ക് കയറി വന്നേ. ഇവർക്ക് നൂറ് നൂറ് ചോദ്യങ്ങളാണ് ചുറ്റും. അതായത് ഇഫ് യു ആർ സ്റ്റിൽ ഹിയറിംഗ് യു ആർ നോട്ട് ലൈക്ക് ദ റെസ്റ്റ്, ആ സംഭവം ഉണ്ടല്ലോ. അതായത് അവരിങ്ങനെ പേടിച്ച് അവർക്ക് മനസ്സിലാവുന്നില്ല ഇതെങ്ങനെ സംഭവിച്ചു എന്ന്. ആ സമയത്ത് നമ്മുടെ ഈ തവള ഒരു കാര്യം പറയും, അതായത് എനിക്ക് ചെവി കേൾക്കില്ല, നിങ്ങൾ പറഞ്ഞ ഒരു കാര്യവും ഞാൻ ശരിക്കും കേട്ടിട്ടില്ല, എനിക്കൊന്നും കേൾക്കാൻ സാധിച്ചില്ല, അതുകൊണ്ട് എനിക്ക് നിങ്ങൾ എന്താ പറഞ്ഞതെന്ന് അറിയില്ല, പക്ഷെ ഞാൻ രക്ഷപ്പെടാൻ വേണ്ടി താഴെ നിന്ന് വീണ്ടും വീണ്ടും ശ്രമിച്ചുകൊണ്ടിരുന്നു, അങ്ങനെയാണ് ഞാൻ മുകളിലേക്ക് എത്തിയത്. ഇതിൽ നിന്ന് എന്താ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ടേ, അതെന്താ നിങ്ങൾക്കറിയോ? ഇപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ടു ഫ്രോഗ്സ് ഫെൽ ഇൻ ടു എ ഡീപ് പിറ്റ് അല്ലേ, ദ അതർ വൺ യെൽഡ് യു ആർ ആസ് എ ഗുഡ് ആസ് ഡെഡ് സ്റ്റോപ്പ് ട്രൈയിങ്, അതാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ വൺ ഫ്രോഗ് ഗേവ് അപ്പ് ആൻഡ് ഡൈഡ്, ദ അതർ കെപ്റ്റ് ജമ്പിങ് ഹാർഡർ and harder until he finally escaped. The frogs outside were shocked, did not hear as we told you to give up. The frog replied, I am tough because I thought you were motivating me. ഈ ഒരു കാര്യമാണ് പറഞ്ഞത്. അതായത് ഈ മുകളിൽ നിൽക്കുന്ന ഫ്രോഗുകളൊക്കെ അവിടെ നിന്ന് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഇവൻ എന്താ പറയുന്നതെന്ന് കേട്ടില്ലെങ്കിൽ പോലും ഇവൻ വിചാരിച്ചത് ഇവനിവനെ മോട്ടിവേറ്റ് ചെയ്യാണ്, കയറി വാ മുകളിലേക്ക് കയറി വാ എന്നുള്ളൊരു കാര്യം മോട്ടിവേറ്റ് ചെയ്യാമെന്നാണ് ഈ തവള വിചാരിച്ചത്. അങ്ങനെ ആ ഒരു ആർജവത്തിൽ ഇവൻ ചാടി മുകളിലേക്ക് എത്തി. പക്ഷേ അവൻ ഡെഫായിരുന്നു. യഥാർത്ഥത്തിൽ ഇവരെന്താണോ പറഞ്ഞത് ആ കാര്യം ഇവൻ യഥാർത്ഥത്തിൽ കേട്ടിട്ടില്ല. ഇവന് ചെവി കേൾക്കാത്തത് കൊണ്ട് അത് കേട്ടില്ല. പക്ഷേ ഇവനതിനെ വിചാരിച്ച മോട്ടിവേഷനാന്ന് വിചാരിക്കുകയും അവൻ രക്ഷപ്പെടുകയും ചെയ്തു. ശരിക്കും ഇതിൽ വലിയൊരു ലെസൺ ഉണ്ട്. എന്താണെന്നറിയോ? വേർഡ്സ് ക്യാൻ ഡിസ്ട്രോയ് ഓർ ഇൻസ്പയർ, ചൂസ് വാട്ട് യു ഹിയർ. വാക്കുകൾ കൊണ്ട് നമ്മളെ ഉയർത്താനും തളർത്താനും കഴിയും, പക്ഷേ അത് എങ്ങനെയാകണം, എന്ത് നമ്മൾ കേൾക്കണമെന്ന് ഡിസൈഡ് ചെയ്യേണ്ടത് നമ്മളാണ് അല്ലേ. നിങ്ങളുടെ ചുറ്റും നിന്ന് ഒരുപാട് പേർക്ക് നിങ്ങളെ തളർത്താൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാം, നിങ്ങളെ ഉയർത്താൻ പറ്റുന്ന രീതിയിലും സംസാരിക്കാൻ സാധിക്കും ഇല്ലേ. പക്ഷേ അതിൽ എന്ത് കേൾക്കണം, എന്താണ് ഞാൻ കേൾക്കേണ്ടത്, എന്താണ് ഞാൻ ഉൾക്കൊള്ളേണ്ടത് എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ്. അവർ പറയുന്ന നെഗറ്റിവിറ്റിയെ കേൾക്കാനാണെങ്കിൽ ആ മരിച്ച തവളയെ പോലെ ആ കുഴിയിൽ തന്നെ നമുക്ക് കിടക്കാം. പക്ഷേ അവരിൽ നിന്ന് പറഞ്ഞത് മോട്ടിവേഷനാണ് അല്ലെങ്കിൽ അതും ആ രീതിയിൽ എനിക്ക് ഉൾക്കൊള്ളാൻ താല്പര്യമുള്ളുവെങ്കിൽ ആ കുഴിയിൽ നിന്ന് ഈ തവള ചാടി രക്ഷപ്പെട്ടതുപോലെ തന്നെ നമുക്കും രക്ഷപ്പെടാം. അപ്പോൾ ദേ വൺസ് അഗെയിൻ എനിക്ക് നിങ്ങളോട് പറയാനായിട്ട് ഇത്രയേ ഉള്ളൂ. വേർഡ്സ് ക്യാൻ ഡിസ്ട്രോയ് ഓർ ഇൻസ്പയർ, ചൂസ് വാട്ട് യു ഹിയർ. ഓക്കെ, അപ്പോൾ ദേ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു കഥ കേട്ടോ. അങ്ങനെ ഈ കഥയൊക്കെ അവസാനിപ്പിച്ച് പതിയെ ഞാൻ ടാറ്റാ ബൈ ബൈ പറയട്ടെ. അതെ, എനിക്ക് ടാറ്റാ ബൈ ബൈ പറയാനുള്ള സമയമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു കർക്കിടക മാസം കൂടി ഞാൻ ആശംസിക്കുന്നു. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, അടിപൊളിയായിട്ടിരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വീണ്ടും കേട്ടുമുട്ടാം. അതുവരേക്കും ടിൽ ദെൻ ഇറ്റ്സ് മീ ആർ ജെ ആയില്യ സൈനിങ് ഓഫ്. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: കരുതലോടെ കർക്കിടകം.
2: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കേരളത്തിലെ 12 മാസങ്ങളിൽ കർക്കിടകത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ മാസത്തെ രാമായണ മാസമെന്നും ഔഷധ മാസമെന്നും പഞ്ഞമാസമെന്നും ഇങ്ങനെയൊക്കെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ ഈ മഴ വളരെ ശക്തിയായിരുന്നതിനാൽ കൃഷിപ്പണികളൊക്കെ കുറയുമായിരുന്നു. ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുന്ന ഈ കർക്കിടക ചര്യ രൂപപ്പെട്ടത്. അതുകൊണ്ട് കർക്കിടകം എന്ന് പറയുന്നത് ഒരു കലണ്ടറിലൊരു മാസം മാത്രമല്ല, ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന ഒരവസരം കൂടിയാണ്.
3: Celluloid.
4: Hello, hello, hello, മച്ചാമാരെ. Welcome to Celluloid. സെല്ലുലോയിഡുമായിട്ട് എന്നത്തെയും പോലെ സിനിമാ വിശേഷം പങ്കുവയ്ക്കാൻ കൂടെയുണ്ട് ഞാൻ അഹല്യ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. തിയേറ്ററുകളിൽ ആളുകളെ ഒരേ സമയം കരയിപ്പിക്കുകയും ഭയപ്പെടുത്തുകയും ചെയ്ത ഒരു സൂപ്പർ ഹിറ്റ് ഏഷ്യൻ ഹൊറർ മൂവി. യെസ്, 2018 പുറത്തിറങ്ങിയ ഗോസ്റ്റ് വൈഫ്. ഗോസ്റ്റ് വൈഫ് എന്ന തായ് സിനിമയുടെ കഥയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഹൃദയം തകരുന്ന ഒരു പ്രണയകഥ, ഒപ്പം ചോരയുറഞ്ഞു പോകുന്ന ഒരു പ്രേതബാധയുടെയും കഥ. അപ്പോ റെഡിയല്ലേ? യെസ്, നമുക്ക് ആ ഒരു കഥയിലേക്ക് പോവാമല്ലേ. ഈ ഒരു കഥയുടെ ആരംഭത്തിൽ കാണിക്കുന്നത് ഒരു പെൺകുട്ടിയുടെ തലയിൽ ഒരു ചരട് വെച്ചുകൊണ്ട് ഒരു ബുദ്ധ സന്യാസി മന്ത്രം ചൊല്ലുന്ന കാര്യമാണ്. അയാൾ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാലോ, ഈ പൂജ ചെയ്യുന്ന പോലെ തന്നെ പല പല കാര്യങ്ങളും അദ്ദേഹം ചെയ്യുന്നുണ്ട്. അതായത് ഒരു ആത്മാവിനെ ഒഴിപ്പിക്കുന്ന ആ ഒരു കാഴ്ചയാണ് സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത്. ആ ഒരു സീൻ കട്ടായി അടുത്ത സീനിലേക്ക് പോകുന്ന സമയത്ത് കാണിക്കുന്നത് നമ്മുടെ നായികയാണ് നാട്ട്. അവൾ വളരെ നിഷ്കളങ്കയായ പാവപ്പെട്ട ഒരു വീട്ടിലെ കുട്ടിയായിരുന്നു കേട്ടോ. നാട്ടാണെങ്കിൽ പട്ടണത്തിലേക്ക് വന്നിരിക്കുകയാണ്, വേറൊന്നിനും വേണ്ടിയല്ല, അവളുടെ പഠനത്തിന് വേണ്ടിയിട്ടാണ്. അതായത് ഇത്രയും നാള് ഒരു ഗ്രാമത്തിൽ ജീവിച്ച അവൾ പട്ടണത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അതുകൊണ്ട് അവൾക്ക് അവിടെയുള്ള എല്ലാ കാര്യങ്ങളും വളരെ പുതുമയുള്ളതായിരുന്നു കേട്ടോ. അങ്ങനെ ഇന്ന് നാട്ടിന്റെ സ്കൂളിലേക്ക് പോകേണ്ട ഫസ്റ്റ് ഡേ ആണ്. അതിനുവേണ്ടി നാട് ബസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. നാട്ടിനാണെങ്കിൽ അമ്മ മാത്രമേ ഉള്ളൂ, വേറെ ആരും തന്നെ അവൾക്കില്ല. അങ്ങനെ അവൾ ആദ്യമായിട്ട് ക്ലാസ്സിലേക്ക് പോവാൻ വേണ്ടി ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കാണ് കേട്ടോ. ബസ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് അവൾക്ക് മനസ്സിലാവുന്നുണ്ട് ലേറ്റായി, എന്റെ ബസ് മിസ്സായി എന്നുള്ളൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ആ സമയത്ത് ഒരു അടിപൊളി ഒരു ചുള്ളച്ചക്ക നടന്നു വരാണ്. അതായത് നാടിന്റെ അതേ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി. അവനാണെങ്കിൽ അത്യാവശ്യം നല്ല റിച്ച് ഫാമിലിയിൽ നിന്ന് വരുന്നവനാണ് കേട്ടോ. അവന്റെ പേരാണ് മാക്. നാടിനെ കാണുന്ന സമയത്ത് അവന് കാര്യം മനസ്സിലാവുന്നുണ്ട്, ആ ബസ് മിസ്സായി, ക്ലാസ്സിന് പോകാൻ വേണ്ടി ലേറ്റ് ആയിട്ട് നിൽക്കുകയാണ് ഇവളുടെ. ആ സമയം മാക്ക് നാടിനോട് പറയുന്നുണ്ട്, എന്തായാലും ലേറ്റായി, ഇനി നമുക്കൊരു ടാക്സി പിടിച്ചു പോവാം. അവന് സത്യം പറയുകയാണെങ്കിൽ ഇതൊന്നും വലിയ സംഭവമല്ല കേട്ടോ, കാരണം അവനത് സ്ഥിരം പരിപാടിയാണ് ലേറ്റായി പോവലും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഇവര് രണ്ടുപേരും ഒരുമിച്ച് ആ ഒരു ടാക്സി ഒക്കെ വിളിച്ച് ക്ലാസ്സിലേക്ക് പോവാണ്, സ്കൂളിലേക്ക് പോവാണ്. അങ്ങനെ പോയി ആ സ്കൂളിൽ എത്തുന്ന സമയത്ത് നമ്മുടെ നാട് എന്ത് ചെയ്യുന്നുണ്ട്, ആ ടാക്സിയുടെ പൈസ ഉണ്ടല്ലോ അതിൻ്റെ ഒരു ഷെയറൊക്കെ നമ്മുടെ മാക്കിന് കൊടുക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്തുണ്ടല്ലോ, അതായത് ഈ നാഡു മാക്കിനെ വല്ലാതെ നോക്കുന്നുണ്ട്. അതായത് ഈ ക്രഷ് എന്നൊക്കെ പറയില്ലേ, ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്, യെസ് ആ ഒരു ഫീല്. സത്യം പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ക്രഷ് അടിക്കുന്നുണ്ട്.
3: അങ്ങനെ അവർ പിന്നീട് ഒരുമിച്ച് സംസാരിക്കാൻ തുടങ്ങാണ്, ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ തുടങ്ങാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. അവസാനം എന്തേ, ഒരു പ്രണയം. അതെ, സ്വാഭാവികം അല്ലേ. ആ ഒരു പ്രണയത്തിലേക്ക് രണ്ടുപേരും അങ്ങ് പോവാണ്. പിന്നീട് അവരെന്താണ് സ്ഥിരമായിട്ട് കാണാനൊക്കെ തുടങ്ങാണ് കേട്ടോ. അങ്ങനെ കമ്പൈൻ സ്റ്റഡിക്ക് വേണ്ടി നമ്മുടെ നാടിന്റെ അപ്പാർട്ട്മെന്റിലേക്ക് മാക്ക് സ്ഥിരമായിട്ട് വരാൻ തുടങ്ങാണ്. ആദ്യം അവർ പാർക്കിലൊക്കെ പോയിരുന്നു പഠിക്കുന്ന സമയത്ത് ചുറ്റുമുള്ള കണ്ണുകൾ അവരെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ, നമ്മൾ പറയില്ലേ സദാചാരം, അത് തന്നെ സംഭവം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണുന്ന സമയത്ത് ഭയങ്കര അൺകംഫർട്ട് ഫീൽ ചെയ്യും. അപ്പൊ ഇവരെന്ത് തീരുമാനിക്കും, ഇനി മുതൽ അപ്പാർട്ട്മെന്റിന്റെ അകത്തിരുന്ന് ഇവരുടെ റൂമിലിരുന്ന് പഠിക്കാമെന്ന് തീരുമാനിക്കും. അങ്ങനെ അവർ രണ്ടുപേരും ഒരുമിച്ച് കമ്പൈൻ സ്റ്റഡിയൊക്കെ ആരംഭിക്കുകയാണ്. പക്ഷേ ഈ കമ്പൈൻ സ്റ്റഡിയൊക്കെ നടക്കുന്ന സമയത്തും ഇവർ പ്രണയത്തിലാണ്. എന്നാലും ഇവരുടെ ഉള്ളിൽ കുറെ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരു ക്ലോസ് ഫിസിക്കൽ റിലേഷൻസിലേക്കൊന്നും നമ്മൾ പോവില്ല. അതിനുവേണ്ടി ഇവരിരിക്കുന്ന സ്ഥലമൊക്കെ ഒരു റെഡ് കളർ റിബണൊക്കെ വെച്ച് അവരിങ്ങനെ സെപ്പറേറ്റ് ചെയ്യും, രണ്ടായിട്ട് തരംതിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പക്ഷേ എന്താ സംഭവിക്കുന്നേ, ആ ഒരു തരംതിരിക്കുന്ന രേഖയൊക്കെ പതിയെ ഒരു മറികടക്കും. അതായത് ഒരു ഫിസിക്കൽ ഇന്റിമസി റിലേഷനിലേക്കൊക്കെ അവരുടെ ആ ഒരു ബന്ധം അങ്ങ് വളർന്നു പോകുന്നുള്ളതാണ്. പിന്നീട് അത് സ്ഥിരമായി. സ്കൂൾ കഴിഞ്ഞാൽ അവർ നേരെ അപ്പാർട്ട്മെന്റിലേക്ക് പോകും. അവിടെ അവർ തങ്ങളുടേതായ ഒരു കൊച്ചു ലോകം അങ്ങനെ കെട്ടിപ്പടുക്കാനായിട്ട് തുടങ്ങാണ്. അങ്ങനെ ഈ ഒരു കഥ ഇങ്ങനെ മുന്നോട്ട് പോകുന്ന സമയത്ത് ഒരു ദിവസം നമ്മുടെ നാടിനെ കാണാൻ വേണ്ടിയിട്ട് ആരോ വന്നിരിക്കുന്നു എന്നൊരു കാര്യം പറഞ്ഞുകൊണ്ട് നാടിനെ ക്ലാസ്സിൽ നിന്ന് വിളിക്കാൻ വേണ്ടി അവിടുത്തെ പിയും വരുന്നുണ്ട്. നാട് പുറത്തേക്ക് വന്ന് നോക്കുന്ന സമയത്ത് അത് വേറെ ആരുമല്ല, മാക്കും മാക്കിന്റെ അമ്മയുമാണ്. മാക്കിന്റെ അമ്മ നാടിനെ വളരെയധികം വഴക്കു പറയാണ്. അതായത് വലിയ പണക്കാരനായിട്ടുള്ള നാടിനെ ഇവൾ കറക്കി എടുത്തതാണ്, എന്റെ മകനെ നീ കറക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്, നിനക്ക് നാണമില്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ ചോദിക്കുകയാണ്. വളരെ അധികം ഇവളെ ചീത്ത പറയുന്നുണ്ട്. അതായത് ഒരു പാവപ്പെട്ട ഒരു പെൺകുട്ടിയെ മരുമകളാക്കാൻ വേണ്ടി അവർക്ക് ഒട്ടും തന്നെ താല്പര്യമില്ലായിരുന്നു. അതിനുശേഷം അവിടെ സംഭവിക്കുന്നത് മാക്ക് അമ്മയുടെ അടുത്ത് പറയുന്നുണ്ട്, നാട്ടു അത്ര കാര്യമൊന്നുമല്ല, അവൾ വളരെ നല്ല കുട്ടിയാണ്, അമ്മ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നുള്ളൊരു കാര്യമൊക്കെ നമ്മുടെ മാക്ക് ചോദിക്കുന്നുണ്ട്. പക്ഷെ അമ്മ നിർത്താൻ ഉദ്ദേശിച്ചില്ല, അമ്മ നല്ലപോലെ ശകാരിക്കുകയാണ്. അവസാനം മാക്ക് നാടുവിനെയും കൂട്ടി അവിടെ നിന്ന് പോകുന്നുണ്ട്. പക്ഷെ വളരെ തന്ത്രശാലിയായിരുന്ന മാക്കിന്റെ അമ്മ, അതായത് നമ്മുടെ നാട്ടുമായിട്ട് സംസാരിക്കുന്നതിന് മുൻപ് തന്നെ മാക്കിന്റെ TC ആ സ്കൂളിൽ നിന്നും ആ ഒരു TC ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ മാക്കിന്റെ അമ്മ നമ്മുടെ മാക്കിനെയും കൂട്ടി അവിടെ സ്കൂളിൽ നിന്ന് പോവാണ്. സ്കൂളിൽ നിന്ന് മാത്രമല്ല, ആ നാട്ടിൽ നിന്ന് തന്നെ മാക്കിനെ നിർബന്ധിപ്പിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോവാണ്. പിന്നീട് എന്തായിരിക്കും സംഭവിച്ചത് തുടർന്ന് കേൾക്കാം. സലായിൽ ആഫ്റ്റർ ഷോർട്ട് ബ്രേക്ക് കീപ് ഓൺ ലിസണിംഗ് അഹലിയ ഫ്രം 90.4 കേട്ട് കൂട്ടുപോകും.

0: celluloid.
1: Once again, welcome back to Celluloid. Celluloid, my kudend. It's me, RJ Ailya. Kada thudarunnu. Ghost wife. അങ്ങനെ മാക്ക് പോയതിന് തൊട്ടു പിന്നാലെ ആ ഒരു സംഭവം സംഭവിക്കുകയാണ്. അതായത് നാർഡ് ആ വലിയ ഒരു സത്യമറിയാണ്. അതെന്തായിരുന്നു എന്നറിയോ? അവൾ ഗർഭിണിയായിരുന്നു. തകർന്നു പോയ അവൾ സഹായത്തിന് വേണ്ടി സ്വന്തം അമ്മയാണ് സമീപിക്കുന്നത്. പക്ഷെ ആ അമ്മ ഓർത്തത് എന്താണ്? സമൂഹത്തിലെ നാണക്കേടിനെ കുറിച്ചായിരുന്നു. അതായത് മകളുടെ ജീവനേക്കാൾ അവർക്ക് വലുത് അന്തസ്സായിരുന്നു. അത് മാത്രമല്ല, അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്, തനിച്ച് ഒരു കുട്ടിയെ വളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല, വളരെ കഷ്ടത നിറഞ്ഞൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവർക്കത് ഒട്ടും ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു രാത്രിയിൽ അവർ നാട്ടിനെ നഗരത്തിന്റെ ഒരു മൂലയിലുള്ള രഹസ്യ ക്ലിനിക്കിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അത് ശരിക്കും പറയുകയാണെങ്കിൽ അത് നിയമവിരുദ്ധമായ വ്യാജഗർഭചിത്ത ക്ലിനിക്കായിരുന്നു. അവിടുത്തെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ വെച്ച് ഡോക്ടർ നാർട്ടിന്റെ ഗർഭം അലസിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ആ ക്രൂരമായ വേദന നാർട്ടിന് താങ്ങാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. കഠിനമായ രക്തസ്രാവം കാരണം ആ ഇരുണ്ട മുറിയിലെ ഓപ്പറേഷൻ ടേബിളിൽ കിടന്ന് തന്റെ ജനിക്കാത്ത കുഞ്ഞിനൊപ്പം നാട് ദാരുണമായിട്ട് മരണപ്പെടുകയാണ്. പക്ഷേ കഥ അവിടെ തീരുന്നില്ല. അതായത് മാക്കിനോടുള്ള തീവ്രമായ പ്രണയം, അമ്മ ചെയ്ത ചതിയോടുള്ള ദേഷ്യം കാരണം നാട്ടിന്റെ ആത്മാവിന് ഈ ലോകം വിട്ടുപോകാനായിട്ട് കഴിഞ്ഞില്ല. അവൾ പിന്നീട് ഒരു ഭീകര ശക്തിയായി, ഒരു പ്രതികാര ദാഹിയായ പ്രേതമായിട്ട് അങ്ങനെ മാറി ആ ഒരു അപ്പാർട്ട്മെന്റിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണ്. അവൾ മരിച്ച വിവരം പുറത്തു പറയാൻ ശ്രമിച്ച ക്ലിനിക്കിലെ ജീവനക്കാരെയും അപ്പാർട്ട്മെന്റിലെ ആളുകളെയും ഒക്കെ നാട് ക്രൂരമായിട്ട് കൊലപ്പെടുത്തി. ആ പ്രദേശം മുഴുവൻ അവളുടെ ഒരു ഭയത്തിൽ വിറയ്ക്കുന്ന രീതിയിലാണ് പിന്നീട് അവൾ ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്.

0: celluloid.
1: പ്രേതമായി മാറിക്കഴിഞ്ഞ നാട്ട് പിന്നീട് എന്താണ് സംഭവിക്കുന്നത്? കഥ തുടർന്ന് കേൾക്കാം. സലാഡിൽ കൂടെ ഇറ്റ്സ് മീ ആർജെ ആയില്യ. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം മാക്ക് മാക്കിന്റെ പഠനം കഴിഞ്ഞ നാട്ടിലേക്ക് തിരിച്ചെത്താണ്. നാടിന് സംഭവിച്ച ദുരന്തങ്ങളെ കുറിച്ചൊന്നും അവനൊന്നും ഒന്നും തന്നെ അറിഞ്ഞിരുന്നില്ല എന്നൊരു കാര്യമാണ്. അങ്ങനെ അവൻ നേരെ ഓടിയെത്തിയത് അവരുടെ പഴയ ആ ഒരു അപ്പാർട്ട്മെന്റിലേക്കാണ് കേട്ടോ. മുറി തുറന്ന മാക്ക് കണ്ടത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയായിരുന്നു. അതെന്തായിരുന്നു എന്നറിയോ? നാർട്ട് അവിടെ സുന്ദരിയായിട്ടിരിക്കുന്നു. അവളുടെ കയ്യിലാണെങ്കിൽ ഒരു കൊച്ചു കുഞ്ഞുണ്ടായിരുന്നു. മാക്ക് സന്തോഷം കൊണ്ട് ശരിക്കും അവരിങ്ങനെ കെട്ടിപ്പിടിച്ച് ആ സന്തോഷം അവൻ വളരെയധികം പ്രകടിപ്പിക്കുന്നുണ്ട്. എന്നാൽ സത്യത്തിൽ അത് നാർട്ടിന്റെ പ്രേതം സൃഷ്ടിച്ച ഒരു മായാ കാഴ്ച മാത്രമായിരുന്നു. മാക്കിനോടുള്ള പ്രണയം കാരണം അവൾ ഒരു സാധാരണ മനുഷ്യ സ്ത്രീയെ പോലെ അവന് മുന്നിൽ ജീവിക്കാണ്. അങ്ങനെ മാക്ക് ദിവസങ്ങളോളം ആ ഒരു പ്രേതത്തോടൊപ്പം, അത് തന്റെ ഭാര്യയും കുഞ്ഞുമാണെന്ന് കരുതി, സന്തോഷത്തോടെ ജീവിക്കാണ്. ശരിക്കും ആ ഒരു സമയത്ത് പുറത്തുള്ള ആളുകൾ മാക്കിനോട് സത്യം പറയാനായിട്ട് ശ്രമിക്കുന്നില്ല. പക്ഷേ അങ്ങനെ സത്യം പറയാനായി ശ്രമിക്കുന്ന ഓരോ ടൈമിലും നാട് കൂടുതലായി അക്രമാസക്തയായി അവരെ എല്ലാവരെയും ഉപദ്രവിക്കുകയാണ്. അങ്ങനെ പോകെ പോകെ ഒടുവിൽ അപ്പാർട്ട്മെന്റിലെ താമസക്കാർ എന്ത് ചെയ്യാണ്? ഒരു ബുദ്ധ സന്യാസിയുടെ സഹായം തേടാണ്. സന്യാസി അപ്പാർട്ട്മെന്റിലെത്തി നാർട്ടിന്റെ ആത്മാവിനെ തളയ്ക്കാനായിട്ട് മന്ത്രോച്ചാരണങ്ങളൊക്കെ ഇങ്ങനെ തുടങ്ങുകയാണ്. ഇതറിഞ്ഞ് മാക്ക് തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ സന്യാസി എന്ത് ചെയ്യാണ്? മാക്കിന്റെ കണ്ണുകളിലെ ആ മായ കാഴ്ച മാറ്റിമറിച്ച് കളയാണ്. പെട്ടെന്നാണ് മാക്ക് ആ ഭയങ്കര സത്യം കാണുന്നത്. അതായത്, താൻ ഇത്രയും നാളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന നാർട്ടിന്റെ മുഖം പെട്ടെന്ന് അഴുക്കിയ ഒരു പ്രേതത്തിന്റെ രൂപമായിട്ട് മാറുന്നു. അവളുടെ കയ്യിലിരുന്ന കുഞ്ഞ് വെറും ഒരു അസ്ഥികൂടമായിട്ട് മാറുന്നു. അങ്ങനെ തന്റെ കാമുകൻ തന്നെ ഭയപ്പെടുന്നുവെന്ന് മനസ്സിലാക്കിയ നാർട്ട് ഉറക്കെ കരയാനായിട്ട് തുടങ്ങാണ്. കണ്ണീരോടെ അവൾ മാക്കിനോട് ചോദിക്കുന്നുണ്ട്, നീ എന്നെ ഇനി സ്നേഹിക്കുന്നില്ലേ? ഞാൻ മരിച്ചാലും നിന്റെ നാർഡ് തന്നെയല്ലേ? ശരിക്കും മാക്ക് ഇങ്ങനെ ഭയവും സങ്കടവും കൊണ്ട് വിറച്ചു പോവാണ്. പ്രേതമാണെങ്കിലും അവൾ തന്റെ നാർഡാണെന്ന് അവൻ തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ സന്യാസിയുടെ പ്രാർത്ഥനകൾക്കൊടുവിൽ മാക്കിനോട് വിട പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നാർഡിന്റെ ആത്മാവ് ആ ഒരു അന്തരീക്ഷത്തിൽ ലയിച്ചു പോവാണ്. അതായത്, പ്രേതമായ ഒഴിഞ്ഞെങ്കിലും തന്റെ പ്രണയനീ ഓർത്ത് ആ ഇരണ്ട മുറിയിലിരുന്ന് പൊട്ടിക്കരയുന്ന മാക്കിന്റെ ആ ഒരു ദൃശ്യത്തോടു കൂടിയാണ് ഈ ഒരു സിനിമ.

0: celluloid.
1: Yes, once again, welcome back to Celluloid. Celluloid ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത് on your Ahalya FM 90.4. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, ഗോസ്റ്റ് വൈഫ് എന്ന ചിത്രത്തിന്റെ കഥയാണ് നമ്മൾ ഇന്ന് പറഞ്ഞതല്ലേ. ഈ കഥ നിങ്ങളെ ഭയപ്പെടുത്തുകയാണോ അതോ സങ്കടപ്പെടുത്തുകയാണോ? ശരിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് എന്നോട് പറയണം കേട്ടോ. ഈ ഒരു സിനിമ കാണുന്ന സമയത്ത് ഭയം എന്ന് പറയുന്ന ഒരു വികാരം നമുക്ക് തോന്നും. അതിനുപരിയായിട്ട് സ്നേഹിച്ച് ഒന്നിക്കപ്പെടാതെ പോയ ആ ഒരു പ്രണയം, ആ ഒരു പ്രണയത്തിന്റെ നോവ് തന്നെയായിരിക്കും നമുക്ക് ഈ ഒരു സിനിമ കഴിയുന്ന സമയത്ത് നമ്മുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ആ ഒരു വികാരം. തീർച്ചയായും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടില്ലെങ്കിൽ കാണണം, നല്ലൊരു മൂവി തന്നെയാണ് ഗോസ്റ്റ് വൈഫ്. അപ്പൊ എന്തായാലും ഇന്നത്തെ സെല്ലുലോയിഡിന്റെ സിനിമാ വിശേഷം ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും മറ്റൊരു കിടലൻ കഥയുമായിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കേട്ടുമുട്ടാം. അതുവരെ ബൈ ഫ്രം യുവർ ആർജെ ആയില്ല. Keep on listening, Ahalya FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. ആയുർവേദത്തിന്റെ ലക്ഷ്യം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നുള്ളതാണ്. അതായത് ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗമുള്ളവരെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആയുർവേദത്തിന്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള ഈ മാറ്റം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഈ സത്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ഋതുവിനും പ്രത്യേകം ജീവിതക്രമം ആയുർവേദം നിർദ്ദേശിച്ചത്. അതിനെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ഇന്ന് ലോകമെമ്പാടും ഈ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ, പ്രിവെന്റീവ് മെഡിസിൻ, സീസണൽ ഹെൽത്ത് എന്നീ ആശയങ്ങൾ പ്രാധാന്യം നേടുകയാണ്. എന്നാൽ ആയുർവേദം അതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
2: സന്ധിവാദം, സ്ട്രോക്ക്, മുട്ടുവേദന, നടുവേദന, കഴുത്തുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ? എല്ലാവിധ ഇടുപ്പ്, കഴുത്ത് സംബന്ധമായ രോഗങ്ങളും ശസ്ത്രക്രിയയില്ലാതെ പരിഹരിക്കാം അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 04923226888, മൊബൈൽ 9496000129. അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പാലക്കാട്.
0: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്ട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 9434 14.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
4: വെൽക്കം ടു കാലിഡോസ്കോപ്പ്. കാലിഡോസ്കോപ്പില് കുറെ ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും ഒക്കെ ആക്കി നമ്മൾ ഈ ഒരു മണിക്കൂർ തകർക്കാൻ പോകുന്ന സമയമാണ് കാലിഡോസ്കോപ്പിൽ. കൂടെയുള്ളത് ഞാൻ അഭിരാമി. ഇന്നത്തെ കാലത്തെ ചേട്ടാ, അടുത്ത മാസം ഞാൻ തീർച്ചയായിട്ടും തരാം എന്ന് പറഞ്ഞ് കടം വാങ്ങുന്ന കുറേയധികം ആളുകളുണ്ടാവും അല്ലേ? ചേച്ചി, 1000 രൂപ താ, ഞാൻ അടുത്ത മാസം സാലറി കിട്ടുമ്പോൾ ഉടനെ ഇട്ടേക്കാം എന്ന് പറഞ്ഞ് വാങ്ങിച്ചോണ്ട് പോകുന്ന ആളുകളുണ്ടാവും. അടുത്ത മാസം മാത്രല്ല, അടുത്ത ജന്മത്തിലും കാണാൻ പറ്റില്ല എന്നത് പല ആളുകളുടെയും അനുഭവമായിരിക്കും അല്ലേ? ചില ആളുകൾക്ക് സൗഹൃദം എന്നതുപോലും ഒരു UPI QR കോഡ് പോലെയാണ്. സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കാര്യം കഴിഞ്ഞാൽ പിന്നെ ബൈ ബൈ. പക്ഷേ ഒരു മിനിറ്റ്, എനിക്ക് വേറെ ചില കാര്യങ്ങൾ പറയാനുണ്ട്. 30 വർഷം മുൻപ് വാങ്ങിയ ഒരു കടം, 30 വർഷം ആലോചിച്ച് നോക്കണേ, 1 അല്ല 2 അല്ല 10 അല്ല 30 വർഷം. അത് തിരികെ കൊടുക്കാൻ വേണ്ടിയിട്ട് 1000ത്തിലധികം കിലോമീറ്റർ യാത്ര നടത്തുന്ന ഒരു മനുഷ്യൻ. ഇത് കേൾക്കുമ്പോൾ ഇത് ഏതോ സിനിമാ കഥയാണോ പറയണേ എന്നതൊന്നുണ്ടോ? നോപ്പ്. ഇതൊരു മലയാളിയുടെ റിയൽ ലൈഫ് സ്റ്റോറിയാണ്. മനുഷ്യരിലുള്ള വിശ്വാസം വീണ്ടും റീചാർജ് ചെയ്യുന്ന ഒരു കഥയാണ്. ഗൂഗിൾ മാപ്പ് പോലും മറന്നുപോയ അഡ്രസ്സ്, ആ അഡ്രസ്സ് പക്ഷെ അദ്ദേഹം മനസ്സിൽ ആലോചിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് പണ്ട് 30 വർഷങ്ങൾക്ക് മുൻപ് കടം നൽകിയ ആ സുഹൃത്തിന്റെ വീട് തേടി പിടിച്ച് പലിശയോടെയല്ല മനസ്സാക്ഷിയോടെ തിരികെ കൊടുത്തൊരു മനുഷ്യൻ. ഈ ഓണസ്റ്റിയുടെ, ഗ്രാറ്റിറ്റ്യൂഡിന്റെ കഥ കേൾക്കുമ്പോൾ ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര്, ഇങ്ങനെയുണ്ടോ ആളുകള് എന്ന് നമുക്ക് തോന്നിപ്പോകും. ആ യാത്രയുടെ കഥ കേട്ടുകൊണ്ടാണ് നമ്മൾ ഇന്ന് കാലിഡോസ്കോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും എന്റർടൈൻമെന്റും ഒക്കെ ആയിട്ട് കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: കടം വാങ്ങിയ ആളുടെ പേര് ഇസ്മയിൽ എന്നാണ്, കടം കൊടുത്ത ആളുടെ പേര് ലച്ചണ്ണ എന്നാണ്. ഇവര് ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. അപ്പൊ ആ ഫ്രണ്ട്ഷിപ്പിന്റെ ആ ഒരു സമയത്താണ് ഒരാവശ്യം വന്നപ്പോഴത്തേക്കും 25,000 രൂപ അങ്ങ് കടം കൊടുത്തത്. പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് ആ കടം വീട്ടാനായില്ല. വർഷങ്ങൾക്കിപ്പുറം 30 വർഷങ്ങൾ കഴിഞ്ഞ് അദ്ദേഹം ആ സുഹൃത്തിനെ കാണാൻ വേണ്ടി പുറപ്പെടുന്നു. 1200 കിലോമീറ്റർ യാത്ര ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ മനസ്സിൽ വഴിയുണ്ട്, പക്ഷേ ഇടയ്ക്ക് എപ്പോഴോ വഴി തെറ്റിയപ്പോൾ അദ്ദേഹം ഗൂഗിൾ മാപ്സിൽ വഴി കണ്ടെത്തുന്നു. വഴി കണ്ടെത്തി വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ആ സുഹൃത്തിന്റെ പേര് ലച്ചണ്ണ എന്നാണ്. അദ്ദേഹം വീട്ടിലില്ല, ആള് സൗദിയിലാണ്. അപ്പൊ ഇത്ര ദൂരം വന്നിട്ട് ഇനി അദ്ദേഹത്തെ കാണാതെ തിരികെ പോണോ, എങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിക്കുമ്പോൾ ഇസ്മയിൽ എന്ന ഈ മനുഷ്യൻ പറഞ്ഞു വീട്ടുകാരോട്, ഒന്ന് വാട്സപ്പ് വീഡിയോ കോൾ ചെയ്യാവോ, ഞാനൊന്ന് ഫ്രണ്ടിനെ കണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട്. സ്ക്രീനിൽ 31 വർഷങ്ങൾക്കിപ്പുറം പഴയ രണ്ട് സുഹൃത്തുക്കൾ വീണ്ടും ഇങ്ങനെ മുഖാമുഖം കാണുന്നു. എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചതിന് പിന്നാലെ ഇദ്ദേഹം പറയാണ്, നിന്റെ 3000 റിയാല്, അതായത് അന്ന് ഞാൻ കടം വാങ്ങിയ തുക, ഇന്നത്തെ മൂല്യം കണക്കാക്കി 25,000 രൂപ ഞാനതങ്ങ് അയക്കുകയാണ്. പണം അക്കൗണ്ടിലെത്തി, പക്ഷേ യഥാർത്ഥത്തിൽ തിരിച്ചു കിട്ടിയത് പണം മാത്രമല്ല, ഒരു വിശ്വാസമാണല്ലേ. 31 വർഷം മനസ്സിൽ കൊണ്ടു നടന്ന ആ ഒരു കടം ഒറ്റൊരു ഫോൺ പേ ട്രാൻസാക്ഷനിൽ തീർന്നെങ്കിലും ആ കഥ കേട്ട ആളുകളുടെ മനസ്സിൽ ഇതുവരെ മാറിയിട്ടില്ല. ഒരു യഥാർത്ഥ ഹീറോ ആണ്. കാരണം ഇന്ന് കടം വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെന്താ, പോയ വഴി പുല്ലുപോലും മുളക്കൂല എന്ന് പറയുന്ന അങ്ങനെയുള്ള ആളുകൾ ആണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം ഇങ്ങനെയുള്ള സ്റ്റോറീസ് കേൾക്കുമ്പോൾ നമുക്കൊരു ഒരു ട്രസ്റ്റ് വീണ്ടും കൂടുകയാണ് മനുഷ്യരിൽ. കാലിഡോസ്കോപ്പിന്റെ ടൈമാണ്. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്, കൂടെ ഞാൻ അഭിരാമി.
2: എന്റെ അനിയത്തി പക്ഷേ പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ.
3: നീ അവന്റെ മുഖത്തോട്ടൊന്ന് നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ?

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: നമ്മൾ ജീവിക്കുന്ന ഈ 21-ാം നൂറ്റാണ്ടിൽ കടം വാങ്ങിയ പണം ചോദിച്ചാൽ തിരിച്ചു തരാത്ത ആളുകളുടെ ഇടയിൽ 1,000 രൂപ കടം കൊടുത്താൽ അത് തിരിച്ചു കിട്ടാൻ അവരുടെ പുറകെ നടന്ന് ചെരുപ്പ് തെയ്യും. പക്ഷേ ഇന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞ ഈ ഒരു കഥ എന്താ, നമ്മുടെയൊക്കെ കണ്ണ് നനയ്ക്കുന്ന കഥയാണ് അല്ലെ, നെഞ്ചു നിറയ്ക്കുന്ന ഒരു സത്യസന്ധതയുടെ കഥയാണ്. ഇസ്മയിലിക്കയുടെയും ലച്ചണ്ണയുടെയും കഥയാണ്. ഈ ലച്ചണ്ണയുടെ മോൻ അഭിലാഷ് പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇസ്മയിലിക്ക എന്റെ അച്ഛനിൽ നിന്ന് പണം കടം വാങ്ങുന്ന സമയത്ത് ഞാൻ ജനിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. ജനിക്കുന്നതിന് മുന്നേ നടന്ന കാര്യം, കാലങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ആരും പൈസ തിരിച്ചു ചോദിക്കാനില്ലാതിരുന്നിട്ടും സ്വന്തം മനസാക്ഷിയോട് മാത്രം മറുപടി പറഞ്ഞ് ആ കടം വീട്ടാൻ പോയൊരാളുടെ കഥയാണ് നമ്മൾ കേട്ട് കഴിഞ്ഞത് കാലിഡോസ്കോപ്പിൽ. ഇസ്മയിലിക്ക, നിങ്ങളാണ് ഹീറോ എന്ന് നമുക്ക് പറയേണ്ടി വരും. ഇങ്ങനെയുള്ള മനുഷ്യരുള്ളത് കൊണ്ട് ഈ ഭൂമിയിൽ എന്താ പറയുക, കുറച്ചുകൂടെ ഹ്യൂമാനിറ്റിക്ക് നമ്മൾ വീണ്ടും വീണ്ടും ഒരു ആക്കം കൂട്ടേണ്ടി വരുന്നു അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു വലിയ പാഠമൊക്കെ മനസ്സിൽ വെച്ച് നമുക്കൊരു കിടിലം പാട്ട് കേൾക്കാം കാലിഡോസ്കോപ്പിൽ. ഇവിടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻ പ്ലസ് എൻ്റെ

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: അല്ല, ഞാനൊരു കാര്യം ചോദിക്കാൻ മറന്നു. ഇന്നലെ രാത്രി നിങ്ങളുടെ നാട്ടിൽ കറണ്ട് പോയിരുന്നു. എന്തൊരു ചോദ്യമല്ലേ. പോയിട്ടുണ്ടാകും, തീർച്ചയായിട്ടും പോയിട്ടുണ്ടാകും. ഇന്നലെ രാത്രി ഒരു തവണയല്ല, രണ്ട് മൂന്ന് തവണയായിട്ട് ഒരു മണിക്കൂറോളമാണ് നമ്മുടെ സുന്ദരമായ കൊച്ചു കേരളം അങ്ങിരുട്ടിലായത്. പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിലായിട്ട് ഒരു മണിക്കൂർ വീതം കറണ്ട് പോയിട്ടുണ്ടാകും. ഇൻവെർട്ടർ ഉള്ളവർ രക്ഷപ്പെട്ടു, അല്ലാത്തവർ കൈ വിശറി വീശിയും ഒക്കെ ഇരിപ്പാണ്. അപ്പോൾ KCB ഓഫീസിലെ അവസ്ഥ എന്താന്ന് ചോദിച്ചാൽ, ഈ KCB അധികൃതർ എല്ലാം കൂടെ ജനാലയിലൂടെ മാനത്ത് കണ്ണുന്നിട്ടിരിപ്പാണ്. ആകാശത്തൊരു കറുത്ത മേഘം കണ്ടാൽ KCBയുടെ നെഞ്ചിലൊരു വലിയ സമാധാനം വരും. കാരണം മഴ കുറഞ്ഞതുകൊണ്ട് നമ്മുടെ നാട്ടിൽ വൈദ്യുതി പ്രതിസന്ധി ഇങ്ങനെ നടക്കുകയാണ്. നല്ല കനത്ത മഴ പെയ്തില്ലെങ്കിൽ ഇനി ഇതുപോലെ ആയിരിക്കില്ല, നിയന്ത്രണം ഇനിയും കടുപ്പിക്കേണ്ടി വരുമെന്നാണ് കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് പറയുന്ന കാര്യം. അയ്യോ, കടുപ്പിക്കല്ലേ KCB ചേട്ടന്മാരെ. ഒരൊറ്റ കാര്യം ഓർക്കണം, വരുന്നത് ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ മാച്ചാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നെഞ്ചിരിപ്പോടെ ഇത് കാണാനിരിക്കുന്ന സമയത്ത് കറണ്ട് മാത്രം കട്ട് ചെയ്യല്ലേ, അറ്റ്ലീസ്റ്റ് ഫുട്ബോൾ പ്രേമികളുടെ കറണ്ട് മാത്രം കട്ട് ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സോഷ്യൽ മീഡിയ കോമൻസ് ഒക്കെ ഇപ്പം ഇങ്ങനെ കാണാനായിട്ട് പറ്റും. മത്സരങ്ങളിൽ സംപ്രേഷണം ചെയ്യുന്ന സമയത്ത് പവർ കട്ട് പരമാവധി ഒഴിവാക്കാൻ KCB അധികൃതർ തലപുകഞ്ഞ് ആലോചിക്കുന്നുണ്ട് എന്നാണ് കേൾക്കുന്നത്. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോവാം. ഇത് കാലിഡോസ്കോപ്പ്, കൂടെയുള്ളത് ഞാൻ അഭിരാമി.

0: പോയ യുദ്ധമാണ്.
1: കാലിഡോസ്കോപ്പ്, ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
2: സത്യത്തിൽ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ കറണ്ട് പോകാൻ കാരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാനത്തെ മൊത്തത്തിലുള്ള വൈദ്യുതി കൺസംപ്ഷൻ, ഉപഭോഗം എന്ന് പറയുന്നത് റെക്കോർഡായിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് 4633 മെഗാവോട്ടാണ് നമ്മുടെ സംസ്ഥാനത്തെ ഒറ്റ ദിവസത്തെ വൈദ്യുതി ഉപഭോഗം. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ദിവസത്തെ വൈദ്യുതി കൺസംപ്ഷൻ അത്രയാണ്. നമ്മുടെ കേരളത്തിൽ ഉത്പാദിപ്പിച്ചിട്ടുള്ളത് വെറും 1647 മെഗാവോട്ട് മാത്രമാണ്. ബാക്കി പവർ എക്സ്ചേഞ്ച് വഴി പുറത്തു നിന്ന് വാങ്ങാൻ നോക്കിയപ്പോൾ അവിടെയും കിട്ടാനില്ല. ആകെ 900 മെഗാവോട്ടിന്റെ കുറവുണ്ട്. പിന്നെ എന്താ ചെയ്യുക? രാത്രി 7 കഴിഞ്ഞതോടെ പലയിടത്തും മാറി മാറി ലൈൻ ഓഫ് ചെയ്യേണ്ടി വന്നു. ചിലയിടത്ത് 1/2 മണിക്കൂർ, ചിലയിടത്ത് 2 തവണയായിട്ട് 1 മണിക്കൂർ. ഇതാണ് ഇപ്പോഴത്തെ കേരളത്തിന്റെ പല സ്ഥലങ്ങളിലെ അവസ്ഥ. മഴ പെയ്യുന്നത് വരെ നമ്മളും കുറച്ചൊന്ന് സഹിക്കേണ്ടി വരും. ആവശ്യമില്ലാത്ത ലൈറ്റുകളും എസിയും ഒക്കെ ഓഫാക്കി KCB നമുക്കും സഹായിക്കാം. എന്തായാലും മഴയ്ക്കായി നമുക്കും കാത്തിരിക്കേണ്ടി വരും. ഒപ്പം വേൾഡ് കപ്പ് കളിയും തടസ്സമില്ലാതെ ഫൈനൽസ് ഒക്കെ കാണാനും കാത്തിരിക്കേണ്ടി വരും.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: KCB ഒരു വില്ലനായിട്ട് കാണുന്ന ആളുകളുണ്ട് കേട്ടോ. കാരണം നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കാര്യം അത്യാവശ്യമായിട്ട് ചെയ്യാനിരിക്കുന്ന സമയത്തായിരിക്കും ഇവരങ്ങ് കറണ്ട് ഓഫ് ചെയ്യണത്. ഇതിന്റെ യഥാർത്ഥ വില്ലൻ ശരിക്കും KCB അല്ല, കടൽ കടന്ന് വന്ന ഒരു വിദേശിയാണ്. പേര് എൽനിനോ എന്നാണ്. ഈ എൽനിനോ പ്രതിഭാസം കാരണം നമ്മുടെ നാട്ടിൽ പെയ്യേണ്ട മഴ അങ്ങ് മൊത്തത്തിൽ കുറഞ്ഞു. ഇപ്പൊ നമ്മൾ മൊത്തത്തിലുള്ള ടെമ്പറേച്ചർ നോക്കുകയാണെങ്കിൽ സാധാരണയേക്കാൾ വല്ലാതെ ഉയർന്നു നിൽക്കുകയാണ്. ചൂട് കൂടി, അങ്ങനെ വന്നതോടെ ACയും ഫാനും ഫുൾ സ്പീഡിലിട്ടു. ഈ മഴ പെയ്യേണ്ട സമയത്ത് പോലും പല സ്ഥലങ്ങളിലും ചൂടാണ്. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം മുൻ വർഷത്തേക്ക് അപേക്ഷിച്ച് അതിഭയങ്കരമായിട്ട് വർദ്ധിച്ചിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ പല ദിവസങ്ങളിലും സാധാരണ ദിവസങ്ങളേക്കാൾ ഒരു 400 മുതൽ 500 മെഗാവോട്ട് വരെ അഡീഷണൽ ആയിട്ട് വൈദ്യുതി നമുക്ക് വേണ്ടി വരുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കി എത്ര വലിയ തുകയാണ് അതിനായി മാത്രം വരുന്നത്. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും പുറത്ത് നിന്ന് പണം കൊടുത്ത് വൈദ്യുതി വാങ്ങിക്കൂടെ KCB എന്നുള്ളത്. അവിടെയാണ് അടുത്ത ട്വിസ്റ്റ്. ആ ട്വിസ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. പക്ഷേ കാലിഡോസ്കോപ്പിൽ പാട്ടിന്റെ സമയമാണ്. പാട്ട് കേട്ടിട്ട് വേഗം തിരിച്ചു വായോ. യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കാലിഡോസ്കോപ്പ് ഇൻഫർമേഷൻ പ്ലസ് എന്റർടൈൻമെന്റ്.
1: എന്തുകൊണ്ട് കെ എസ് ഇ ബിക്ക് പോയിട്ട് അടുത്ത സംസ്ഥാനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ പുറത്തു നിന്ന് വൈദ്യുതി വാങ്ങിക്കൂടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചൂട് കൂടിയത് നമ്മുടെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിലുടനീളം ഇതേ അവസ്ഥയാണ്. രാജ്യത്താകമാനം ഇലക്ട്രിസിറ്റിയുടെ ആവശ്യകത വലിയ രീതിയിൽ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ആശ്രയിക്കുന്ന പവർ എക്സ്ചേഞ്ചുകളിൽ പോലും കറണ്ട് വാങ്ങാൻ കിട്ടാത്ത അവസ്ഥയാണ്. അപ്പൊ ആവശ്യത്തിന് വൈദ്യുതി വിലയ്ക്ക് വാങ്ങാൻ കിട്ടാതാകുന്ന സമയത്ത് KCB മറ്റു വഴികളില്ല, പവർ കിട്ടാണ് ഓൺലി വൺ വഴി. അപ്പൊ അതുകൊണ്ട് നമ്മൾ KCB മാത്രം കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അല്ലെ. ഇതൊരു വൈദ്യുതി പ്രതിസന്ധി നമ്മൾ ഒരുമിച്ച് നേരിട്ടേ പറ്റുള്ളൂ. വൈകിട്ട് 6 മണി മുതൽ രാത്രി 11 മണി വരെയുള്ള അവേഴ്സ് എന്ന് പറയുന്ന പീക്ക് അവേഴ്സ് ആണ്. ഈ പീക്ക് അവേഴ്സിൽ അനാവശ്യമായ ലൈറ്റുകളും വൈദ്യുതി ഉപകരണങ്ങളും ഒക്കെ ഒന്ന് ഓഫാക്കി വെക്കൂ. ഒരല്പം വിചാരിച്ചാൽ വലിയൊരു ഇരുട്ടടിയിൽ നിന്ന് ചിലപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു പാട്ട് കേൾക്കാം. ഇന്നിപ്പോൾ KCB വിശേഷങ്ങളും പിന്നെ ഇസ്മയിൽ ലച്ചണ്ണ ഫ്രണ്ട്ഷിപ്പിന്റെ കഥയും ഒക്കെ നമ്മൾ കേട്ടു, ആ ട്രസ്റ്റിന്റെ കഥയും ഒക്കെ നമ്മൾ കേട്ടു കാലിഡോസ്കോപ്പിൽ. അങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്നപ്പോൾ ഇന്നത്തെ കാലിഡോസ്കോപ്പ് അവസാനിക്കാനുള്ള സമയമായിട്ടുണ്ട്. ഇത്രയും സമയം കൂടി ചേർന്നത് ഞാൻ അഭിരാമിയാണ്. ആൻഡ് യു ആർ ലിസ്ണിംഗ് ടു അഹല്യ FM 90.4. കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. വേനൽക്കാലത്ത് നാം ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, ശൈത്യകാലത്ത് ചൂടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ശരീരത്തിന് പ്രത്യേക പരിചരണം നൽകേണ്ടതില്ലേ? തീർച്ചയായും വേണം. ആയുർവേദം അതിനെയാണ് ഋതുചര്യ എന്ന് വിളിക്കുന്നത്. അഷ്ടാംഗഹൃദയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാലാർത്ഥ കർമ്മണാം യോഗോ ഹീനമിത്യാദി മാത്രക സമ്യക് യോഗശ്ച വിജ്ഞയോ രോഗ ആരോഗ്യ ഏക കാരണം. അതായത്, കാലത്തിനനുസരിച്ച് ആഹാരവും ജീവിത രീതിയും ക്രമീകരിച്ചാൽ ആരോഗ്യം നിലനിൽക്കും, അല്ലെങ്കിൽ രോഗങ്ങളുണ്ടാവും.
2: കണ്ണിന്റെ ആരോഗ്യത്തിൽ ഇനി ആശങ്ക വേണ്ട. റെറ്റിനൽ പ്രശ്നങ്ങൾക്ക് ഒരു സമഗ്ര പരിഹാരം അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെറ്റിന കേരളത്തിൽ ആദ്യമായി 3D ഐ സർജറി സേവനവുമായി. അത്യാധുനിക സംവിധാനങ്ങൾ, പരിചയസമ്പന്നരായ വിദഗ്ധ ഡോക്ടർമാർ. കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ 8078169515 9400247684. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. നിങ്ങളുടെ കാഴ്ച ഞങ്ങളുടെ ഉത്തരവാദിത്തം.
3: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
4: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
5: ഹരിതഭൂമി

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: നമ്മുടെ വിപണിയിൽ നിന്നും നമ്മൾ വാങ്ങുന്ന മീനുകളിൽ ഫോർമാലിൻ ഉൾപ്പെടെയുള്ള മാരകമായ രാസവസ്തുക്കൾ കലർന്നിട്ടുണ്ട് എന്ന വാർത്തകള് നമ്മളെല്ലാം എപ്പോഴും ആശങ്കപ്പെടുത്താറുണ്ട് അല്ലെ. ഇതിനൊരു മികച്ച പരിഹാരമാണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് ചെറിയ രീതിയിൽ മീൻ വളർത്തുക എന്നത്. വളരെ കുറഞ്ഞ സ്ഥലത്ത് ഒരു ചെറിയ ടാങ്ക് എങ്ങനെ ഒരുക്കാം, വീട്ടിലെ വളർത്തലിന് മീൻ വളർത്തൽ ഏറ്റവും അനുയോജ്യമായ മീനുകൾ ഏതൊക്കെയാണ്, അവയ്ക്ക് നൽകേണ്ട തീറ്റകൾ എന്തൊക്കെയാണ്, ജലം എങ്ങനെ ശുദ്ധീകരിക്കാം, മീനുകൾ എപ്പോൾ കരവയ്ക്കാനായിട്ട് പാകമാകും എന്നിവയെക്കുറിച്ച് സമഗ്രമായി പ്രതിപാദിക്കുന്നു ഇന്നത്തെ ഹരിതഭൂമിയിൽ. അഹല്യ FM 90.4 അവതരിപ്പിക്കുന്ന കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയിലേക്ക് സ്വാഗതം. കൂടെയുണ്ട് ഞാൻ സുനൽ. അപ്പോൾ വീട്ടുവളപ്പില് ചെറിയൊരു മീൻ ടാങ്കിനെ കുറിച്ചും അതിൽ വളർത്താൻ പറ്റുന്ന മീൻ ഇനങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഈ വീട്ടിലെ ആവശ്യത്തിന് മാത്രമായിട്ട് മീൻ വളർത്തുന്ന സമയത്ത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റോ സ്ഥലമോ ഒന്നും ആവശ്യമില്ല. വീടിൻ്റെ മുറ്റത്തോ ടെറസിലോ ലഭ്യമായിട്ടുള്ള ചെറിയൊരു സ്ഥലത്ത് ടാങ്ക് സ്ഥാപിക്കാവുന്നതാണ്. ടാങ്ക് നിർമ്മിക്കുന്നതിന് മുമ്പ് ദിവസവും കുറഞ്ഞത് 4 മുതൽ 5 മണിക്കൂറെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന ഇടമാണോ എന്ന് ഉറപ്പുവരുത്തണം. മീൻ വളർത്താനായിട്ട് സിമെന്റ് ടാങ്കുകളോ FRP റെഡിമെയ്ഡ് ടാങ്കുകളോ അല്ലെങ്കിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ ടാർപോളിൻ ഷീറ്റ് ഉപയോഗിച്ചുള്ള ടാങ്കുകളോ തിരഞ്ഞെടുക്കാം. തുടക്കക്കാർക്ക് കൈകാര്യം ചെയ്യാൻ ഏറ്റവും എളുപ്പം റെഡിമെയ്ഡ് FRP ടാങ്കുകളോ അല്ലെങ്കിൽ ടാർപോളിൻ ടാങ്കുകളോ ആണ്. വീട്ടിലെ ആവശ്യത്തിന് ഏകദേശം 1000 മുതൽ 2000 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു ചെറിയ ടാങ്ക് തികച്ചും അനുയോജ്യമാണ്. ടാങ്കിൽ നിന്നും പഴയ വെള്ളം എളുപ്പത്തിൽ ഒഴുക്കിക്കളയാനും പുതിയ വെള്ളം നിറയ്ക്കാനുമുള്ള സൗകര്യം മുൻകൂട്ടി തന്നെ ക്രമീകരിക്കേണ്ടതുണ്ട്. ഇനി പുതിയ ടാങ്ക് ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി പുതിയ ടാങ്ക് ഒരുക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം. പുതുതായിട്ട് നിർമ്മിച്ചിട്ടുള്ള സിമന്റ് ടാങ്ക് ആണെങ്കിൽ അതിലെ സിമന്റിന്റെ അംശവും അസിഡിറ്റിയും പൂർണ്ണമായിട്ട് മാറ്റിയ ശേഷമേ മീനുകളെ വളർത്താവും. ഇതിനായിട്ട് ടാങ്കിൽ വെള്ളം നിറച്ച് വാഴപ്പിണ്ടിയോ ചാണകമോ ഇട്ട് 10 ദിവസത്തോളം വയ്ക്കുക. അതിനുശേഷം ഈ വെള്ളം പൂർണ്ണമായിട്ട് ഒഴുക്കി കളഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കണം. ടാർപോളിൻ ടാങ്കുകളാണെങ്കിൽ കെമിക്കലുകളുടെ അംശം ഒഴിവാക്കാനായിട്ട് നന്നായി കഴുകിയ ശേഷം മാത്രം വെള്ളം നിറയ്ക്കുക. മീനുകൾക്ക് ആവശ്യമായ ഓക്സിജൻ ടാങ്കിൽ എപ്പോഴും ലഭ്യമാക്കാനായിട്ട് ഒരു ചെറിയ എയറേഷൻ പമ്പ് ഘടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ്. ടാങ്കിലേക്ക് നേരിട്ട് കനത്ത വെള്ളം വീഴുന്നത് തടയാനായിട്ട്

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി വീട്ടിൽ വളർത്താൻ പറ്റിയ മികച്ച മീൻ ഇനങ്ങൾ ഏതൊക്കെയാണെന്ന് പറയാം. ചെറിയ ടാങ്കുകളിലെ വളർത്തലിന് ഏറ്റവും അനുയോജ്യമായതും വേഗത്തിൽ വളരുന്നതുമായ മീനാണ് തിലാപ്പിയ. പ്രതിരോധ ശേഷി വളരെ കൂടുതലുള്ള ഈ മീനുകൾക്ക് കുറഞ്ഞ ഓക്സിജൻ ഉള്ള വെള്ളത്തിലും ജീവിക്കാനായിട്ട് സാധിക്കും. ഇവയുടെ ഇറച്ചി വളരെ രുചികരവുമാണ്. അതുപോലെ തന്നെ വീട്ടു വളർത്തലിന് അനുയോജ്യമായ മറ്റൊരു മികച്ച ഇനമാണ് അനാബസ് അഥവാ കരിപ്പിടി. അന്തരീക്ഷത്തിൽ നിന്നും നേരിട്ട് ശ്വാസമെടുക്കാൻ കപ്പാസിറ്റിയുള്ള മീനുകളായതുകൊണ്ട് ചെറിയ ടാങ്കുകളിൽ ഇവയെ കൂടുതൽ എണ്ണത്തിൽ വളർത്താനായിട്ട് സാധിക്കും. കൂടാതെ നാടൻ വരാൽ തൈകളും വളർത്താം. കുറച്ചുകൂടെ വലിയ ടാങ്കാണെങ്കിൽ വേഗത്തിൽ വളരുന്ന ആസം വാള എന്ന ഇനവും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ മീനുകൾക്ക് മുള്ളുകൾ കുറവായതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാനും കറിവയ്ക്കാനും വളരെ നല്ലതാണ്. എന്നാൽ ചെറിയ ടാങ്കിൽ കാർപ്പിനങ്ങളായ റോഹു, കട്ല എന്നിവ ഒഴിവാക്കുന്നതാണ് നല്ലത്. ഇനി വെള്ളം മാറ്റുന്ന രീതി, ഈ ജല മാനേജ്മെന്റ് എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. കാർഷിക വിജ്ഞാന പരിപാടി ഹരിതഭൂമിയാണ് സുനിലൊപ്പം ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി ജല മാനേജ്മെന്റ്, അതിനെ കുറിച്ചറിയാം. മത്സ്യ വളർത്തലിലെ ഏറ്റവും പ്രധാനം വെള്ളത്തിന്റെ ഗുണനിലവാരം തന്നെയാണ്. കിണറ്റ് വെള്ളമാണ് ഏറ്റവും അനുയോജ്യം. കോർപ്പറേഷൻ അല്ലെങ്കിൽ ക്ലോറിൻ ചേർത്ത പൈപ്പ് വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് രണ്ട് ദിവസം ഒരു പാത്രത്തിൽ തുറന്ന് വെച്ച് ക്ലോറിൻ പൂർണ്ണമായി കളഞ്ഞ ശേഷം മാത്രമേ ടാങ്കിലേക്ക് ഒഴിക്കാവൂ. മീനുകൾക്ക് നൽകുന്ന തീറ്റയുടെ അവശിഷ്ടവും അവയുടെ കാഷ്ടവും കാരണം വെള്ളത്തിൽ മാരകമായ അമോണിയ വാതകം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. ഇത് മീനുകളുടെ മരണത്തിന് കാരണമാകും. അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കൽ ടാങ്കിലെ വെള്ളത്തിന്റെ 20 മുതൽ 30% ഭാഗം അടിത്തട്ടിൽ നിന്നും ഒഴുക്കിക്കളഞ്ഞ് പുതിയ വെള്ളം നിറയ്ക്കുകയും വേണം. ഈ ടാങ്കിൽ നിന്നും മാറ്റുന്ന ഈ വെള്ളം നൈട്രജൻ സമ്പുഷ്ടമായതുകൊണ്ട് അടുക്കള തോട്ടത്തിലെ ചെടികൾക്കും പച്ചക്കറികൾക്കും ഒഴിച്ചു കൊടുക്കാനായിട്ട് ഉത്തമമാണ്. വെള്ളത്തിൽ അമിതമായി പായൽ വളരുന്നത് തടയാനായിട്ട് ടാങ്ക് എപ്പോഴും വൃത്തിയായിട്ട് സൂക്ഷിക്കുകയും വേണം. ഇനി ശാസ്ത്രീയമായിട്ടുള്ള തീറ്റ ക്രമീകരണം, മീനുകൾക്ക് എന്തൊക്കെ തീറ്റയാണ് കൊടുക്കേണ്ടത് എന്ന് പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ഈ മീനിന് എന്തൊക്കെ തീറ്റ കൊടുക്കണമെന്നറിയണ്ടേ? പറഞ്ഞുതരാം. മീനുകളുടെ മികച്ച വളർച്ചയ്ക്ക് വിപണിയിൽ ലഭ്യമാകുന്ന ഗുണമേന്മയുള്ള പെല്ലറ്റ് തീറ്റകൾ നൽകാം. മീനുകളുടെ വലുപ്പത്തിനനുസരിച്ച് 1 മില്ലിമീറ്റർ, 2 മില്ലിമീറ്റർ, 3 മില്ലിമീറ്റർ വലുപ്പത്തിലുള്ള തീറ്റകൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട്. ദിവസവും 2 നേരം, രാവിലെയും വൈകുന്നേരവും കൃത്യസമയത്ത് തീറ്റ നൽകണം. മീനുകൾക്ക് തീറ്റ നൽകുന്ന സമയത്ത് 5 മിനിറ്റിനുള്ളിൽ അവ തിന്നു തീർക്കുന്ന അത്രയും അളവിൽ മാത്രം നൽകാനായിട്ട് ശ്രദ്ധിക്കുക. കൂടുതൽ തീറ്റയിട്ട് കഴിഞ്ഞാൽ അവ അടിത്തട്ടിൽ കിടന്ന് ചീഞ്ഞ് വെള്ളം മലിനമാകാനായിട്ട് സാധ്യതയുണ്ട്. മഴയുള്ളപ്പോഴോ മേഘാവൃതമായ അന്തരീക്ഷമുള്ളപ്പോഴോ തീറ്റയുടെ അളവ് കുറയ്ക്കുകയും വേണം. വിപണിയിലെ തീറ്റയ്ക്ക് പുറമെ വീട്ടിലെ ചീരയില, മുരിങ്ങയില, അസോള എന്നിവ തിലാപ്പിയ പോലുള്ള മീനുകൾക്ക് നൽകാം. ചോറ്, അടുക്കളയിലെ കറി വേസ്റ്റുകൾ എന്നിവ അമിതമായിട്ട് നൽകുന്നത് വെള്ളത്തിന്റെ ഗുണനിലവാരം നശിപ്പിക്കും. അതുകൊണ്ട് അതൊക്കെ പരമാവധി ഒഴിവാക്കണം. ഇനി ഈ മീനുകൾക്ക് രോഗങ്ങളൊക്കെ ഉണ്ടാവും, രോഗങ്ങൾ വന്ന് ചത്തുപോകും. അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? പറഞ്ഞുതരാം നല്ലൊരു

ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം. വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ ലിസ്ണേഴ്സ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇനി ഈ മീനുകൾക്ക് രോഗങ്ങളൊക്കെ വരാം, അവയൊക്കെ എങ്ങനെയാണ് ഇല്ലാതാക്കുക, അതിൽ നിന്ന് എങ്ങനെയാണ് മീനുകളെ സംരക്ഷിക്കുക എന്ന് പറഞ്ഞുതരാം. ഈ ചെറിയ ടാങ്കുകളിൽ മീനുകൾക്ക് രോഗം വരാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളത്തിലെ അഴുക്കാണ്. മീനുകൾ തീറ്റയെടുക്കാതിരിക്കുക, വെള്ളത്തിൻ്റെ മുകളിൽ വന്ന് ശ്വാസമെടുക്കാനായിട്ട് വായ പൊളിച്ച് നിൽക്കുക, ശരീരത്തിൽ ചുവന്ന പാടുകളോ വെളുത്ത പുള്ളികളോ കാണപ്പെടുക എന്നിവ രോഗലക്ഷണങ്ങളാണ്. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടാൽ ഉടനടി തീറ്റ നൽകുന്നത് നിർത്തുകയും വെള്ളത്തിന്റെ പകുതി ഭാഗം മാറ്റി പുതിയ വെള്ളം നിറയ്ക്കുകയും വേണം. രോഗം വരാതിരിക്കാനായിട്ട് മാസത്തിലൊരിക്കൽ അല്പം കല്ലുപ്പ് വെള്ളത്തിൽ ലയിപ്പിച്ച് ചേർക്കുന്നത് മീനുകളുടെ ശരീരത്തിലെ പരാദങ്ങളെ നശിപ്പിക്കാനായിട്ട് സഹായിക്കും. ബാക്ടീരിയൽ അണുബാധകൾ തടയുന്നതിനായിട്ട് അല്പം മഞ്ഞൾപ്പൊടിയോ അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വളരെ നേർത്ത അളവിൽ കലക്കി ടാങ്കിൽ ഒഴിക്കുന്നത് പ്രകൃതിദത്തമായിട്ടുള്ള പ്രഥമ ശുശ്രൂഷയായിട്ട് ഉപയോഗിക്കാം. ഇനി എപ്പോഴാണ് ഈ മീനുകളെ കറിവെക്കാനായിട്ട് എടുക്കുക? പറഞ്ഞുതരാം നല്ലൊരു പാട്ടിന് ശേഷം.

0: ഹരിതഭൂമി ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടിലെ ആവശ്യത്തിനായിട്ട് വളർത്തുന്ന മീനുകൾ എപ്പോൾ പിടിക്കാമെന്നത് അവയുടെ ഇനത്തെയും നമ്മൾ നൽകുന്ന പരിചരണത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ജിഫ്റ്റ് തിലോപ്പിയ മീനുകൾ സാധാരണയായിട്ട് 5 മുതൽ 6 മാസം പ്രായമാകുമ്പോഴേക്കും 300 മുതൽ 400 ഗ്രാം വരെ തൂക്കം വയ്ക്കാറുണ്ട്. ഇതാണ് കരവയ്ക്കാൻ ഏറ്റവും അനുയോജ്യമായ വലുപ്പം. അനാബസ് അഥവാ കരിപ്പിടി മീനുകൾ 4 മുതൽ 5 മാസം കൊണ്ട് തന്നെ 100 മുതൽ 150 ഗ്രാം വലുപ്പം എത്തുകയും വിളവെടുപ്പിന് പാകമാകുകയും ചെയ്യും. അസം വാള മീനുകളാണെങ്കിൽ 6 മാസം കൊണ്ട് തന്നെ 1/2 കിലോയ്ക്ക് മുകളിൽ തൂക്കം വയ്ക്കുന്നതാണ്. വീട്ടിലെ ആവശ്യമായതുകൊണ്ട് ഒന്നിച്ച് മുഴുവനായിട്ടും മീനുകളെ പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഓരോ ദിവസത്തെയും കറിയുടെ ആവശ്യത്തിനനുസരിച്ച് വലിയ മീനുകളെ മാത്രം വലക്കണ്ണികൾ ഉപയോഗിച്ച് തെരഞ്ഞു പിടിച്ച് വിളവെടുക്കാവുന്നതാണ്. ഇതുവഴി ടാങ്കിലെ ബാക്കി മീനുകൾക്ക് വളരാൻ കൂടുതൽ സ്ഥലം ലഭിക്കുകയും ചെയ്യും. ഇനി മികച്ച വിളവനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് കൂടെ പറഞ്ഞുതരാം. നല്ലൊരു പാഠം.

0: ഹരിതഭൂമി കർഷകരുടെ ഹൃദയതാളം.
1: വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ചാണ് ഇന്നത്തെ ഹരിതഭൂമിയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി മികച്ച വിളവ് കിട്ടാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞുതരാം. ചെറിയ ടാങ്കിൽ അമിതമായിട്ട് മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കരുത്. 1000 ലിറ്റർ വെള്ളമുള്ള ഒരു ടാങ്കിൽ പരമാവധി 50 മുതൽ 70 വരെ ജെഫ്റ്റ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ മാത്രം വളർത്തുന്നതാണ് സുരക്ഷിതം. എണ്ണം കൂടിക്കഴിഞ്ഞാൽ മീനുകളുടെ വളർച്ചാ നിരക്ക് വലിയ തോതിൽ കുറയും. വിശ്വസനീയമായ സർക്കാർ ഹാച്ചറികളിൽ നിന്നോ ഫിഷറീസ് വകുപ്പിന്റെ ഏജൻസികളായ മത്സ്യഫെഡ് കേന്ദ്രങ്ങളിൽ നിന്നോ മാത്രം മീൻ കുഞ്ഞുങ്ങളെ വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. ഗുണനിലവാരമുള്ള മോണോസെക്സ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ വാങ്ങിക്കഴിഞ്ഞാൽ അവ ടാങ്കിനുള്ളിൽ പ്രജനനം നടത്തി എണ്ണം പെരുകുന്നത് ഒഴിവാക്കാം. മീനുകളെ പിടിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള 12 മണിക്കൂർ നേരം അവയ്ക്ക് തീറ്റ നൽകരുത്. ഇത് മീനുകളുടെ കുടൽ വൃത്തിയാകാനും കറി വയ്ക്കുമ്പോൾ മീനിന് കൂടുതൽ രുചി ലഭിക്കാനും സഹായിക്കും. വലിയ അധ്വാനമൊന്നും ഇല്ലാതെ ഒഴിവു സമയങ്ങളിൽ ചെയ്യാവുന്ന ഒന്നാണ് വീട്ടിലെ മത്സ്യ വളർത്തൽ. ഒരു ചെറിയ ടാങ്കും കുറച്ച് മീൻ കുഞ്ഞുങ്ങളും ഉണ്ടെങ്കിൽ കെമിക്കലുകൾ ചേരാത്ത നാടൻ മീൻകറി നമ്മുടെ ഊണുമേശകളിൽ എന്നും വിളമ്പാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ നിങ്ങളുടെ വീട്ടിലും ഇന്ന് തന്നെ ഒരു കുഞ്ഞു മീൻ ടാങ്ക് ഒരുക്കുക. ആരോഗ്യകരമായിട്ടുള്ള നാളേക്കായിട്ട് ചുവട് വയ്ക്കുക എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടുവളപ്പിലെ മീൻ വളർത്തലിനെ കുറിച്ച് പറഞ്ഞ ഇന്നത്തെ ഹരിതഭൂമി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാർഷിക വിശേഷങ്ങളുമായി ഒന്നിക്കാം. ഇത്രയും നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ സുനിൽ. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കുക അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

0: FM 90.4. It's Rhythm of Palakkad. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാലത്ത് പൊതുവെ സൂര്യപ്രകാശം കുറവായിരിക്കും, അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുതലായിരിക്കും, ദഹനശക്തി പൊതുവെ കുറവായിരിക്കും. ആയുർവേദത്തിൽ ഈ ദഹനശക്തി കുറവിന് അഗ്നിമാന്യം എന്നാണ് പറയുന്നത്. ദഹനശക്തി കുറഞ്ഞാൽ എന്തും സംഭവിക്കും, ഭക്ഷണം ശരിയായി ദഹിക്കില്ല, ഈ ദഹിക്കാത്ത ഭക്ഷണാവശിഷ്ടം ശരീരത്തിൽ ആമം എന്ന അവസ്ഥയിൽ അടിഞ്ഞുകൂടും. ഈ ആമമാണ് പല രോഗങ്ങളുടെയും അടിസ്ഥാനമെന്ന് ആയുർവേദം കരുതുന്നത്. അതുകൊണ്ടാണ് ഈ സമയത്ത് പലർക്കും വിശപ്പ് കുറയുന്നതും ശരീരവേദനകൾ അനുഭവപ്പെടുന്നതും.
2: Listen without break with Ahalya FM 90.4. Kete kete kootu kooda.
3: രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962. ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 ലക്ഷ രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും, ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
5: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: അങ്ങനെ കറണ്ട് പോകുമെന്നുള്ളൊരു പേടിയൊന്നും വേണ്ട, കറണ്ട് വാങ്ങിക്കുമെന്ന് ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഫിഫ വേൾഡ് കപ്പ് കാണുന്ന സമയത്ത് ഞായറാഴ്ച കറണ്ട് പോവോ എന്ന് പേടിച്ച ആൾക്കാരൊന്നും പേടിക്കേണ്ട, കാരണം കറണ്ട് പോവില്ല എന്ന് നമ്മുടെ വൈദ്യുതി മന്ത്രി ഉറപ്പ് തന്നിട്ടുണ്ട്. എന്തായാലും സമയം ദേ 12 മണി കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങളുടെ കറണ്ട് കട്ടാവുന്നതിന് മുന്നേ വേഗം വേഗം എന്നോട് പാട്ട് ചോദിച്ചോളൂ, കാരണം പല സ്ഥലത്തും വൈദ്യുതി ഒക്കെ കട്ടാവുന്നുണ്ടെന്നുള്ളത് എനിക്കറിയാം. പക്ഷെ ഈ സമയത്ത് പൊതുവേ കുറവായിരിക്കാനാണ് സാധ്യത. എന്തായാലും 12 മണി വരെ, പക്ഷേ 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ വേഗം വേഗം നിങ്ങളുടെ പാട്ടുകൾ ചോദിക്കണം. ആൻഡ് അതിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനുണ്ട്. നല്ല മഴ വരാനുള്ള സാധ്യതയാണെന്ന്, കർക്കിടകമൊക്കെ ആയിട്ട് മഴ പെയ്യാനുള്ള സാധ്യതയുണ്ട്. അമ്മ ഞാനിങ്ങനെ തൃശ്ശൂരിൽ നിന്ന് വിളിച്ചപ്പോനോട് പറയുന്നുണ്ടായിരുന്നു ഇവിടെ നല്ല മഴ അഹീരേ എന്ന് പറഞ്ഞു എന്റെ അടുത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ മഴയൊന്നുമില്ല. അപ്പോ നിങ്ങളുടെ അവിടെയും ചിലപ്പോൾ മഴ പെയ്യുന്നുണ്ടായിരിക്കും. കുറച്ച് ദിവസങ്ങളിലേക്ക് ഇനി നമ്മൾ മഴ എക്സ്പെക്ട് ചെയ്തുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ പാട്ട് ഞാൻ പ്ലേ ചെയ്യാണ്. 12 മണി മുതൽ 2 മണി വരെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ ഇഷ്ടമുള്ള ആളുകൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനുള്ള സമയമാണ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ് അഹല്യ എഫ് എമ്മിൽ. കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം ആർജി ഹീറയാണ് നിങ്ങളുടെ കൂടെ. അപ്പോൾ ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി വിളിക്കേണ്ട നമ്പർ 8 എന്ന നമ്പറിലേക്കാണ്. 8 എന്ന നമ്പറിലേക്ക് വിളിക്കാം, ഇഷ്ടമുള്ള പാട്ടുകൾ ചോദിക്കാം, പ്ലേ ചെയ്യാൻ റെഡിയായിട്ട് ഞാൻ ഇവിടെ ഇരിപ്പുണ്ട്. എന്റെ ആദ്യത്തെ പാട്ട് എന്ന് പറയുന്നത് മഴ വരാൻ സാധ്യതയുള്ളതുകൊണ്ട് മഴ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം എന്ന് പറയുന്ന പാട്ട്. നല്ലൊരു എനർജറ്റിക് പാട്ടോടുകൂടി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം, കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺ വിത്ത് ആർ ജി ഹീറ.

0: പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. സമയം ദേ 12 മണി കഴിഞ്ഞ് 7 മിനിറ്റും കഴിയുമ്പോ നമ്മുടെ കൂടെ ആക്ച്വലി ഒരു കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാ? പേര് പറഞ്ഞോ. സുനിലെ, എന്താ ഒരു വിഷമം പോലെ? വിഷമൊന്നുമില്ല. പിന്നെ എന്താ ശബ്ദത്തിൽ ഒരു ഒരു ഉഷാർ കുറവ്? എന്താണ് ക്ലൈമറ്റിന്റെ പ്രശ്നം? മഴ ഉണ്ടോ അവിടെ?
1: ചെറുതായിട്ട് ചാരലുണ്ടായിരുന്നു.
0: ശരി ശരി, ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ? മോനിഷ എൻ മോണാലിസ. നല്ല പടമാണല്ലോ. എന്താ ഈ പാട്ട് കേൾക്കാൻ തോന്നാനുള്ള
1: കാരണം?
0: ഓക്കെ ശരി, അപ്പൊ ഈ പാട്ട് നമുക്ക് ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? ഓക്കെ ശരി ശരി, അപ്പൊ എല്ലാവർക്കും വേണ്ടിട്ട് പാട്ട് വെച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ ബൈ. എന്താ സുനിൽ, ചെറിയ വിഷമമൊക്കെ ഉണ്ട്, മഴ പെയ്യുന്ന കാരണമാണെന്നാ സുനിൽ പറയണത്. അപ്പൊ എനിക്ക് തോന്നിയതായിരിക്കും. എന്തായാലും സുനിലിന് വേണ്ടിയിട്ട് നമ്മൾ ഹലോ ഹലോ എന്ന് പറഞ്ഞ പാട്ട് കേൾക്കാൻ പോകുന്നുണ്ട്. എന്റെ അതേപോലെ തന്നെ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത്, പ്ലീസ് പ്ലേ സോങ് യാറിടമും തോണ്ടർവില്ലൈ മൂവി തൊട്ടി ജയ. ഐ ഡെഡിക്കേറ്റ് ദ സോങ് ടു മൈസെൽഫ് ജിതിൻ റോക്സ് കുവൈറ്റ് എന്ന്. ഞാൻ എനിക്ക് വേണ്ടി സ്വന്തമായി തന്നെ പാട്ട് പ്ലേ ചെയ്യാൻ പോവാണ് എന്നാണ് ജിതിൻ പറഞ്ഞിട്ടുള്ളത്. ഉറപ്പായിട്ടും കുറച്ച് സെൽഫ് ലവ് ഒക്കെ നമുക്ക് നല്ല തന്നെയാണ് അല്ലെ. അപ്പൊ ജിതിന് വേണ്ടിയിട്ടാണ് നമ്മൾ യാറിടമം എന്ന് പറഞ്ഞ പാട്ടും കൂടി കേൾക്കാൻ പോകുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത്. പാട്ട് കേട്ടിട്ട് നമ്മൾ തിരിച്ചു വരും. ആൻഡ് തീർച്ചയായിട്ടും നമ്മൾ ഇതിന് ശേഷം നമ്മുടെ ആകാശവാണി വാർത്തകൾക്കൊക്കെ ശേഷമായിരിക്കും നമ്മുടെ ബാക്കി ഡെഡിക്കേഷൻസ് ഒക്കെ എടുക്കുക. അപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. സ്റ്റേ ട്യൂൺഡ്.
2: ഹലോ, മോനിഷ ഹിയർ. ഹൂസ് കോളിംഗ്?

ശ്രീരാമനാമം പറഞ്ഞ പാട്ട് വളരെ ഭക്തിയോടുകൂടിയുള്ള ഈ പാട്ട് അല്ലെ, കർക്കിടകമൊക്കെ ആയതുകൊണ്ട് ഈ പാട്ട് സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കോള് കട്ടായി പോയി. ഓക്കെ, എന്തായാലും നമ്മൾ പ്രേമമ്മയ്ക്ക് വേണ്ടിയിട്ട് പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതിന്റെ ശേഷം നമുക്ക് ആരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേരുടെ വോയിസ് മെസ്സേജും ടെക്സ്റ്റ് മെസ്സേജും ഒക്കെ ഉണ്ട്. വോയിസ് മെസ്സേജ് നമുക്ക് വായിക്കാൻ പറ്റത്തില്ല, ടെക്സ്റ്റ് മെസ്സേജ് തന്നെയാണ് നമുക്ക് കിട്ടേണ്ടത്. ആൻഡ് അതുപോലെ തന്നെ വാട്സപ്പിലല്ല, നമ്മളുടെ സെയിം നമ്പർ, അതായത് നോർമൽ കോളാണ് നിങ്ങൾ വിളിക്കേണ്ടത് കേട്ടോ. ഒരുപാട് പേര് വാട്സപ്പിൽ നമ്മൾ വിളിക്കുന്നുണ്ട്. 8 എന്ന് പറയുന്ന നമ്മുടെ നോർമൽ നമ്പറിലേക്ക് വേണം വിളിക്കാനായിട്ട് കേട്ടോ. വാട്സപ്പ് നമ്പർ, വാട്സപ്പ് കോളുകൾ നമ്മൾ എടുക്കുന്നുണ്ടായിരിക്കില്ല. ആൻഡ് എനിവേ, നമ്മുടെ വാട്സപ്പിൽ വന്നിരിക്കുന്ന മെസ്സേജ്, ഹായ് അഹല്യ എഫ് എം പാലക്കാട് നിന്ന് ശശികുമാർ, കിളിച്ചുണ്ടൻ മാമ്പഴം മൂവിയിലെ ഒന്നാനാം കുന്നിന്മേൽ സോങ് വെച്ച് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ശശികുമാർ ചേട്ടന് വേണ്ടിയിട്ട് ഈ പാട്ടും കൂടെ നമ്മൾ കേൾക്കുന്നതായിരിക്കും. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന് ശേഷം നമ്മൾ ആകാശവാണി ന്യൂസുകൾക്ക് ശേഷമായിരിക്കും ബാക്കി ഡെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടാവുക. സോ പാട്ടൊക്കെ കേട്ട് എൻജോയ് ചെയ്ത് നമ്മുടെ കൂടെ അങ്ങ് പോന്നോളൂ. ഇത് അഹല്യ എഫ് എം ആണ് കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദമാർജി ഹീര കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൻഡ്.

വായിക്കുന്നത് മണികണ്ഠൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൗൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിലെ ജിന്ദ് റെയിൽവേ സ്റ്റേഷനിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയം മുൻപ് ഫ്ളാഗ് ഓഫ് ചെയ്തു. പരിസ്ഥിതി സൌഹൃദവും സുസ്ഥിരവുമായ ഗതാഗത സംവിധാനങ്ങൾ നടപ്പിലാക്കുന്ന റെയിൽവേയുടെ സുപ്രധാന ചുവടുവയ്പാണ് ഹൈഡ്രജൻ ട്രെയിൻ. ഇന്ത്യയിൽ തന്നെ രൂപകൽപ്പന ചെയ്യുകയും നിർമ്മിക്കുകയും ചെയ്ത ഈ ട്രെയിൻ മണിക്കൂറിൽ 75 കിലോമീറ്റർ പ്രവർത്തന വേഗത്തിലും 110 കിലോമീറ്റർ ഡിസൈൻ വേഗത്തിലും സഞ്ചരിക്കും. ഏകദേശം 2600 യാത്രക്കാരെ വഹിക്കാൻ ശേഷിയോടുകൂടിയാണ് ട്രെയിൻ രൂപകൽപ്പന ചെയ്തത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം നവീകരിച്ച കേരളത്തിലെ 6 റെയിൽവേ സ്റ്റേഷനുകളും ഉച്ചകഴിഞ്ഞ് പ്രധാനമന്ത്രി ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്യും. തലശ്ശേരി, അങ്കമാലി, ചാലക്കുടി, തിരൂർ, പരപ്പനങ്ങാടി, നിലമ്പൂർ എന്നീ സ്റ്റേഷനുകളാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. റെയിൽവേ സ്റ്റേഷനുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച അമൃത് ഭാരത് പദ്ധതിയിൽ സംസ്ഥാനത്തെ 35 സ്റ്റേഷനുകളാണ് നവീകരിക്കുന്നത്. അടുത്ത തിങ്കളാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് മൺസൂൺ സമ്മേളനത്തിന് മുന്നോടിയായി എൻഡിഎയുടെ നിർണായക യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുതിർന്ന സഖ്യകക്ഷി മന്ത്രിമാർ പങ്കെടുക്കും. നിയമനിർമ്മാണ അജണ്ടകൾ, സഖ്യകക്ഷികൾ തമ്മിലെ ഏകോപനം, സഭയിൽ പ്രതിപക്ഷത്തെ നേരിടാൻ സംയുക്ത തന്ത്രങ്ങൾ എന്നിവ യോഗത്തിൽ ചർച്ചയാകും. വികസിത ഭാരതം ലക്ഷ്യമിട്ട് ലഹരിമുക്ത യുവജന പ്രസ്ഥാനത്തിന്റെ അംബാസഡർമാരാകാൻ യുവാക്കൾ പ്രതിജ്ഞ എടുക്കണമെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. ആരോഗ്യകരവും ലഹരിമുക്തവുമായ ജീവിതശൈലി തെരഞ്ഞെടുക്കാൻ പ്രചോദനമാകണമെന്നും മന്ത്രി ആഹ്വാനം ചെയ്തു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലിവർ ആന്റ് ബിലിയറി സയൻസസുമായി

0: വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ലോക്സഭയിൽ വഖഫ് ബില്ലിനെതിരെ കോൺഗ്രസ് എടുത്ത നിലപാടിന് കേരളവും നീങ്ങുന്നതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. കാലാവധി കഴിഞ്ഞവരുടെ പാസ്പോർട്ട് പുതുക്കി ലഭിക്കാത്ത സാഹചര്യത്തിൽ ഹജ്ജ് അപേക്ഷാ തീയതി ഓഗസ്റ്റ് 15 വരെ നീട്ടണമെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും ആവശ്യപ്പെട്ടു. കോഴിക്കോട് വിമാനത്താവളത്തിൽ ഹജ്ജ് യാത്രക്കാർക്കായി വലിയ വിമാനങ്ങൾക്ക് അനുമതി നൽകണമെന്നും കേന്ദ്ര വ്യോമയാന മന്ത്രാലയത്തോട് മന്ത്രി അഭ്യർത്ഥിച്ചു. ഹാജിമാർക്ക് വിതരണം ചെയ്ത സ്മാർട്ട് വാച്ച് നിലവാരം കുറഞ്ഞതും ഉപയോഗശൂന്യവുമാണെന്നും അതിനാൽ ഹാജിമാരിൽ നിന്നും ഈടാക്കിയ പണം തിരികെ നൽകാൻ സംവിധാനം ഒരുക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പുതിയ യുഗത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജി ഉപയോഗപ്പെടുത്തി ഹാജിമാർക്ക് കൂടുതൽ സേവനങ്ങൾ ലഭ്യമാക്കാൻ ശ്രമിച്ച കേന്ദ്ര മന്ത്രാലയത്തോടും കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിയോടും മന്ത്രി നന്ദി അറിയിച്ചു. എഞ്ചിനീയറിംഗ് രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരണമെന്ന് മന്ത്രി റോജി എം ജോൺ നിർദ്ദേശിച്ചു. കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ പുതുതായി ആരംഭിക്കുന്ന ടെക്നോളജി ബിസിനസ് ഇൻക്യുബേറ്ററും BPM ഇൻഡസ്ട്രി ഇൻസ്റ്റിറ്റ്യൂട്ട് കോറിഡോറും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കോളേജിലെ അലുമിനി അസോസിയേഷന്റെ സഹകരണത്തോടെയാണ് വികസന പദ്ധതികൾ യാഥാർത്ഥ്യമാക്കിയത്. ക്യാമ്പസിലെ സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്കും വ്യവസായ വിദ്യാഭ്യാസ മേഖലകളുടെ സഹകരണത്തിനും ഊർജ്ജമാകുന്നതായിരിക്കും പുതിയ കോറിഡോറും ഇൻസ്റ്റിറ്റ്യൂട്ടും. ചടങ്ങിൽ കെ ജയന്ത് MLA അധ്യക്ഷനായിരുന്നു. മുസ്ലീം ലീഗ് മന്ത്രിമാരുടെ യോഗം മലപ്പുറം പാണക്കാട്ട് ആരംഭിച്ചു. സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളാണ് അടിയന്തര യോഗം വിളിച്ചത്. മന്ത്രിമാർ പാർട്ടിയെ അവഗണിക്കുന്നു എന്ന യൂത്ത് ലീഗ് MSF സംഘടനകളുടെ പരാതിയുടെ പശ്ചാത്തലത്തിലാണ് യോഗം എന്നാണ് റിപ്പോർട്ട്. കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയായ കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ അറിയിച്ചു. ലക്ഷദ്വീപിൽ നിന്ന് അബ്ദുൾ സലാം.
1: ലക്ഷദ്വീപിൽ പോർട്ട് ഷിപ്പിംഗ് ആന്റ് ഏവിയേഷൻ വകുപ്പിന്റെ സഹകരണത്തോടെയും കർശന സുരക്ഷാ ക്രമീകരണങ്ങളോടെയുമാണ് ഓരോ ദ്വീപുകളിലെയും സീപ്ലെയിൻ ലാൻഡിംഗ് ദൌത്യം നിറവേറുക. സ്കൈഹോപ്പ് കമ്പനിയുടെ VTC രജിസ്ട്രേഷനിൽ ട്വിൻ ഓട്ടർ ഇരട്ട എഞ്ചിൻ സാങ്കേതിക മികവുള്ള സീപ്ലെയിനുകളാണ് പ്രാഥമികമായി സർവീസുകൾ ആരംഭിക്കുക. അഗത്തി, കവരത്തി, കൽപ്പേനി, കടമം, കിർത്താൻ എന്നീ ദ്വീപുകളിലേക്കാവും പ്രാഥമിക ഘട്ടത്തിൽ സീപ്ലെയിൻ സർവീസുകൾ ആരംഭിക്കുക. കഴിഞ്ഞ വിവിധ ഘട്ടങ്ങളിലായി പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രാഥമിക നടപടികളും പരീക്ഷണ പറക്കലുകളും പൂർത്തീകരിച്ചിരുന്നു. ഏകദേശം 12,000 രൂപ നിരക്കിലായിരിക്കും സീപ്ലെയിൻ സേവനങ്ങൾ ആരംഭിക്കുക. ഉഡാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാൽ 2,000 മുതൽ 4,000 രൂപ വരെ നിരക്കിൽ പരിമിതമായ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടെന്നും ലക്ഷദ്വീപ് തുറമുഖ വകുപ്പ് അധികൃതർ വ്യക്തമാക്കി.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് കർക്കിടകം 1. സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. വീടുകളും ക്ഷേത്രങ്ങളും ഇന്നുമുതൽ രാമായണ പാരായണത്താൽ മുഖരിതമാകും. നാലമ്പല ക്ഷേത്രങ്ങളിൽ ദർശനപുണ്യം തേടി തീർത്ഥാടകരെത്തും. തൃശൂർ ജില്ലയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി, ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം, മുഴിക്കുളം, പായമ്മൽ ക്ഷേത്രങ്ങളിലാണ് നാലമ്പല ദർശനം. ഗുരുവായൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ കർക്കിടക മാസം രാമായണ മാസമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി രാമായണ പാരായണം, പ്രത്യേക സൂക്തങ്ങൾ ചൊല്ലി പൂജകൾ, അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നിവ പ്രധാന ചടങ്ങുകളാണ്. കർക്കിടക മാസാചരണത്തിന് തുടക്കം കുറിച്ച് ശബരിമലയിൽ പൂജകൾ ആരംഭിച്ചു. സന്നിധാനത്ത് വൻ ഭക്തജനത്തിരക്ക്. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും. തൃശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിലെ ആനയൂട്ട് ആരംഭിച്ചു. പുലർച്ചെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചു. 50-ലധികം ആനകൾ ഇത്തവണ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. ഓപ്പറേഷൻ തുഫാന്റെ ഭാഗമായി കണ്ണൂർ സിറ്റി പോലീസ് സംഘടിപ്പിക്കുന്ന ബോധവൽക്കരണ പരിപാടി നാളെ രാവിലെ കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. ശ്രീകണ്ഠപുരത്ത് ലഹരി വിരുദ്ധ പരിപാടിക്കും മന്ത്രി തുടക്കം കുറിക്കും. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: നഗരം ചുറ്റിയുള്ള വോക്കത്തോൺ, ഓപ്പറേഷൻ തൂഫാൻ, സംഗീതശില്പം, ഫ്ളാഷ് മോബ്, സിഗ്നേച്ചർ വാൾ തുടങ്ങിയ പരിപാടികളും ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നുണ്ട്. പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ നിന്നും ആരംഭിക്കുന്ന വോക്കത്തോൺ മന്ത്രി രമേശ് ചെന്നിത്തല ഫ്ളാഗ് ഓഫ് ചെയ്യും. കാൽടെക്സ് ഗാന്ധി സർക്കിൾ ട്രാഫിക് പോലീസ് സ്റ്റേഷൻ വഴി ജവഹർ സ്റ്റേഡിയത്തിലാണ് വോക്കത്തോൺ അവസാനിക്കുക. ചടങ്ങിൽ തൂഫാൻ ഫ്ളാഗ് ഉയർത്തുകയും ലഹരിക്കെതിരെയുള്ള പ്രതിജ്ഞയെടുക്കുകയും ചെയ്യും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി ഇരിക്കൂർ മണ്ഡലത്തിലെ ശ്രീകണ്ഠപുരത്ത് സംഘടിപ്പിക്കുന്ന ലഹരി വിരുദ്ധ ക്യാമ്പയിന്റെ ഉദ്ഘാടനവും മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിക്കും. വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ എന്നിവർ ഉൾപ്പെടെ 4,000-ത്തോളം പേർ ലഹരി വിരുദ്ധ റാലിയിൽ പങ്കെടുക്കുമെന്ന് സജീവ് ജോസഫ് MLA അറിയിച്ചു. ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിക്കുന്ന റാലി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമാപിക്കും.
0: ഇന്ന് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. നീതി, ഇരകളുടെ അവകാശങ്ങൾ എന്നിവ സംരക്ഷിക്കുന്നതിനും കുറ്റകൃത്യങ്ങൾ തടയുന്നതിനുമായി ലോകരാജ്യങ്ങൾ കൈകോർക്കുന്ന ദിനമാണ് അന്താരാഷ്ട്ര നീതിന്യായ ദിനം. ഉപനേതൃ പദവിയുമായി ബന്ധപ്പെട്ട് സിപിഐയുമായി സിപിഐക്ക് യാതൊരു തർക്കവുമില്ലെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേതൃപദവിക്കായി സിപിഐക്ക് വാശിയില്ലെന്നും അദ്ദേഹം ഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. നീറ്റ് യുജി പുനഃപരീക്ഷാ ഫലം ദേശീയ പരീക്ഷാ ഏജൻസി പ്രസിദ്ധീകരിച്ചു. 20 ലക്ഷത്തിലധികം പരീക്ഷാർത്ഥികൾ പങ്കെടുത്ത പുനഃപരീക്ഷയിൽ 11 ലക്ഷത്തിലധികം പേർ മെഡിക്കൽ, ഡെന്റൽ, ആയുഷ് കോഴ്സുകളിലേക്ക് പ്രവേശന യോഗ്യത നേടി. സ്കോർ കാർഡ് പരീക്ഷാ ഏജൻസിയുടെ വെബ്സൈറ്റിൽ ലഭ്യമാണ്. മെഡിക്കൽ പ്രവേശനവും കൌൺസിലിംഗും കൃത്യസമയത്ത് പൂർത്തിയാക്കാൻ ലക്ഷ്യമിട്ടാണ് ഫലം വേഗത്തിൽ പ്രഖ്യാപിച്ചതെന്ന് എൻടിഎ അറിയിച്ചു. ഒന്നാം വർഷ ഹയർ സെക്കൻഡറി പരീക്ഷാ ഫലം ഇന്ന് പ്രസിദ്ധീകരിക്കും. റിസൾട്ട്സ് .hsc.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഫലം ലഭ്യമാകും. പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റാൻ ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്നതിന് സമയപരിധി ഈ മാസം 20 വരെ നീട്ടി. അക്ഷയ കേന്ദ്രം, സിവിൽ സപ്ലൈസ് വകുപ്പ് വെബ്സൈറ്റിലെ സിറ്റിസൺ ലോഗിൻ എന്നിവ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. ജനവാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ശബ്ദമലിനീകരണ നിയന്ത്രണ മാനദണ്ഡങ്ങളും പരിസ്ഥിതി സംരക്ഷണ ചട്ടങ്ങളും സുരക്ഷാ നിബന്ധനകളും കർശനമായി പാലിക്കണമെന്ന് മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തദ്ദേശ സ്ഥാപന തലത്തിൽ സ്ഥിരം കൌൺസിലിംഗ് സംവിധാനം ഒരുക്കണമെന്നും കുടുംബ ബന്ധങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ജാഗ്രതാ സമിതികൾ കൂടുതൽ ശ്രദ്ധ പുലർത്തണമെന്നും വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി സതീദേവി പറഞ്ഞു. വിവരാവകാശ നിയമപ്രകാരം വിവരങ്ങൾ ആവശ്യപ്പെട്ടാൽ വൈകി നൽകുന്നത് വിവരം നിഷേധിക്കുന്നതിന് തുല്യമാണെന്നും അത് ശിക്ഷാർഹമാണെന്നും സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ടി കെ രാമകൃഷ്ണൻ പറഞ്ഞു. കോഴിക്കോട് ഫറോക്ക് പുതിയപാലം മുതൽ ചെറുവണ്ണൂർ വരെ ഇന്നു മുതൽ ഗതാഗത നിയന്ത്രണം ഉണ്ടാകുമെന്ന് പി ഡബ്ല്യു ഡി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ചെറുവണ്ണൂർ മേൽപ്പാലം പ്രവൃത്തിയുടെ ഭാഗമായി റോഡ് ടാറിങ്ങിനെ തുടർന്നാണ് നിയന്ത്രണം. രാജ്യത്തെ ആദ്യ മലിനീകരണരഹിത ഹൈഡ്രജൻ ട്രെയിൻ ഹരിയാനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്ളാഗ് ഓഫ് ചെയ്തു. കോട്ടയം കടുത്തുരുത്തി ടൌൺ ബൈപ്പാസ് നാളെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നാടിന് സമർപ്പിക്കും. വഖഫ് വിഷയത്തിൽ സംസ്ഥാന ഗവൺമെന്റ് ഹർജിക്കാർക്കൊപ്പം ഒത്തുകളിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കൊച്ചി ലക്ഷദ്വീപ് സീ പ്ലെയിൻ സർവീസുകൾ ഉടൻ ആരംഭിക്കുമെന്ന് ലക്ഷദ്വീപ് തുറമുഖ അധികൃതർ. ഇന്ന് കർക്കിടകം 1, സംസ്ഥാനത്ത് രാമായണ മാസാചരണത്തിന് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
3: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യഭംഗി ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
4: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റി ആയ അന്ന യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ. 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. August 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
4: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം പാട്ട്.
6: യെസ്, അങ്ങനെ ദേ ഇവിടെ മൊത്തം പാട്ടിന്റെ സമയമാണ്. 12 മണി കഴിഞ്ഞ് 42 മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഇൻസ്റ്റന്റ് പാട്ടാണ്. അഹല്യ എഫ് എം ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇഷ്ടംപോലെ ആൾക്കാരുടെ റിക്വസ്റ്റുകൾ ദേ ഇങ്ങനെ 1 by 1 ആയിട്ട് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹായ് ഹീര, ഞാൻ ജയകൃത്യൻ. എന്റെ ഫ്രണ്ട് വിഘ്നേഷിന് വേണ്ടി വൈദേഹി കാത്തിരുന്നാൽ എന്ന മൂവിയിലെ രാസാത്തി ഉന്ന കാണാതെ എന്ന സോങ് വെച്ച് തരുമോ ചോദിച്ചു. ഓ, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് അല്ലെ. രാസാത്തി ഉന്ന കാണാതെ നെഞ്ച് കാത്താടി പോലാടുത്. ഓ, അമേസിംഗ് സോങ്. താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിംഗ് ദിസ് ഈ ഒരു സോങ് കേട്ടോ. എനിക്ക് ഈ റിക്വസ്റ്റ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ആൻഡ് അതുപോലെ തന്നെ എനിക്ക് അടുത്ത മെസ്സേജ് ആരാണ് അയച്ചിരിക്കുന്നതെന്ന് ഞാൻ നോക്കുമ്പോൾ, ആക്ച്വലി ടെക്സ്റ്റ് മെസ്സേജിലും നമുക്ക് മെസ്സേജസ് അയക്കാറുണ്ട് പലരും. ആൻഡ് അങ്ങനെ വന്നിട്ടുള്ള ഒരു പാട്ടാണ്, ചേച്ചി എനിക്ക് സോങ് ഞാനും ഞാനും എന്റെ ആളും പൂമരം എന്ന പാട്ട്. ആശാമോളാണ് ആലത്തൂർ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പൊ ഇവർക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ഈ പാട്ടുകൾ നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഇതുപോലെ നിങ്ങൾക്കും വിളിക്കാം, മെസ്സേജസ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 8 എന്ന നമ്പറാണ്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകൾ നമ്മളത് പ്ലേ ചെയ്യുന്നു ഓൺ അഹല്യ FM. നിങ്ങളുടെ കൂടെ ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്.
1: ഇവിടെ മൊത്തം പാട്ടിന്റെ സമയമാണ്. സമയം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ മണിക്കൂർ ദേ നമ്മൾ ഏതാണ്ട് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇൻസ്റ്റന്റ് പാട്ടുമായിട്ട് നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജി ഹീരയാണ്. ഒന്ന് രണ്ട് പേരുടെ കോള് കട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും നമ്മൾ പറയാം കേട്ടോ ഏത് പാട്ടാണ്. കരുണാമയനെ എന്ന് പറഞ്ഞ പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സുനിലാണ്, സുനിൽകുമാർ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കരുണാമയനെ കാവൽ വിളക്കേ എന്ന് പറയുന്ന പാട്ട് വെച്ചിരണം. ഒരു മറവത്തൂർ കനു എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ അടുത്ത മെസ്സേജ് എനിക്ക് അയച്ചിട്ടുള്ളത് ആരാന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുള്ളത് ആരുടെയാണ് ഞാൻ നോക്കട്ടെ കേട്ടോ. റസീനയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഹായ് അഹല്യ എഫ് എം, എന്റെ പേര് റസീന. ഒരു തമിഴ് സോങ് ആണ്, എത്ര മണിക്ക് എന്നെ വര സൊണ്ണേടി. കേട്ട് കേട്ട് കൂട്ടുകൂടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ സുനിൽകുമാറിനും അതുപോലെ തന്നെ റസീനയ്ക്കും വേണ്ടിയിട്ടുള്ള രണ്ട് പാട്ടുകളാണ് നമ്മൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോകുന്നത് ആണ് അഹല്യ എഫ് എം. ഇതുപോലെ നിങ്ങൾക്കും പാട്ടുകൾ ചോദിക്കാം. ഇഷ്ടമുള്ള പാട്ടുകൾക്ക് വേണ്ടി മെസ്സേജസ് അയക്കാം. അത് ഇൻസ്റ്റഗ്രാമിലോ അല്ലെങ്കിൽ വാട്സപ്പിലോ, ഇനി അതുമല്ല നിങ്ങൾക്ക് നേരിട്ട് വിളിക്കാനാണെങ്കിൽ 8 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം. നിങ്ങളുടെ കൂടെയുള്ളത് ആർ ജെ ഹീര. സ്റ്റേ ട്യൂൻഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്. ഇവിടെ മൊത്തം പാട്ടിന്റെ സമയമാണ്. ഒരു മണി കഴിഞ്ഞ് രണ്ട് മിനിറ്റും കഴിയുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി എന്റെ കൂടെ ഒരാൾ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്?
1: ഹലോ,
0: സഹദേവേട്ടാ, സുഖാണോ? ഓക്കെ. മഴ ഉണ്ടോ അവിടെ?
1: മഴയില്ല.
0: കർക്കിടകമൊക്കെ ആയിട്ട് എന്താ പരിപാടി? ആണോ? ശരി. കർക്കിടകമൊക്കെ നോക്കാറുണ്ടോ? കർക്കിടകമൊക്കെ നോക്കാറുണ്ടോന്ന്? ഓക്കെ, അപ്പൊ ഹാപ്പിയാണ്. ശരി ശരി ശരി. ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് സിഹപ്പ് മനസ്സിലുള്ള ഒരു പാട്ട്, ഗാന്ധിജിയ സമയം പറ്റ ഒരു പാട്ടുണ്ട്. ആ പാട്ടൊന്ന് എനിക്ക് വെച്ച് തരണം.
0: ഓക്കെ. ഓക്കെ, ഉറപ്പായിട്ടും വെച്ചേരാ കേട്ടോ. അപ്പൊ നമ്മളെ വിളിച്ചത് സഹദേവൻ ചേട്ടനാണ്. സഹദേവൻ ചേട്ടൻ കൊറേ ലിസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, അവർക്ക് എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട്. ഉറപ്പായിട്ടും നമ്മൾ വെച്ചു കൊടുക്കുമ്പോൾ ഇതൊരു അമേസിംഗ് ആയിട്ടുള്ളൊരു സോങ് ആണ്. നമ്മുടെ രജനികാന്താണ് അഭിനയിച്ചിട്ടുള്ളത്, ഇളയരാജ സാറിന്റെ മ്യൂസിക് ആണ്. സോ അത് തന്നെ മതിയല്ലോ ആ പാട്ടിനെ അടിപൊളിയാക്കാൻ അല്ലേ. എന്റെ അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ആക്ച്വലി മെസ്സേജ് അല്ല, ഇത് തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ദിനേഷ് ആണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദിനേഷ് ചോദിച്ചിട്ടുള്ളത് സുബാൻ അല്ല എന്ന് പറഞ്ഞ പാട്ടാണ്, നമ്മുടെ ഈ ജവാനി ഹേ ദിവാനി എന്ന സിനിമയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റൊമാന്റിക് ട്രാക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇതുപോലെ നിങ്ങൾക്കും ചോദിക്കാം. 8281509000 എന്ന നമ്പറിലേക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം. നിങ്ങളുടെ കൂടെ ആർ ജി ഹീരാണോ അഹല്യ എഫ് എം. സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ദേ സമയം എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒരു മണി കഴിഞ്ഞ് ദേ 15 മിനിറ്റും കഴിയുമ്പോ ദേ അടുത്ത കോളർ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ഹലോ
2: ഹലോ
1: ഹലോ, ഇതാരാണ്? പേര് പറയൂ.
2: വീണ പ്രസാദ്.
1: വീണ, പത്തനംതിട്ടയിൽ എന്താ
2: വിശേഷം?
1: കർക്കിടകമൊക്കെ നോക്കാറുണ്ടോ? ഓക്കെ, ശരി. പിന്നെ ഏത് പാട്ടാ വേണ്ടേ?
2: എനിക്ക് പപ്പയുടെ സ്വന്തം അഫീസില്
1: ഓക്കെ. അപ്പൊ രണ്ടുപേർക്കും വേണ്ടി പാട്ട് വെച്ചു കൊടുക്കണം അല്ലേ?
2: ഓക്കെ
1: ഓക്കെ, ശരി കേട്ടോ.
2: മാഡത്തിന്റെ പേരെന്താ?
1: എന്റെ പേര് ഹീര. ഓക്കെ ബൈ. അപ്പൊ നമ്മളെ വിളിച്ചത് വീണയാണ്. വീണയുടെ ഹസ്ബൻഡിനും മകനായിട്ടുള്ള അപ്പൂസിനും വേണ്ടിയിട്ടാണ് സ്പെഷ്യൽ ആയിട്ട് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ പാട്ട് വെച്ച് കൊടുക്കുന്നതായിരിക്കും. ആൻഡ് അതുപോലെ തന്നെ നമുക്ക് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരാണ്? അരുണാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അരുൺ ചോദിച്ചിട്ടുള്ളത് ചന്ദ്രമുഖി സിനിമയിലെ ദേവുട ദേവുട എന്ന് പറഞ്ഞ പാട്ട് വെച്ചു വരുമെന്നാണ് ചോദിച്ചത്. നല്ല എനർജറ്റിക് ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ ഈ രണ്ട് പാട്ടുകളാണ് ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഇഷ്ടം പോലെ പാട്ടുകളാണ് ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹലി എഫ് എം നിങ്ങളോടൊപ്പം. ആർ ജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇഷ്ടമുള്ള പാട്ടുകൾ ഇങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയം ഏതാണ്ട് ഒന്നരയാവാൻ പോവാണ്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർജി ഹീരയാണ്. ആൻഡ് അടുത്ത മെസ്സേജ് ആരുടെയാണെന്ന് ഞാൻ നോക്കട്ടെ. എനിക്ക് ജാജ്വലാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജാജ്വൽ ചോദിച്ചിട്ടുള്ള പാട്ട് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിറങ്ങൾ എന്ന് പറഞ്ഞൊരു പാട്ടാണ് ചോദിച്ചിട്ടുള്ളത്. നിറങ്ങൾ നൃത്തം, നിറങ്ങൾ തൻ നൃത്തം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഇതൊരു കുറച്ച് പഴയൊരു പാട്ടാണ്. ആൻഡ് ഈ പാട്ട് നമ്മുടെ ജാനകിയമ്മ പാടിയിട്ടുള്ള പാട്ടാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ പാട്ട് നമ്മൾ ജാജ്വലിന് വേണ്ടി വെച്ചു കൊടുക്കും. എസ് എസ് ജാനകിയാണ് പാടിയിരിക്കുന്നത്. സിനിമ പരസ്പരം എന്ന് പറഞ്ഞ സിനിമയാണ്. മേൽപ്പറമ്പിൽ നിന്ന് ജാജ്വലാണ് പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഡെഡിക്കേഷൻ ഉണ്ട്, പ്രത്യേകമായിട്ട് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. വിക്ടോറിയ കോളേജിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്ന പ്രിയപ്പെട്ടവർക്ക് എന്ന് പറഞ്ഞിട്ടാണ് ജാജ്വൽ ഈ പാട്ട് ചോദിച്ചിട്ടുള്ളത്. ഉറപ്പായിട്ടും നമ്മൾ ഈ പാട്ട് വെച്ചു കൊടുക്കും. ആൻഡ് അതിനുശേഷം നമുക്ക് വന്നിട്ടുള്ള അടുത്ത മെസ്സേജ് എന്ന് പറയുന്നത് ധനുഷാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആൻഡ് ധനുഷ് ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് ലോക സിനിമയിലെ നീയേ പുഞ്ചിരി എന്ന് പറഞ്ഞിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് നമ്മൾ കേൾക്കാൻ പോകാൻ. ഇതുപോലെ നിങ്ങൾക്ക് മെസ്സേജസ് അയക്കാം. 8281500 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, മെസ്സേജസ് അയക്കാം, അല്ലെങ്കിൽ ടെക്സ്റ്റ് മെസ്സേജസ് അയക്കാം, വാട്സ്ആപ്പ് മെസ്സേജസ് അയക്കാം. നിങ്ങളുടെ ഇഷ്ടമുള്ള പാട്ടുകൾ വെക്കാൻ ഇനി കുറച്ച് സമയം കൂടി എന്റെ അടുത്ത് ബാക്കിയുള്ളൂ. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹലി എഫ് എം ആണ്. നിങ്ങളുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആർ ജി ഹീരയാണ്. ഇൻസ്റ്റന്റ് പാട്ടാണ്. കേട്ട് കേട്ട് കൂട്ടുകൂടാം. സ്റ്റേ ട്യൂൺഡ്.

ഇൻസ്റ്റന്റ് പാട്ട് ഇവിടെ മൊത്തം കാറ്റ്. ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയമാണ്. ഇൻസ്റ്റന്റ് ആയിട്ട് ഇതേ പാട്ട് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഒരുപാട് കോൾസ് വരുന്നുണ്ട്, പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്ന ഒത്തിരി പേരുണ്ടല്ലോ, ഞാൻ അവരെ മിസ് ചെയ്യാൻ പാടില്ലല്ലോ. സോ ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ പുതുശ്ശേരിക്കാരൻ സതീഷ്. എനിക്ക് വേണ്ട സോങ് ആൽബം സോങ് ആണ്, വെച്ചു തരുമോ ചോദിച്ചിട്ടുണ്ട്. പിന്നെന്താ വെച്ചു തരുമല്ലോ. ആൻഡ് അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത് ആരുടെയാന്ന് ഞാൻ നോക്കട്ടെ. അടുത്ത മെസ്സേജ് വന്നിട്ടുള്ളത്, ഹായ് അഹല്യ, സോങ് ഡെഡിക്കേഷൻ പ്രോഗ്രാം, കൈൻഡ്ലി ഗിവ് എ സോങ് ഓഫ് വേഡൻ സിംഗർ ഇൻ എനി മൂവി സോങ് ടു ബി ഡെഡിക്കേറ്റഡ് ടു മൈ ക്ലാസ്മേറ്റ് ഭാസ്കരൻ, മാതൃഭൂമി റിപ്പോർട്ടർ കൊല്ലങ്ങോട്, കേശവദാസ് കൊല്ലങ്ങോട്. ഓക്കെ, തീർച്ചയായിട്ടും നമ്മൾ ഭാസ്കരൻ ചേട്ടന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് പാട്ട് വെച്ചു കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഏത് പാട്ടാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൊണ്ടൽ മൂവിയിൽ ഒരു നല്ലൊരു അടിപൊളി സോങ് ഉണ്ട് നമ്മുടെ വീടിന്റെ. അപ്പോൾ ആ പാട്ട് തന്നെയായിരിക്കും നമ്മൾ കേൾക്കാൻ പോകുന്നത്. അതുപോലെ അടുത്ത മെസ്സേജ് നിഷയാണ് അയച്ചിരിക്കുന്നത്. നിഷ ചോദിച്ചിട്ടുള്ളത് വെണ്ണില ചന്ദനക്കിണ്ണം എന്ന് പറഞ്ഞ പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിട്ടുണ്ട് അഴകിയ രാവണൻ സിനിമയിലെ. തീർച്ചയായിട്ടും ഈ പാട്ടും നമുക്ക് കേൾക്കാം. രണ്ട് പാട്ടുകൾ ബാക്ക് ടു ബാക്ക് കേൾക്കാൻ പോവാണ്. ഇൻസ്റ്റന്റ് പാട്ടിൽ നിങ്ങളോടൊപ്പം പാട്ടുകൾ വെച്ചിരുന്നത് ആർജി ഹീരയാണ്, ഓൺ അഹല്യ FM. ഇതുപോലെ നിങ്ങൾക്കും നിങ്ങളുടെ റിക്വസ്റ്റുകൾ ചോദിക്കാം. 8 1 5 0 9 0 0 എന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം, അല്ലെങ്കിൽ മെസ്സേജസ് അയക്കാം. സമയം ദേ 2 മണി വരെയുള്ളൂ. വേഗം വേഗം വിളിച്ചോളൂ, വേഗം വേഗം മെസ്സേജസ് അയച്ചോളൂ. നിങ്ങളോടൊപ്പം ആർജി ഹീര, സ്റ്റേ ട്യൂൺഡ്.

0: ഇൻസ്റ്റന്റ് പാട്ട്, ഇവിടെ മൊത്തം പാട്ട്.
1: യെസ്, അങ്ങനെ ഇൻസ്റ്റന്റ് പാട്ടിന്റെ സമയം ദേ ഇവിടെ തീരുകയാണ്. നമ്മുടെ ലാസ്റ്റ് കോളർ ജോയിൻ ചെയ്യുന്നുണ്ട്. ഹലോ, ഇതാരാണ്? ജോസ് മാഷേ, സുഖാണോ?
2: ഓക്കെ,
1: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: ഓക്കെ,
1: ആർക്കാ ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, എല്ലാവർക്കും വേണ്ടി പാട്ട് വെച്ചുതരാം കേട്ടോ. ഓക്കെ, അപ്പൊ ജോസ് മാഷാണ് വിളിച്ചത്. രാമായണ കാറ്റ് എന്ന് പറഞ്ഞ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അഭിമന്യു എന്ന സിനിമയിൽ നിന്ന്. ഇതുപോലെ ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ നമ്മൾ കുറേ വെച്ചു കൊടുത്തു. ആൻഡ് പലർക്കും പല പല പാട്ടുകളാണ് ചോദിച്ചിട്ടുള്ളത്. ആൻഡ് അതുപോലെ തന്നെ ഒരു ബ്യൂട്ടിഫുൾ റൊമാൻറ്റിക് സോങ് ചോദിച്ചിട്ടുള്ളത് മനു ആണ്. മനു ചോദിച്ചിട്ടുള്ള പാട്ട് എന്ന് പറയുന്നത് നിലാമലരെ എന്ന് പറഞ്ഞ പാട്ടാണ്, ഡയമണ്ട് നെക്ലസ് എന്ന മൂവിയിലെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പാട്ട്. അപ്പൊ ഈ രണ്ട് പാട്ടുകളും പ്ലേ ചെയ്തുകൊണ്ട് തൽക്കാലത്തേക്ക് ബൈ ബൈ പറയുന്നത് ആർ ജെ ഹീരയാണ് ഫ്രം അഹല്യ എഫ് എം. ഇതുപോലെ മറ്റു ദിവസം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ വെച്ച് തരാൻ വേണ്ടിയിട്ട് ഇനിയും നമ്മൾ ഓരോരുത്തരും വരുന്നതായിരിക്കും. ആൻഡ് 2 മണി മുതൽ നിങ്ങൾ ഓർമ്മയിലുണരും ഗാനങ്ങളാണ് കേൾക്കാൻ പോകുന്നത്. അപ്പൊ തൽക്കാലത്തേക്ക് മാത്രമാണ് ബൈ ബൈ. താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ കോൾസ്, മെസ്സേജസ് ആൻഡ് ലവ്. കീപ് സപ്പോർട്ടിംഗ് ആൻഡ് കീപ് ലിസണിംഗ് ടു അഹല്യ എഫ് എം. ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ.

0: Get rid of osteoarthritis, stroke, knee pain, back pain, shoulder pain and various joint related diseases without the need of surgery. Get access to healthy Ayurvedic treatment at Ahalya Ayurveda Medical College Hospital, Palakkad. Contact 0493-226-888. Mobile 9496-000129. രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പോ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
1: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൗകര്യവും രുചിയൂറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.

0: ഫ്ലെക്സിബിളായ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
1: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
0: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം, ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിൽ ഇളവും. ബാലതണ്ടപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: ഉങ്ങൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അതെ, ഫോക്സ്വാഗൻ പർച്ചേസ് 4th വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 ലാഖ് രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
5: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
7: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
2: ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്ത് വികാരങ്ങളെ തന്റെ സ്വരത്തിലൂടെ ജീവിപ്പിച്ച ഗായകനാണ് കൃഷ്ണകുമാർ കുന്നത്ത്. ഏവർക്കും പ്രിയപ്പെട്ട KK, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി. സംഗീത പരിശീലനം ഇല്ലാതിരുന്നിട്ടുകൂടി അസാധാരണമായ ശബ്ദ മാധുര്യത്തിലൂടെ ഹിന്ദി, തമിഴ്, തെലുഗ്, കന്നഡ, മലയാളം തുടങ്ങി നിരവധി ഭാഷകളിൽ അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹം സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. മലയാളി വേരുകളുള്ള KK ഓരോ ഗാനവും പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ഒക്കെ പ്രതീകമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളിലൂടെയുള്ള ഒരു മനോഹര യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ചോടായെ ഹം വോ ഗലിയ, ഈ വരികളാണ് സിനിമാ ലോകത്തിന് അദ്ദേഹം ആദ്യം സമ്മാനിച്ച വരി. മാച്ചസ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിശാൽ ഭരദ്വാജ് കമ്പോസ് ചെയ്ത് ഗുൽസാർ വരികൾ എഴുതിയ ഈ പാട്ട്, അങ്ങനെ സിനിമാ ലോകത്തേക്ക് ഒരു കുഞ്ഞു കാലെടുത്ത് വെക്കുകയാണ് KK എന്ന ഗായകൻ. ഒരു സൗഹൃദങ്ങളുടെ ഇടയിൽ നിന്നുമുണ്ടായ ഈ പാട്ടിലേക്ക് അതേ സൗഹൃദത്തിലൂടെ കടന്നുവന്ന കൃഷ്ണകുമാർ. ഈ പാട്ടിലൂടെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ആരംഭിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ റെക്കോർഡിംഗ്. യെസ്, ചോടായേ ഹംബോ ഗലിയ. ഓർമ്മയിലുണരും ഗാനങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

ശാസ്ത്രീയ സംഗീതമൊന്നും അഭ്യസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ക്വാളിറ്റി എന്നും മികച്ച സംഗീത സംവിധായകർ ഓർത്തിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എ ആർ റഹ്മാന്റെ ഒരു പാട്ട് കൃഷ്ണകുമാർ കുന്നത്തെന്ന് കെ കെ തേടിയെത്തുന്ന ആ ഒരു ദിവസം. ഒരു സ്വപ്നം പോലെ അങ്ങനെ എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയും ആ ഒരു പാട്ട് പാടിയതും അദ്ദേഹം ഓർക്കുന്നുണ്ട്. വൈരമുത്തു വരികൾ എഴുതി മിൻസാര കനവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട് സ്ട്രോബെറി കണ്ണേ. തിരുവേരുടെ അന്നത്തെ റൊമാൻറ്റിക് പാട്ടുകളുടെ ലിസ്റ്റിലുള്ളൊരു പാട്ട്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ വളരെ ഭംഗിയായി തമിഴ് ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നേരെ യുവത്വത്തിന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു പാട്ട്. കെ കെയും ഫെബി മണിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരു കംപ്ലീറ്റ് ഫാമിലി മാൻ എന്ന് തന്നെയാണ് കെ കെ പലരും വിശേഷിപ്പിച്ചിരുന്നത്. ഒരുപാട് പാർട്ടി ആൻഡ് ക്രൗഡൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ നല്ല കോൺസേർട്ടുകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഡ്രിങ്ക് ചെയ്യാതെയും സ്മോക്ക് ചെയ്യാതെയും അദ്ദേഹം ഒരുപാട് ഉറക്കെ സംസാരിക്കാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല. എന്തിന് ഒരുപാട് സംസാരിക്കേണ്ട, വളരെ കുറച്ച് സംസാരിച്ചാൽ മതി, അത്രയും തന്റെ ശബ്ദത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരാള്. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും ഏറെ ബുദ്ധിമുട്ടി പാടിയ ഒരു പാട്ടാണ് ഖുദാ ജാനേ എന്നാണ് അദ്ദേഹം ഓർക്കുന്നത്. ബച്ചനാ യേ ഹസീനു എന്ന സിനിമയിൽ വിശാൽ ശേഖർ കമ്പോസ് ചെയ്ത കെ കെയും ശിൽപാ റാവും ചേർന്ന് പാടിയ ഈ പാട്ട് ഒരു സമയത്ത് ഒത്തിരി ആൾക്കാർ നെഞ്ചോട് ചേർത്തിരുന്ന ഒരു പാട്ടായിരുന്നു. അതിന്റെ വിഷ്വലും അത്രയും തന്നെ ബ്യൂട്ടിഫുൾ ആണ്. ഈ പാട്ടിലൂടെ അദ്ദേഹത്തിന്റെ ശബ്ദത്തിന്റെ ഒരു റേഞ്ച് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാകും. തീർച്ചയായിട്ടും ഈ പാട്ട് തന്നെയാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. അഹല്യ FM-ൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, ഓർമ്മയിലുണരും ഗാനങ്ങൾ. സ്റ്റേ ട്യൂൺഡ്.

സംഗീതമാണ് തന്റെ പാത എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരുപാട് പേടികളുണ്ടായിരുന്നു കെ എന്ന ഗായകന്. പക്ഷെ സിനിമയിൽ പാടുക എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ മനസ്സ് എന്നും ആഗ്രഹിച്ചിരുന്നത് ഒരു ആൽബം ചെയ്യണം, തന്റേതായ ഒരു ആൽബം, തന്റേതായ ഒരു ശൈലി, തന്റേതായ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റൈലും ഒക്കെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന വല്ലാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തിന് പൽ എന്നൊരു ആൽബത്തിലേക്ക് എത്തുന്നത്. അന്ന് ഇന്റർനാഷണൽ കമ്പനികൾ ഒരു പുതിയ മുഖം അല്ലെങ്കിൽ ഒരു പുതിയ ആർട്ടിസ്റ്റിനെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ആൽബം റിലീസ് ചെയ്യാനും ഒരുപാട് പേർക്ക് ഈ ഒരു ആൽബം തന്റെ ഫേവറേറ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ഈ പാട്ടുകളുടെ ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പൽ എന്ന ആൽബത്തിലെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ആന്തം ഓഫ് ഫ്രണ്ട്ഷിപ്പായിട്ട് ആൾക്കാർ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് യാരോ ദോസ്തി എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 90s കിഡ്സിനായിരിക്കും കൂടുതലായിട്ട് ഇതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും അതേ ഫ്രഷ്നെസ്സോടുകൂടി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ വിജയമാണ്. ഈ പാട്ട് ഇപ്പോഴും യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് കേൾക്കുമ്പോഴൊക്കെ ഈ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു, ആ ആൽബം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഗായകൻ എന്ന നിലയിൽ തൻ്റെ മുദ്ര പതിപ്പിച്ചതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലൂടെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഫാൻസ് എത്രത്തോളം സിൻസിയർ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുക. ഒരുപാട് നല്ല കമന്റുകൾ അദ്ദേഹത്തിനെ പറ്റി അതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു കമന്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനെ കെ കെ എന്ന ഗായകനെ കുറിച്ച് ഞാൻ തരുന്നുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളൊരു കെ കെയുടെ ഡൈ ഹാർട്ട് ഫാൻ ആയിരിക്കും. രണ്ട്, നിങ്ങൾക്ക് അദ്ദേഹത്തിന് അറിയില്ല. ഈ രണ്ട് ഓപ്ഷനെ നിങ്ങൾക്കുള്ളൂ. അത്രമാത്രം ലോയലായിട്ടുള്ള, അത്രമാത്രം സ്നേഹിച്ചിരുന്ന, അഗാധമായി അദ്ദേഹത്തിനെ ആരാധിച്ചിരുന്ന ഒരു വലിയ ഫാൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊന്നും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ അവർ ഓർത്തിരിക്കുന്നു എന്നുള്ളതും അതിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാഞ്ച് എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ റിലീസായില്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതിലെ മേ ഖുദ എന്ന് പറയുന്ന ഒരു പാട്ട്. അദ്ദേഹത്തിന് കിങ് ഓഫ് ഹൈ നോട്ട്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ പാട്ട് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. മേ ഖുദ എന്ന പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കെ കെ എന്ന ഗായകനെ ഓർക്കുന്നു. ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം. അഹല്യ എഫ് എമ്മിൽ സ്റ്റേ ട്യൂൺഡ്.

നല്ല സൗഹൃദങ്ങൾ എന്നും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ഗായകനാണ് കൃഷ്ണകുമാർ കുന്നത്ത് അഥവാ കെ. അദ്ദേഹത്തിന്റെ നല്ല ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പാട്ടുകൾ. വിശാൽ ദദലാനിയും ശേഖറും അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. സോ അദ്ദേഹത്തിന് സുഹൃത്തുക്കളുടെ പാട്ട് പാടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എപ്പോഴും അദ്ദേഹം ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാട്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ അദ്ദേഹം അത് പാടാറുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിന്ന് എത്രയോ മനോഹര ഗാനങ്ങൾ ആ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടു അല്ലേ. അതിൽ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും മറക്കാനാകാത്തൊരു ഗാനം തന്നെയാണ് ഓം ശാന്തി ഓം എന്ന സിനിമയ്ക്ക് വേണ്ടി വിശാൽ ദദലാനിയും ശേഖറും കമ്പോസ് ചെയ്ത, വിശാൽ തന്നെ കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതിയ ഈ പാട്ട് അഖൂമേ തേരി. ഒരു പഴയ കാല സിനിമാ ഘട്ടത്തെ ഓർക്കുന്നു ഷാരൂഖ് ഖാൻ, ദീപിക പദുക്കോൺ എന്നതിനേക്കുളൊക്കെ അപ്പുറത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ ആ ശബ്ദത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മളങ്ങ് ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളത് ഈ പാട്ടിൻ്റെയും ഈ ശബ്ദത്തിൻ്റെയും ഒരു വിജയമാണ്. കെ എന്ന ഗായകനെ ഓർക്കുമ്പോൾ ഈ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര, ആഖൂമേ തേരി എന്ന പാട്ട് നിങ്ങളോടൊപ്പം സ്റ്റേ ചെയ്യുന്നു.

മെലഡികൾ മാത്രമല്ല നല്ല ഫാസ്റ്റ് നമ്പറുകളും ഭംഗിയായി പാടിയിരുന്ന ഒരാള്. അപ്പടി പോട് പോലെയുള്ള പാട്ടുകളൊന്നും നമ്മൾ ആരും മറക്കില്ല അല്ലെ. അതിനൊരു ഇന്ന ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാട്ടുകളല്ല, ഇത്തരം പാട്ടുകളൊക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം നേടുന്ന പാട്ടുകളാണ്. ഈ അപ്പടി പോട് പോലെ തന്നെ ഒരു സമയത്ത് ഹിറ്റായിരുന്ന ഒരു പാട്ടായിരുന്നു ഗുണ്ട് ഗുണ്ട് ഗുണ്ടുപൊണ്ട്. കെയും സുനിതി ചൗഹാനും ചേർന്ന് വിദ്യാസാഗറിന് വേണ്ടി പാടിയ ഒരു പാട്ട്, ഒരു ബാർബി സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ആ ഒരു പാട്ടിന്റെ വിഷ്വലുകളും അത് കമ്പോസ് ചെയ്തിരിക്കുന്ന രീതിയും അതിൻ്റെ ഒരു ഫണ്ണും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ആ ഒരു ലിറിക്സും എല്ലാം കൂടി നല്ല രസമാണ് അത് പാട്ട് കേൾക്കാനായിട്ട്. ഒരു സ്കൂൾ സമയത്തൊക്കെ നമ്മളെപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ടി വി വയ്ക്കുമ്പോൾ ഇത്തരം പാട്ടുകളാണ് നമ്മളുടെ കുട്ടിക്കാലത്തിന് കൂടുതൽ മനോഹരമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കലിൽ കെയും സുനിതി ചൗഹാനും ചേർന്ന് പാടിയ ധൂൽ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഈ പാട്ട്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

കൃഷ്ണകുമാർ കുന്നത്ത്. നമ്മളേറെ സ്നേഹത്തോടെ കെ എന്ന് വിളിക്കുന്ന ഈ ഗായകൻ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിൻ്റെ സംഗീതത്തിലൂടെ അദ്ദേഹം ജീവിക്കും, ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിൻ്റെ ആൽബം പാട്ടുകൾ തന്നെയാണ്. ആൽബം ഇറക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ആഗ്രഹം മുഴുവനാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ, അദ്ദേഹത്തിൻ്റെ പാട്ടുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ഓർമ്മകളിലൂടെയൊക്കെ സഞ്ചരിച്ച് നമ്മളിന്ന് പാട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തീരാ വേർപാടിൻ്റെ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും സംഗീതം എന്ന ശക്തി അദ്ദേഹത്തെ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും നിലനിർത്തുന്നു എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ അവസാനത്തെ ഗാനം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഹം രഹേ യാ നാ രഹേ, നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഓർമ്മകൾ നിലനിൽക്കും എന്ന് പറയുന്ന ആ വരികളിലൂടെ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഇനിയും ഇനിയും ഇനിയും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കും എന്ന ഉറപ്പോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

0: എം പി ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യും. ഗ്ലോബൽ എം പി എ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50ലധികം പ്രമുഖർ, 1000ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: എപ്പോഴെല്ലാം നേത്രദാനം ചെയ്യാൻ കഴിയും? ഒരു വ്യക്തിയുടെ മരണത്തിന് ശേഷം 8 മണിക്കൂറിനുള്ളിൽ അവരുടെ ബന്ധുമിത്രാദികളുടെ പൂർണ്ണ സമ്മതത്തോടുകൂടി നേത്രദാനം ചെയ്യാം. ഇതിനായി 15 മുതൽ 20 മിനിറ്റിനുള്ളിൽ നേത്രദാന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനും സാധിക്കും. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
3: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് 6 വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്, മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ, രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
4: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
5: ഉങ്കൾ വാഴ്ക്കയിൻ ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.
6: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 ലക്ഷം രൂപയ്ക്ക് ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 രൂപ സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അണ്ണാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് ഇൻ നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ്. കേരളത്തിലെ നമ്പർ വൺ ക്യാമ്പസിൽ നിന്നും
1: നേവൽ ആർക്കിടെക്ട് മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
3: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
4: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
5: ഹലോ, എല്ലാവർക്കും നമസ്കാരം. അഹല്യ എഫ്എം 90.4 ഡോക്ടർ അഹല്യ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഇവിടെ കേട്ട് കേട്ട് കൂട്ടുകൂടാൻ നിങ്ങൾക്കൊപ്പം ക്രിസ്റ്റീനയുണ്ട്. ഇന്ന് ഡോക്ടർ അഹല്യയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ നാട്ടിലെ ഭൂരിഭാഗം സ്ത്രീകളിലും പ്രത്യേകിച്ച് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ആരോഗ്യ പ്രശ്നത്തെക്കുറിച്ചാണ്. അത് വേറെ ഒന്നുമല്ല, PCOD അഥവാ പോളിസിസ്റ്റിക് ഒവേറിയൻ ഡിസീസിനെ കുറിച്ചാണ്. ഇന്നത്തെ കാലത്ത് 10-3 പെൺകുട്ടികൾക്കെങ്കിലും ഈ ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് കണക്കുകൾ പറയുന്നുണ്ട്. അതായത് സയന്റിഫിക്കലി പ്രൂവൺ ആണ്. നമ്മുടെ സ്ത്രീകളുടെ അണ്ടാശയത്തിൽ, അതായത് ഓവറിയിൽ, ചെറിയ ചെറിയ നീർക്കുമിളകൾ പോലെ സിസ്റ്റുകൾ രൂപപ്പെടുന്ന ഒരവസ്ഥയാണിത്. ഇത് വലിയൊരു അസുഖമാണെന്ന് കരുതി ഒട്ടുമിക്ക പെൺകുട്ടികളും വല്ലാതെ മാനസികമായി വിഷമിക്കുന്നുണ്ട്. പക്ഷെ അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇത് പേടിക്കേണ്ട ഒന്നല്ല. കൃത്യമായ അവബോധമുണ്ടെങ്കിൽ നമുക്കിതിനെ വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ എന്തുകൊണ്ടാണ് ഇത് വരുന്നതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. അതിനു മുമ്പായി ലെറ്റ് അസ് ഹാവ് എ ഷോർട്ട് ബ്രേക്ക്.

0: ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്.
1: ഹലോ, നമസ്കാരം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഡോക്ടർ അഹല്യ, കൂടെയുള്ളത് ഞാനാണ് ക്രിസ്റ്റീന. ഇവിടെ അഹല്യ FM 90.4 കേട്ടോ. ബ്രേക്കിന് മുമ്പ് ഞാൻ PCOD കുറിച്ച് ചെറുതായിട്ട് പറഞ്ഞു തന്നില്ലേ. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോൺ ഇംബാലൻസ് കൊണ്ടാണ് ഈ PCOD ഉണ്ടാകുന്നത്. സ്ത്രീകളുടെ ശരീരത്തിൽ പുരുഷ ഹോർമോണായ ആൻഡ്രജൻ്റെ അളവ് കൂടുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് വരുന്നത്. ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശരിക്കും അറിഞ്ഞിരിക്കണം. എല്ലാ സ്ത്രീകളും ഇത് മറന്നു പോകാതെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ഏറ്റവും പ്രധാനം നമ്മുടെ ഇറഗുലർ പീരിയഡ്സ് ആണ്. അതായത് പീരിയഡ്സ് കൃത്യസമയത്ത് വരാതിരിക്കുക, അല്ലെങ്കിൽ മാസങ്ങളോളം വരാതിരിക്കുക, ശരീരഭാരം പെട്ടെന്ന് കൂടുക, പ്രത്യേകിച്ച് വയറിന് ചുറ്റുമുള്ള കൊഴുപ്പ് അടിഞ്ഞുകൂടുക, മുഖത്തും ശരീരത്തും അനാവശ്യമായ രോമങ്ങൾ വളരുക, കടുത്ത രീതിയിൽ മുഖക്കുരു വരിക, അമിതമായ മുടികൊഴിച്ചിൽ, ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ. ഇത്തരം ലക്ഷണങ്ങൾ കണ്ടിട്ടും പലരും നാണക്കേട് വിചാരിച്ച് പുറത്തു പറയാതെ ഇരിക്കാറുണ്ട്. അതൊട്ടും ശരിയല്ല. കാരണം നമ്മുടെ ഹെൽത്ത് നോക്കേണ്ടത് നമ്മുടെ മാത്രം കാര്യമാണ്. വേറെ ആരും നമ്മുടെ ഹെൽത്ത് നോക്കിയിരിക്കില്ല. പിന്നെ ഇത് ഒരുപാട് നേരം വെച്ചുകൊണ്ടിരുന്നാൽ അത് നമുക്ക് തന്നെയാണ് പ്രോബ്ലം. PCOD കുറിച്ച് കൂടുതൽ അറിയാം ഒരിടവേളയ്ക്ക് ശേഷം.

ഡോക്ടർ അഹല്യ. Let's talk about health. ഹലോ, വെൽക്കം ബാക്ക് ടു ഡോക്ടർ അഹല്യ. കൂടെയുണ്ട് ഞാൻ ക്രിസ്റ്റീന. നമ്മൾ പി സി ഒയുടെ കുറിച്ചല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത്. പലരും വിചാരിക്കും ഇത് മരുന്നു കഴിച്ചാൽ മാത്രം മാറുന്ന ഒന്നാണെന്ന്. എന്നാൽ ശരിക്കും അങ്ങനെയല്ല. പി സി ഒ ഡി മാറ്റാനുള്ള ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുത്തുന്ന ചേഞ്ച് ആണെന്ന് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇന്നത്തെ കാലത്ത് നമ്മുടെ ഭക്ഷണ രീതി തന്നെയാണ് ഇതിന് പ്രധാന കാരണം. അതായത് ബേക്കറി പലഹാരങ്ങൾ, ഫാസ്റ്റ് ഫുഡ്, ഐസ്ക്രീംസ്, ചോക്ലേറ്റ്, പിന്നെ മൈദ കൊണ്ടുള്ള ഭക്ഷണങ്ങൾ, എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ എന്നിവയൊക്കെ പരമാവധി ഒഴിവാക്കുക. പകരം നല്ല നാടൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത് എക്സസൈസ് ആണ്. ദിവസവും കുറഞ്ഞത് 30 മിനിറ്റ്സ് എങ്കിലും നന്നായി നടക്കുകയോ യോഗ ചെയ്യുകയോ വേണം. ശരീരഭാരം അറ്റ്ലീസ്റ്റ് ഒരു 5% എങ്കിലും കുറയ്ക്കാൻ സാധിച്ചാൽ തന്നെ നമ്മുടെ ഹോർമോൺസുകൾ കറക്റ്റ് ആവുകയും പി എച്ച് കൃത്യസമയത്ത് വരാനും ചാൻസസ് വളരെ കൂടുതലാണ്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം ഒരു സോങ്ങിന് ശേഷം.

ഡോക്ടർ അഹല്യ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഹെൽത്ത്. ഹലോ, നിങ്ങൾ വീണ്ടും കേട്ടു തുടങ്ങുകയാണ് ഡോക്ടർ അഹല്യ. കൂടെയുള്ളത് ഞാനാണ്, നിങ്ങളുടെ സ്വന്തം ക്രിസ്റ്റീന. അപ്പോൾ ഇന്ന് നമ്മൾ PCOD എന്ന അവസ്ഥയെക്കുറിച്ചും അത് മാറ്റാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചു. നിങ്ങൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുക. ഇനി പെൺകുട്ടികളോടായിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതായത്, പീരിയഡ്സ് നിങ്ങൾക്ക് എല്ലാ മാസവും വരും. ഈ വരുന്ന പീരിയഡ്സിൽ എന്തെങ്കിലും ഒരു മാറ്റം കണ്ടാൽ അതൊട്ടും ഒളിച്ചു വയ്ക്കാതെ സ്വന്തം അമ്മയോടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോടോ തുറന്നു പറയുക. തുടക്കത്തിലെ ശ്രദ്ധിച്ച ഭാവിയിൽ വരാൻ സാധ്യതയുള്ള ഇൻഫെർട്ടിലിറ്റി, പ്രമേയം തുടങ്ങിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് പെട്ടെന്ന് രക്ഷപ്പെടാൻ സാധിക്കും. സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കണ്ട് കൃത്യമായ ഉപദേശം തേടാൻ ഒട്ടും മടിക്കരുത്. ആരോഗ്യമുള്ളൊരു ജീവിതശൈലിയിലൂടെ നമുക്ക് PCOD പൂർണ്ണമായും പൊരുതി തോൽപ്പിക്കാൻ സാധിക്കും. അപ്പോൾ ഡോക്ടർ അഹല്യയിൽ ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എക്സസൈസ് സ്റ്റാർട്ട് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് എക്സസൈസ് സ്റ്റാർട്ട് ചെയ്ത് ഡയറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി സെറ്റാക്കി വെച്ചോളാം. ഇന്നത്തെ ഈ ഡോക്ടർ അഹല്യയുടെ പ്രോഗ്രാം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കാരണം ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അടുത്ത ദിവസം അടുത്ത ടോപ്പിക്കുമായി ക്രിസ്റ്റീന നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും. അതുവരെ ദിസ് ഇസ് ക്രിസ്റ്റീന സൈനിങ് ഓഫ്.

0: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.
1: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
1: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC apply.
3: യുജിക്ക് ശേഷം പ്ലേസ്മെന്റ് ലഭിച്ചില്ലേ? നിങ്ങളുടെ MBA ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് ഉയർന്ന പ്രൊഫൈലിൽ ജോലി നേടൂ. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. 3 lakh rupees ലാപ്ടോപ്പും ഫോറിൻ ട്രിപ്പും അടങ്ങുന്ന ഗ്ലോബൽ MBA പാക്കേജ്, അല്ലെങ്കിൽ വെറും 45,000 rupees സെമസ്റ്റർ ഫീസിൽ ഹൈബ്രിഡ് MBA പാക്കേജ്. ഇവിടെ നിങ്ങളെ കാത്തിരിക്കുന്നു വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശ യാത്ര, പൂർണ്ണമായ പ്ലേസ്മെന്റ് സഹായം, കൂടാതെ ഡ്യുവൽ സ്പെഷ്യലൈസേഷൻ, വാല്യൂ ആഡഡ് പ്രോഗ്രാംസ്, ഒപ്പം ഈസി ഫീ പേയ്മെന്റ്, EMI സൗകര്യങ്ങളും. ഗവൺമെന്റ് യൂണിവേഴ്സിറ്റിയായ അന്നാ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂളിലേക്ക് അഡ്മിഷനായി വിളിക്കൂ 9500128037. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളും ലഭ്യമാണ്. സാൻ ഇന്റർനാഷണൽ ബിസിനസ് സ്കൂൾ.

0: 360 degree.
1: ഹായ്, ഹലോ, നമസ്കാരം. കേട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രിയപ്പെട്ട ഏവർക്കും സ്വാഗതം ഇന്നത്തെ 360 degree-യിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് ഇന്നത്തെയും പോലെ കൂടെ ഉണ്ട് ഇറ്റ്സ് മീ ആർജെ ആയില്ല. നമ്മൾ ഇന്ന് എന്താണ് പറയാനായിട്ട് പോകുന്നത്? ഏത് വിഷയമാണ് സംസാരിക്കാൻ പോകുന്നത് നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോഴോ അല്ലെങ്കിൽ നാല് പേരുടെ മുന്നിൽ സംസാരിക്കാനായിട്ട് എഴുന്നേറ്റ് നിൽക്കുമ്പോഴോ കൈകാലുകൾ വിറയ്ക്കുക അല്ലെങ്കിൽ തൊണ്ട വരളുക, ഇങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാവൂലേ? അല്ലെങ്കിൽ എന്ത് പറയണം എന്നൊരു കാര്യം തന്നെ നമ്മൾ മറന്നുപോകും. ഈ അനുഭവം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഉണ്ടാകാത്തവർ വളരെ കുറവായിരിക്കും അല്ലെ? പലരും വിചാരിക്കാറുണ്ട് ചില ആളുകൾക്ക് ജനിക്കുമ്പോൾ തന്നെ നല്ല ആത്മവിശ്വാസം ഉണ്ട്, എനിക്കതില്ല. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് എന്ന് പറയുന്നത് ജനിക്കുമ്പോൾ കിട്ടുന്ന ഒരു കഴിവൊന്നും അല്ല കേട്ടോ. അത് ശരിക്കും പറയുകയാണെങ്കിൽ കൃത്യമായ പരിശീലനത്തിലൂടെ ആർക്കും വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ല് മാത്രമാണ്. ഇപ്പൊ മറ്റുള്ളവരുടെ മുന്നിൽ വിറയ്ക്കാതെ പതറാതെ എങ്ങനെ സ്മാർട്ടായിട്ട് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ഈ ഒരു വ്യക്തിത്വം എങ്ങനെ മെച്ചപ്പെടുത്താം, ആ ഒരു കാര്യത്തെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. യെസ്, അതിനു വേണ്ട ചില സൂപ്പർ ലൈഫ് സ്റ്റൈൽ ഹാക്കുകളാണ് ഇന്നത്തെ 360 degree-യിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നേരെ നമുക്ക് ആദ്യത്തെ ആ ഒരു ടിപ്പിലേക്ക് കടക്കാം. അതിന് മുൻപ് നമുക്ക് മനോഹരമായ ഒരു പാട്ട് കേൾക്കാം അല്ലെ? യെസ്, നല്ലൊരു പാട്ട് വരുന്നുണ്ട് 360 degree-യിൽ. അടുത്തതായി പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം. കീപ് ഓൺ ലിസണിംഗ് അഹലി ഫ്രം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

360 degree. Welcome back to 360 degree. 360 ഡിഗ്രിയുമായിട്ട് ടിപ്സ് ആൻഡ് ട്രിക്സുമായി കൂടിയുണ്ട്. ഇറ്റ്സ് മീ ആർജെ ആയില്ല. നമ്മൾ ഇന്ന് എന്താ പറയുന്നത്? ആത്മവിശ്വാസം, സെൽഫ് കോൺഫിഡൻസ് അല്ലെ. ഈ ആത്മവിശ്വാസം വളർത്താനുള്ള ഒന്നാമത്തെ ഹാക്ക് നമ്മുടെ ശരീരഭാഷയുമായിട്ട് ബന്ധപ്പെട്ടതാണ് കേട്ടോ. ബോഡി ലാംഗ്വേജുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ഒരു കാര്യമാണ്. ഒരു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായിട്ടുള്ള ആമി കാഡി പറഞ്ഞ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, എന്താണെന്നറിയോ? പവർ പോസിംഗ്. എന്താണ് ഈ ഒരു പവർ പോസിംഗ്? അതായത് നമ്മൾ പേടിച്ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരം എന്താ തനിയെ ചുരുങ്ങും അല്ലെ, തോള് താഴ്ത്തി കൈകൾ ഇങ്ങനെ കെട്ടിയിരിക്കുക, ആ ഒരു പോസ്റ്ററിലേക്ക് മാറും. എന്നാൽ നേരെ തിരിച്ച് നിങ്ങളൊരു പ്രധാനപ്പെട്ട മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഇന്റർവ്യൂവിനോ പോകുന്നതിന് മുൻപ് 2 മിനിറ്റ് നേരം എന്ത് ചെയ്യുക, നെഞ്ചു വിരിച്ച് കൈകൾ ഇടുപ്പിൽ കുത്തി തലയുയർത്തി ഒരു സൂപ്പർമാൻ അല്ലെങ്കിൽ ഒരു സൂപ്പർ വുമൻ ആ ഒരു സ്റ്റൈലിൽ നിൽക്കുക. ഇതിനെയാണ് പവർ പോസ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമ്മുടെ ശരീരത്തിലെ സ്ട്രെസ് ഹോർമോണായിട്ടുള്ള കോർട്ടിസോൾ എന്തെയും കുറയും, ആ കോർട്ടിസോളിന്റെ അളവ് കുറയും, ആത്മവിശ്വാസം കൂട്ടുന്ന ടെസ്റ്റോസിറോൺ കൂടുകയും ചെയ്യും. അപ്പോൾ നിങ്ങളുടെ ശരീരം മാറ്റിയാൽ നിങ്ങളുടെ മനസ്സ് മാറുന്നുള്ളതാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ബോഡി ലാംഗ്വേജിനൊന്ന് കറക്റ്റ് ചെയ്യുക. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യം എന്താണെന്നറിയോ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഐ കോൺടാക്റ്റിനെ കുറിച്ചാണ്. ആ ഒരു ഐ കോൺടാക്റ്റും പ്രധാനമാണ്. അപ്പോൾ അതിനെ കുറിച്ച് നമുക്ക് കേൾക്കാം. സ്റ്റുഡിയോ 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: 360 degree.
1: ഹലോ, കേട്ടുകൊണ്ടിരിക്കാൻ 360 ഡിഗ്രി ആണ്. കൂടെയുള്ളത് ഞാൻ ആയിലിയാണ്. നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ ഒന്നെങ്കിൽ താഴേക്ക് നോക്കും, അല്ലെങ്കിൽ മുകളിലേക്ക് നോക്കും, അല്ലെങ്കിൽ അവർക്ക് ഒരു ഐ കോൺടാക്ട് കൊടുക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി സംസാരിക്കില്ലേ. ഇങ്ങനെ ചെയ്യുന്നത് ശരിക്കും നമ്മളിലുള്ള ഭയത്തെയോ അല്ലെങ്കിൽ താല്പര്യമില്ലായ്മയോ ആണ് ശരിക്കും കാണിക്കുന്നത്. ഈ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരോട് ചോദിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ വിജയികളായ മനുഷ്യരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ? അവർ മറ്റുള്ളവരുടെ കണ്ണുകളിൽ നോക്കി സംസാരിക്കും. ഐ കോൺടാക്ട് എന്നൊരു കാര്യമാണല്ലേ. ഈ കണ്ണുകളിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് ഒരു ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളതാണ്, ഒരു വിശ്വാസത വരുന്നുള്ളതാണ്. ഇനി നേരിട്ട് കണ്ണുകളിലേക്ക് നോക്കാൻ പേടിയുള്ളവർക്കായിട്ട് ഒരു ചെറിയൊരു ട്രിക്ക് ഞാൻ പറഞ്ഞതരട്ടെ. അതായത്, അവരുടെ രണ്ട് കണ്ണുകളുടെയും മധ്യത്തിലായി, അതായത് നമ്മുടെ പുരികങ്ങളുടെ ഇടയിലുള്ള ഭാഗത്തേക്ക്, ആ ഒരു ഫോർഹെഡിന്റെ ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ആ ഒരു പൊസിഷനിലേക്ക് നോക്കി സംസാരിക്കാം. അപ്പോ ഇത് അവർക്ക് തോന്നിപ്പിക്കുന്നത് നിങ്ങൾ അവരുടെ കണ്ണുകളിലേക്ക് തന്നെയാണ് നോക്കുന്നത് എന്നാണ്. പക്ഷേ നമ്മൾ യഥാർത്ഥത്തിൽ നോക്കുന്നുണ്ടോ? ഇല്ല. അപ്പൊ അത്രയും ബുദ്ധിമുട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ടിപ്പ്. അതല്ലെങ്കിൽ തീർച്ചയായും നിങ്ങളൊരു വ്യക്തിയോട് സംസാരിക്കുന്ന സമയത്ത് ഐ കോൺടാക്ട് വെച്ചുകൊണ്ട് സംസാരിക്കാൻ നോക്കി പേടിപ്പിക്കാനല്ലാട്ടോ, നല്ല സ്മൂത്തായിട്ട് നോക്കണം, പേടിപ്പിക്കരുത്. ഓക്കെ, അപ്പോ നമ്മൾ ഇനി അടുത്തതായിട്ട് എന്താ പറയാൻ പോകുന്നറിയോ? ഈ സ്റ്റേജ് ഫിയർ എന്നൊക്കെ പറയാറില്ലേ, ഈ സ്റ്റേജ് ഫ്രൈറ്റ് അഥവാ പൊതുവേദിയിലെ ഭയം, യെസ്, ആ ഒരു പൊതുവേദിയിലെ ഭയം എങ്ങനെ നമ്മൾക്ക് മാറ്റിയെടുക്കാം, ആ ഒരു കാര്യമാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. കേൾക്കാം 360 ഡിഗ്രിയിൽ ഒരു ഷോർട്ട് ബ്രേക്കിന് ശേഷം. കീപ് ഓൺ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാ.

360 degree. അഹലി എഫ് എം 90.4 കേട്ടുകൊണ്ടിരിക്കുന്ന 360 degree ആണ്. ഇന്നത്തെ ടിപ്സും ട്രിക്സും ഒക്കെ എന്തിനെ കുറിച്ചാണ്? സെൽഫ് കോൺഫിഡൻസ് ആൻഡ് പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഹാക്സ് ആണ് നമ്മൾ ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നതിലെ. അപ്പോ കൂടെയുള്ളത് ഇറ്റ്സ് മീ ആർ ജെ ആയില്ല. അടുത്ത ടിപ്പിലേക്ക് നമുക്ക് പോയാലോ? യെസ്, ഒട്ടും സമയം കളയാതെ അടുത്ത ആ ഒരു ടിപ്പിലേക്ക് പോവാണെങ്കിൽ, ഈ സ്റ്റേജ് ഫിയർ അല്ലെ, സ്റ്റേജിൽ കയറി സംസാരിക്കാൻ പേടിയുള്ളവരാണ് ഭൂരിഭാഗം ആൾക്കാരും. ലോകത്തിലെ ഏറ്റവും വലിയ ഭയങ്ങളിൽ ഒന്നാണ് ഈ സ്റ്റേജ് ഫ്രൈറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. ഇത് മാറ്റാനുള്ള ഒരു സ്മാർട്ട് ഹാക്കാണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. എന്താണെന്നറിയോ? ഒരു 3-second rule. അതായത് നിങ്ങളിപ്പോ സ്റ്റേജിലേക്ക് നടന്നു കയറുമ്പോൾ പെട്ടെന്ന് സംസാരിക്കാനായിട്ട് തുടങ്ങരുത് എന്നുള്ളതാണ്. എന്ത് ചെയ്യാ? സ്റ്റേജിലെത്തി മൈക്കിന് മുന്നിൽ നിന്ന ശേഷം ഒരു 3-second നേരം ശാന്തമായിട്ട് നിൽക്കുക. ഈ ജനക്കൂട്ടത്തെ നോക്കി ഒന്ന് പുഞ്ചിരിക്കുക. ദീർഘമായിട്ടൊരു ഒരു ബ്രീത്ത് എടുക്ക, ഒരു ശ്വാസമൊക്കെ എടുക്കുക. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നതെന്നറിയോ? ഈ ഒരു 3-second നിങ്ങളുടെ തലച്ചോറിന് അവിടെയുള്ള ഒരു സാഹചര്യവുമായി പൊരുത്തപ്പെടാനായിട്ട് സമയം നൽകും. അതിനുശേഷം നിങ്ങൾ സംസാരിച്ചു തുടങ്ങാം. ആദ്യത്തെ 2 minutes നിങ്ങൾ എന്ത് പറയണം എന്ന് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, വീട്ടിൽ വെച്ച് തന്നെ മനഃപ്പാടാക്കി വെക്കാം, ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. അതിനുശേഷം തുടക്കം നന്നായി കഴിഞ്ഞാൽ ബാക്കി തനിയെ വരും അല്ലെ. അപ്പോ ഈ ഒരു കാര്യം ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ. അതുപോലെ തന്നെയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം, നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകളെ മാറ്റുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ആ ഒരു കാര്യം നമുക്ക് സംസാരിക്കേണ്ടേ? തീർച്ചയായിട്ടും സംസാരിക്കണം, ഒരു ഇടവേളയ്ക്ക് ശേഷം അല്ലേ. അപ്പോൾ നല്ലൊരു പാട്ടൊക്കെ വരുന്നുണ്ട്, ആ പാട്ടൊക്കെ കേട്ട് നമുക്ക് എൻജോയ് ചെയ്തിട്ട് വേഗം തന്നെ തിരികെ എത്താം 360 degree. കേട്ടു

0: 360 degree.
1: Yes, ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടെയുള്ളത് ഞാൻ അയിലിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. 360 degree ആണ് ഓൺ യുവർ അഹല്യസും 90.4. നമ്മളുടെ അടുത്ത ആ ഒരു ടിപ്പിലേക്ക് പോകാൻ പോവാണ് അല്ലേ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഹാക്സ് ഒക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പൊ അടുത്ത ഒരു ടിപ്പ് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, നമ്മൾ ഏറ്റവും കൂടുതൽ പിന്നോട്ട് വലിക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്കറിയൂ? മറ്റുള്ളവരാണോ? അല്ല, മറിച്ച് എന്താ, നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ഒരു ചെറിയ ശബ്ദമാണല്ലേ, നിനക്കിതിന് കഴിയില്ല, നീ തോറ്റുപോകും, ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, ആളുകൾ നിന്നെ നോക്കി ചിരിക്കും എന്നൊക്കെ ആ ഒരു ശബ്ദം എപ്പോഴും നമ്മളോട് പറയും. ഇതിനെയാണ് ശരിക്കും പറയുന്നത് എന്ത്, നെഗറ്റീവ് സെൽഫ് ടോക്ക്. ഈ നെഗറ്റീവ് സെൽഫ് ടോക്ക് ആണ് നമ്മളെ ഇങ്ങനെ പിന്നിലോട്ട് വലിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിനെ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, പോസിറ്റീവ് സെൽഫ് ടോക്ക്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാം, പോസിറ്റീവ് സെൽഫ് ടോക്ക് ചെയ്യാന്നുള്ളതാണ്. ദിവസവും രാവിലെ കണ്ണാടിക്ക് മുന്നിൽ നോക്കി എനിക്കിത് സാധിക്കും, ഞാൻ മിടുക്കനാണ് അല്ലെങ്കിൽ ഞാൻ മിടുക്കിയാണ് ആ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം. ഇതിനെയാണ് എന്ത് പറയുന്നത്, അഫർമേഷൻസ് എന്ന് പറയുന്നത്. ഈ അഫർമേഷൻസ് നമുക്ക് ആവശ്യമാണല്ലേ. നമ്മൾ നമ്മളെ വിശ്വസിച്ചാൽ മാത്രമേ ഈ ലോകം നമ്മളെ വിശ്വസിക്കൂ. അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, നിങ്ങളുടെ കഴിവിനെ വിശ്വസിക്കുക. ഈ നെഗറ്റീവ് ടോക്സിന് പകരം എന്താ, സെൽഫായിട്ട് പോസിറ്റീവ് ടോക്സ് ചെയ്യുക, നല്ല നല്ല അഫർമേഷൻസ് ഉണ്ടാക്കുക. ആ ഒരു കാര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റൂ. അതല്ലെങ്കിൽ നമ്മൾ സക്സസ് ആവുമോ? ഇല്ല. നമ്മൾ നമ്മളെ തന്നെ വിശ്വസിച്ചില്ലെങ്കിൽ, നമ്മുടെ കഴിവുകളിൽ നമ്മൾ വിശ്വസിച്ചില്ലെങ്കിൽ, നമ്മൾ നമ്മളോട് നല്ല രീതിയിൽ സംസാരിച്ചില്ലെങ്കിൽ മറ്റുള്ളവരും നമ്മളോട് നല്ല രീതിയിൽ സംസാരിക്കണം എന്നില്ല, നമ്മളെ വിശ്വസിക്കണം എന്നില്ല, നമ്മുടെ കഴിവുകൾ വളരണമെന്നില്ല. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ആവശ്യമാണ് കേട്ടോ. പോസിറ്റീവ് സെൽഫ് ടോക്ക് ഓൾസോ നല്ല അഫർമേഷൻസ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ, വസ്ത്രധാരണവും അതും ആത്മവിശ്വാസവും തമ്മിലുള്ളൊരു കണക്ഷൻ ഉണ്ട്. നല്ല ഡ്രസ്സിങ്ങും ഈ കോൺഫിഡൻസും തമ്മിൽ എങ്ങനെ കണക്ട് ആവുന്നു, അതിനെ കുറിച്ച് നമ്മൾ പറയണം. ഈ ഒരു കാര്യം ഭയങ്കര ഡിബേറ്റബിൾ ആയിട്ട് പലപ്പോഴും പറയാറുണ്ട്. എല്ലാവരും ഡ്രസ്സിലല്ല കോൺഫിഡൻസ് ഇരിക്കുന്നത്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. പക്ഷേ എങ്ങനെയാണ് ഇതിൽ ശരിക്കും ഒരു കണക്ഷൻ ഉള്ളത്? നമുക്ക് കേൾക്കണ്ടേ? യെസ്, കേൾക്കാം. 360 degree ആഫ്റ്റർ എ ഷോർട്ട് ബ്രേക്ക്. ഇപ്പോൾ ലിസണിംഗ് അഹല്യ FM 90.4 കേട്ട് കൂട്ടുകൂടാം.

360 degree. Yes, dear listeners, once again, welcome back to 360 degree. Tips and tricks of Antikode, it's me, RJ Ailia. അങ്ങനെ 360 ഡിഗ്രിയിൽ നമ്മുടെ സ്മാർട്ട് ലൈഫ് ചർച്ച ഇങ്ങനെ തുടർന്ന് പോകുന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നൊരു കാര്യം എന്താണെന്നറിയോ, നമ്മൾ ധരിക്കുന്ന വസ്ത്രങ്ങൾക്ക് നമ്മുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് വലിയൊരു പങ്കുണ്ട്. അതായത് ഈ വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കണം എന്നല്ല കേട്ടോ ഇതിൻ്റെ അർത്ഥം. അവിടെയാണ് എല്ലാവർക്കും ഒരു കൺഫ്യൂഷൻ, ഇങ്ങനെ ഇങ്ങനെയാണോ ബ്രാൻഡഡ്, ആ ഒരു ബ്രാൻഡഡ് വസ്ത്രം ധരിച്ചാലാണോ കോൺഫിഡൻസ്? ഒരിക്കലുമല്ല. വില കൂടിയ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ ധരിക്കണം എന്ന് പറയുന്നതല്ല ഈ ഒരു കോൺഫിഡൻസ് ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു കാര്യം. അതായത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയ വൃത്തിയുള്ള ഇസ്തിരിയിട്ട വസ്ത്രങ്ങൾ ധരിക്കുക. അതായത് ഡ്രസ് ഷാർപ്ലി, നീറ്റ് ക്ലീൻ ആയിട്ട് ഡ്രസ് ചെയ്യാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. നമ്മൾ നല്ല രീതിയിൽ വസ്ത്രം ധരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു പോസിറ്റീവ് എനർജി വരും അല്ലേ. ഇതിനെ ലുക്ക് ഗുഡ് അല്ലെങ്കിൽ ഫീൽ ഗുഡ് എന്നൊക്കെ നമുക്ക് പറയാം അല്ലേ. അതുപോലെ നിങ്ങളുടെ ചെരുപ്പുകളിലും വൃത്തിയായി സൂക്ഷിക്കുക. പലരും ആദ്യം ശ്രദ്ധിക്കുന്നത് നമ്മുടെ ചെരുപ്പുകളിലേക്കാണല്ലേ. വസ്ത്രധാരണത്തിൽ ശ്രദ്ധിക്കുന്നത് വഴി മറ്റുള്ളവർക്ക് നമ്മളോട് ഒരു ബഹുമാനവും തോന്നുന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈൽ, അതായത് വില കൂടിയ കുറേ കാര്യങ്ങൾ വാങ്ങി യൂസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മൾ ധരിക്കുന്ന വസ്ത്രം ആയിക്കോട്ടെ, നമ്മൾ യൂസ് ചെയ്യുന്ന ആക്സസറീസ് ആയിക്കോട്ടെ, ഒക്കെ ഒന്ന് നീറ്റ് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ്. വളരെ വൃത്തികേടാവുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതെങ്കിൽ ആൾക്കാർ നമ്മൾ അപ്രോച്ച് ചെയ്യുമോ? ഇല്ല, അവർക്കൊരു ഒരു മടി ഉണ്ടാവും അല്ലേ. അതേസമയത്ത് നമ്മൾ നല്ല പ്ലസന്റ് ആയിട്ട്, നല്ല പ്രസന്റബിൾ ആയിട്ടാണ് അവരെ മുന്നിലേക്ക് ചെല്ലുന്നതെങ്കിൽ ഓ ഓക്കെ, ഫസ്റ്റ് ഇംപ്രഷൻ ഇസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്ന പോലെ അങ്ങനെ ഒരു ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഇല്ലേ. അവിടെ ബ്രാൻഡഡ് ആവേണ്ട കാര്യമില്ല, കോസ്റ്റ്ലി ആവേണ്ട കാര്യമില്ല, നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങളെ നീറ്റ് ക്ലീൻ ആയിട്ട് യൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എന്താണെന്നറിയോ, വിമർശനങ്ങൾ. അതെ, നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്, പക്ഷേ നമ്മുടെ ലൈഫിൽ നമ്മൾ കേൾക്കുന്ന കാര്യമാണ് എന്ത്? ക്രിറ്റിസിസം, വിമർശനങ്ങൾ അല്ലെ. ഈ വിമർശനങ്ങൾ എങ്ങനെയാണ് ശരിക്കും നമ്മൾ നേരിടേണ്ടത്, ആ ഒരു കാര്യം നമ്മൾ നമ്മുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ഭാഗമായിട്ട് അറിയേണ്ട ഒരു കാര്യമാണ്. അപ്പൊ നമുക്ക് പറഞ്ഞാലോ പറയാം 360 ഡിഗ്രിയിൽ ഒരു കുട്ടി ബ്രേക്കിന് ശേഷം ആ ബ്രേക്കിൽ മനോഹരമായ പാട്ടൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ പാട്ടൊക്കെ കേട്ടിട്ട് നമുക്ക് വേഗം തന്നെ തിരികെ എത്താം 360 ഡിഗ്രിയിലേക്ക്. ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ട് കൂടിയുണ്ട്, ഇറ്റ്സ് മീ ആർ ജെ ആയില്ലയാ.

0: 360 degree.
1: ഹലോ, വെൽക്കം ബാക്ക് ടു 360 ഡിഗ്രി. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗങ്ങളിലേക്ക് നമ്മൾ ഇങ്ങനെ കടക്കാൻ പോകാനായിട്ടാ. അതായത്, നമ്മൾ എന്ത് ചെയ്താലും കുറ്റം പറയാൻ വേണ്ടി കുറച്ച് പേര് കാണും. അതൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഗൈസ്. നല്ലത് ചെയ്താലും മോശം ചെയ്താലും എങ്ങനെയൊക്കെ ചെയ്താലും കുറ്റം പറയാൻ വേണ്ടി കുറച്ച് പേരുണ്ടാവും. അത് ലൈഫിന്റെ ഭാഗമാണല്ലേ. മറ്റുള്ളവരുടെ നെഗറ്റീവ് കമന്റുകൾ കേട്ട് വിഷമിച്ച് സ്വന്തം സ്വപ്നങ്ങൾ ഉപേക്ഷിക്കുന്ന ഒരുപാട് പേരുണ്ട്. മറ്റുള്ളവർ എന്ത് പറയുന്നു അതിനെ ഫുൾ ഉള്ളിലേക്ക് എടുത്തുക, അല്ലെങ്കിൽ ആ ഒരു എഫക്റ്റിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി കളയുന്ന ഒത്തിരി പേരുണ്ട്. ശരിക്കും ഇവിടെ നമ്മൾ പഠിക്കേണ്ടത് എന്താ? ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. യെസ്, ഡോണ്ട് ടേക്ക് ഇറ്റ് പേഴ്സണൽ. ഈ ഒരു കാര്യമാണ് നമ്മൾ പഠിക്കേണ്ട കാര്യം. അതായത്, വിമർശനങ്ങൾ വരുമ്പോൾ അതിൽ എന്തെങ്കിലും കാര്യമുണ്ടെന്ന് നോക്കണം. വിമർശനം വരുന്ന സമയത്ത് ഒന്നും മൈൻഡ് ചെയ്യില്ല എന്നല്ലാട്ടോ എൻ്റെ ഒരു അർത്ഥം. വിമർശനങ്ങൾ വരുന്ന സമയത്ത് അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, എന്തെങ്കിലും കഴമ്പുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അത് നമ്മുടെ വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണെങ്കിൽ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം എന്ന് പറയില്ലേ, ആ കൺസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് സ്വീകരിക്കണം. അത് സ്വീകരിച്ച് നമ്മൾ ചെയ്ത തെറ്റിനെ തിരുത്തണം, എന്നാലേ നമ്മൾ വളരുള്ളൂ അല്ലേ. എന്നാൽ വെറുതെ നമ്മളെ തളർത്താൻ പറയുന്നതാണെങ്കിൽ അത് ഒരു ചെവിയിലൂടെ കേട്ട് മറു ചെവിയിലൂടെ കളയാം. അവരോട് തർക്കിക്കാൻ നിൽക്കാതെ ഒരു ചെറിയ പുഞ്ചിരി മാത്രം നമ്മൾ അവർക്ക് തിരിച്ചു സമ്മാനിക്കുക. ശരിക്കും പറയുകയാണെങ്കിൽ, അവര് നമ്മളെ കുറ്റപ്പെടുത്തുന്ന സമയത്ത് നമ്മളും അതേ രീതിയിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ശരിക്കും അവിടെ അവർ വിജയിച്ചു. കാരണം അവർ നമ്മളെ പ്രൊവോക്ക് ചെയ്തു, നമ്മൾ പ്രൊവോക്ഡ് ആയി, നമ്മൾ റിയാക്ട് ചെയ്തു. നഷ്ടാർക്കാ? നമുക്കാണ്. നമ്മുടെ എനർജി ലോസ്, നമ്മുടെ നല്ല മൂഡ് പോയി, എല്ലാം പ്രശ്നമായി. അപ്പൊ അതിന് നിൽക്കാതെ എന്ത് ചെയ്യാ? അവര് നമ്മളെ പ്രൊവോക്ക് ചെയ്തു, തിരിച്ച് നമ്മൾ സ്മൈൽ ചെയ്തു. ആ സമയത്ത് അവർക്കുണ്ടാവുന്ന ഒരു ഇറിറ്റേഷൻ ഉണ്ട്, ഹേ ഞാൻ പറഞ്ഞതൊന്നും ഏറ്റില്ലേ, കൊണ്ടില്ലേ, ശരിയായില്ലേ, ഛേ എന്താ ചിരിച്ചപ്പോ ഞാനാരെ, അങ്ങനെ തോന്നും. ചില സമയത്ത് ഈ ഒരുപാട് മറുപടികളെക്കാളൊക്കെ ഗുണം ചെയ്യാറുണ്ട് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുകയാണെങ്കിൽ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നെഗറ്റീവായിട്ടാണ് പറയുന്നതെങ്കിൽ നിങ്ങളത് ഒരു ചെവിയിൽ കൂടെ കേൾക്കുക, ഒരു ചെവിയിൽ കൂടെ വിടുക. അതുപോലെ തന്നെ അവരോട് തർക്കിക്കാൻ നിൽക്കാതെ ഒരു ചെറിയ പുഞ്ചിരി മാത്രം തിരിച്ച് സമ്മാനിക്കുക. ശരിക്കും നിങ്ങളുടെ വിജയം കൊണ്ടാണ് അവർക്ക് നമ്മൾ മറുപടി നൽകേണ്ടതല്ലേ. അപ്പൊ എന്തായാലും ആ ഒരു കാര്യം നമ്മളൊന്ന് ശീലാക്കുന്നത് നല്ലതാണ്.

0: 360 degree.
1: ഹലോ, അങ്ങനെ സമയം പോയത് അറിയുന്നുണ്ടോ? 360 ഡിഗ്രിയുടെ ഇന്നത്തെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് സ്പെഷ്യൽ എപ്പിസോഡ് ഇങ്ങനെ പതിയെ ഇവിടെ അവസാനിക്കാൻ പോവാണ്. അപ്പൊ ഇത്രയും സമയം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആയില്ലയാണ് കേട്ടോ. നമ്മൾ ഇന്ന് എന്തൊക്കെ പറഞ്ഞുല്ലേ, ശരീരഭാഷ മാറ്റുന്ന പവർ പോസിംഗ്, കണ്ണുകളിൽ നോക്കി സംസാരിക്കുന്ന ഐ കോൺടാക്ടിന്റെ ആ ഒരു മാജിക്, ഭയം മാറാൻ സഹായിക്കുന്ന ഒരു 3 സെക്കൻഡ് റൂൾ, ഒപ്പം തന്നെ ഉള്ളിലെ പോസിറ്റീവ് സെൽഫ് ടോക്ക്, ആത്മവിശ്വാസം തരുന്ന വസ്ത്രധാരണം, വിമർശനങ്ങളെ നേരിടാനുള്ള വഴികൾ, അങ്ങനെ വ്യക്തിത്വം വളർത്തുന്നതിന്റെ എല്ലാ 360 ഡിഗ്രി വശങ്ങളും നമ്മൾ ഇന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, നിങ്ങളെപ്പോലെ മറ്റാരും ഈ ലോകത്തില്ല അല്ലേ. സ്വന്തം കഴിവിൽ വിശ്വസിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവാം. അപ്പോൾ എന്തായാലും ഈ 360 ഡിഗ്രിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ ഇങ്ങനെ അവസാനിക്കുമ്പോൾ ഞാൻ വീണ്ടും വരും 360 ഡിഗ്രിയുമായിട്ട്. ഒത്തിരി ടിപ്സും ട്രിക്സും ഇൻഫർമേഷൻസും എന്റർടൈൻമെന്റും അങ്ങനെ എല്ലാമായി നമുക്ക് വീണ്ടും മറ്റൊരു 360 ഡിഗ്രിയുടെ അടിപൊളി എപ്പിസോഡിൽ കേട്ടുമുട്ടാം. അതുവരേക്കും Till then, it's me, RJ Ailia, signing off. Keep on listening, Ahilya, from 90.4 KTK to Kutukuda.

0: ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഇസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
1: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
5: അതെ, ഫോക്സ്വാഗൻ പർച്ചേസ് 4-ാം വാർഷികം ആഘോഷിക്കുകയാണ്.
6: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 ലാഖ് രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
5: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.
7: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.

0: 94. It's Rhythm of Palakkad. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. പൊതുവെ പലർക്കും മഴക്കാലത്ത് വിശപ്പ് കുറവായിരിക്കും. മഴക്കാലത്ത് അന്തരീക്ഷത്തിൽ ഈർപ്പം കൂടുന്നത് കൊണ്ട് ശരീരത്തിൻ്റെ ദഹന പ്രവർത്തനം മന്ദഗതിയിലായിരിക്കും. അതുകൊണ്ടാണ് ആയുർവേദം ഈ കാലത്ത് ലഘുവും ചൂടുള്ളതുമായിട്ടുള്ള ഭക്ഷണം നിർദ്ദേശിക്കുന്നത്. കർക്കിടകത്തിലെ ഭക്ഷണം പൊതുവെ പുതിയതായി പാകം ചെയ്തതായിരിക്കണം. ചൂടോടുകൂടി എല്ലാവരും ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കണം. എളുപ്പത്തിൽ ദഹിക്കുന്നതായിരിക്കണം. ഭക്ഷണം കഴിക്കുന്നത് വളരെ മിതമായിട്ടുള്ള അളവിലായിരിക്കണം. ഒരു സമയം വയറ് നിറയെ കഴിക്കുന്നതിനേക്കാൾ ആവശ്യത്തിന് മാത്രം കഴിക്കുന്നതാണ് നല്ലത്. പിന്നെ ഒരു പ്രധാന കാര്യം കൂടി ഓർക്കാനുള്ളത്, വിശപ്പില്ലെങ്കിൽ നിർബന്ധിച്ച് ഭക്ഷണം കഴിപ്പിക്കരുത്. വിശപ്പ് തോന്നിയ ശേഷം കഴിക്കുന്ന ഭക്ഷണമാണ് ശരീരത്തിന് കൂടുതൽ ഗുണം ചെയ്യുക. പിന്നെ ഭക്ഷണത്തിൽ ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, ഫ്രിഡ്ജിൽ ദിവസങ്ങളായി സൂക്ഷിച്ച ഭക്ഷണം, അമിത എണ്ണയിൽ വറുത്ത ഭക്ഷണം, തണുത്ത പാനീയങ്ങൾ, ഐസ്ക്രീം പോലെയുള്ള ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ്, അമിത മധുരം അടങ്ങിയിട്ടുള്ള ഭക്ഷണം, ബേക്കറി ഭക്ഷണങ്ങൾ, ഇവയൊക്കെ ദഹനത്തെ കൂടുതൽ ദുർബലമാക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒഴിവാക്കണം.

വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽ തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. പിന്നെ മഴക്കാലത്ത് നമുക്കെല്ലാവർക്കും വെള്ളം ദാഹം കുറവായിരിക്കും. പക്ഷേ ആവശ്യത്തിന് നമ്മൾ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കണം. തിളപ്പിച്ചാറിയ വെള്ളം ഉപയോഗിക്കുന്നതാണ് നല്ലത്. ചുക്ക്, ജീരകം, മല്ലി എന്നിവ ചേർത്ത് തിളപ്പിച്ച വെള്ളം പല വീടുകളിലും ഉപയോഗിക്കുന്നത് ഒരു നല്ല ശീലമാണ്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. ഭക്ഷണം കഴിക്കുന്ന രീതിയും വളരെ പ്രധാനമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ മനസ്സ് വളരെ ശാന്തമായിരിക്കണം. വേഗത്തിൽ കഴിക്കരുത്. നന്നായി ചവച്ച ശേഷം മാത്രമേ വിഴുങ്ങാൻ പാടുള്ളൂ. ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മൾ മൊബൈൽ ഫോണും ടെലിവിഷനും ഒഴിവാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്ന് മൈൻഡ്ഫുൾ ഈറ്റിംഗ് എന്ന പേരിൽ ആധുനിക ശാസ്ത്രം പറയുന്ന ആശയം തന്നെയാണ് ഇത്. ആയുർവേദത്തിൽ പറയുന്നത് നമ്മുടെ ദിനചര്യ എപ്പോഴും ശ്രദ്ധിക്കണം എന്നുള്ളതാണ്.

0: It's rhythm of Palakkad. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകത്തിലെ ദിനചര്യ എന്ന് പറയുന്നത്, കർക്കിടകത്തിൽ ആദ്യം തന്നെ അതിരാവിലെ എഴുന്നേൽക്കുക, തുടർന്ന് പല്ല് തേക്കുക, ഇളം ചൂടുള്ള വെള്ളം കുടിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കുക. അതിനുശേഷം ചെയ്യേണ്ട ഒരു പ്രധാന കർമ്മമാണ് അഭ്യംഗം അഥവാ എണ്ണതേപ്പ് എന്നുള്ളത്. നല്ല ചൂടോട് കൂടിയിട്ടുള്ള എണ്ണ ഓരോരുത്തരും ശരീരപ്രകൃതിക്കനുസരിച്ച് ധന്വന്തരം തൈലമോ മഹാനാരായണ തൈലമോ കാർപ്പാസാസ്ത്യാദി തൈലമോ ഓരോരുത്തരും ആയുർവേദ ഡോക്ടറുടെ ഉപദേശപ്രകാരം ഓരോരുത്തർക്കും യോജിച്ച എണ്ണ നല്ല ചൂടായി ചൂടോടുകൂടി ശരീരത്തിലെല്ലാം തേച്ച് പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. അഭ്യംഗത്തിനെ പറ്റി ആയുർവേദത്തിൽ ഇങ്ങനെ പറയുന്നു, അഭ്യംഗം ആചരേ നിത്യം സഹ ജരാശ്രമവാദ ദൃഷ്ടിപ്രസാദ പുഷ്ടിയായു സ്വപ്നസുത്വദാർഢ്യകൃത്. അതായത് നമ്മൾ ഈ എണ്ണതേപ്പ് ഒരു മാസത്തിൽ മാത്രം ആചരിക്കേണ്ട ഒന്നല്ല, നിത്യവും ചെയ്യേണ്ട ഒന്നാണ് ഈ എണ്ണതേപ്പ്. അത് വാർദ്ധക്യത്തിനെ വൈകിപ്പിക്കുകയും നമ്മുടെ ക്ഷീണം കുറയ്ക്കുകയും വാദദോഷത്തെ ശമിപ്പിക്കുകയും നല്ല ഉറക്കം, ചർമ്മ ആരോഗ്യം, ശരീരബലം എന്നിവ നൽകുകയും ചെയ്യുന്നു. ഇതൊരു ഔഷധം പോലെ തന്നെ ശരീരത്തെ സംരക്ഷിക്കുന്ന ഒരു ദിനചര്യയാണ്. മഴക്കാലത്ത് പ്രത്യേകിച്ചും അഭ്യംഗം ചെയ്യുന്നത് വാദദോഷത്തിനെ കുറയ്ക്കാൻ സഹായിക്കുന്നു.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടക മാസത്തിലുള്ള അധികമായ മഴ, സൂര്യപ്രകാശക്കുറവ്, വീട്ടിനുള്ളിൽ കൂടുതൽ സമയം കഴിയുക എന്നിവ മനസ്സിനെയും സ്വാധീനിക്കുന്നു. അതുകൊണ്ട് തന്നെ കർക്കിടകത്തിൽ നമ്മുടെ പൂർവികർ രാമായണ പാരായണത്തിനും കുടുംബമായി ഒരുമിച്ചിരിക്കാനും പ്രാധാന്യം നൽകുന്നു. ഈ രാമായണ പാരായണം എന്ന് പറഞ്ഞാൽ ഒരു മതാചാരം മാത്രമല്ല, മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു ജീവിത രീതിയാണ്. നമ്മൾ കർക്കിടക മാസത്തിൽ കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചെലവിടാൻ ശ്രദ്ധിക്കണം. പിന്നെ നല്ല പുസ്തകങ്ങൾ വായിക്കുക, അല്പം ധ്യാനം ചെയ്യുക, പ്രാർത്ഥിക്കുക, സംഗീതം കേൾക്കുക, ഇതെല്ലാം നമ്മുടെ മാനസിക ആരോഗ്യത്തിനെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നവയാണ്.
2: വേലകളും പൂരങ്ങളും തൊങ്ങലു ചാർത്തിയ പാലക്കാടിന്റെ പകലിരവുകൾക്ക് കൂട്ടായി അഹല്യ FM 90.4. അഹല്യ FM ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിലും. അഹല്യ FM.com കേട്ട് കേട്ട് കൂട്ടുകൂടാം.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: അതെ, ഫോക്സ്വാഗൻ ബൂട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
2: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ ബൂട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
1: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.
3: പരിശുദ്ധിയുടെയും പാരമ്പര്യത്തിന്റെയും പൊന്നിൻ തിളക്കം ബാലതണ്ടപാണി ജുവലേഴ്സ്. BIS 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെയും തമിഴ്നാട് ഹാൾമാർക്ക് വെള്ളിയാഭരണങ്ങളുടെയും വിപുലമായ ശേഖരവും പണിക്കൂലിയിലിളവും. ബാലതട്ടുപാണി ജ്വല്ലേഴ്സ്, കൊഴിഞ്ഞാപ്പാറ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൌഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: നേത്രദാനത്തിന് ചിലവുണ്ട്. തികച്ചും സൗജന്യമായ ഒരു പ്രവൃത്തിയാണ് നേത്രദാനം. നേത്രദാനം ചെയ്യാനായി നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മരണശേഷം തൊട്ടടുത്തുള്ള നേത്ര ബാങ്കിലേക്ക് വിളിച്ച് അറിയിക്കണം. നേത്രദാതാവ് ആകുന്നതിന് ചിലവ് ഒരു ചെറിയ സ്നേഹം മാത്രമാണ്. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
4: ആഘോഷങ്ങൾ അവിസ്മരണീയമാക്കാൻ ഇനി എങ്ങും പോകേണ്ട. പാലക്കാട് ചിറ്റൂരിന്റെ ഹൃദയഭാഗത്ത് എല്ലാ അത്യാധുനിക സൌകര്യങ്ങളുമായി പെരുമാട്ടി റെസിഡൻസ് ഒരുങ്ങിക്കഴിഞ്ഞു. വിവാഹ നിശ്ചയം, പിറന്നാൾ പാർട്ടികൾ, കുടുംബസംഗമങ്ങൾ എന്നിവയ്ക്കായി പൂർണ്ണമായും എയർ കണ്ടീഷൻ ചെയ്ത വിശാലമായ ബാങ്ക്വറ്റ് ഹാൾ, കൂടാതെ 10 മുതൽ 12 പേർക്ക് വരെ ഇരിക്കാവുന്ന അത്യാധുനിക ബോർഡ് റൂം സൌകര്യവും, രുചിയോറും വിഭവങ്ങളുമായി രാവിലെ 8 മുതൽ രാത്രി 11 വരെ പ്രവർത്തിക്കുന്ന ഫ്ലേവേഴ്സ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറന്റ്, ഒപ്പം ലക്ഷറി താമസ സൗകര്യങ്ങളും. പെരുമാട്ടി റെസിഡൻസി, മീനാക്ഷിപുരം റോഡ്, കമ്പാലത്തറ. കോൺടാക്ട് 7591979393.
5: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകുവിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

0: ചെന്തമിഴിന്റെ ഈണമുള്ള പാലക്കാടൻ കാറ്റിനൊപ്പം താളമിട്ട് അഹല്യഫം 90.4 കേട്ട് കേട്ട് കൂട്ടുകൂടാം. കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കർക്കിടകം നമ്മളെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങളുണ്ട്. ഇന്ന് നമ്മുടെ ജീവിതം വളരെ തിരക്കേറിയതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ പോലും ആളുകൾ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഉറങ്ങാൻ പോകുന്നത് വരെ ജോലി ചെയ്യുന്നുണ്ട്, വിശ്രമമില്ല. പക്ഷേ പ്രകൃതി നമ്മളോട് ഒരു കാര്യം പറയുകയാണ്, കർക്കിടകത്തിൽ എല്ലാ കാര്യങ്ങളും ഒന്ന് പതുക്കെ ചെയ്ത്

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സ വിഭാഗം പ്രൊഫസറാണ്. ഈ കർക്കിടകം എന്ന് പറഞ്ഞാൽ മഴക്കാലം കൂടിയാണല്ലോ. ഈ മഴക്കാലത്ത് ഒട്ടനവധി രോഗങ്ങൾ ഉണ്ടാകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചു കാണും. അതായത് സാധാരണ ഉണ്ടാകുന്ന ജലദോഷം, വൈറൽ ഫീവർ, ഭക്ഷ്യവിഷബാധ, അണുബാധ, പലതരം പനികൾ, ഡെങ്കിപ്പനി, ചിക്കൻ ഗുനിയ പോലെയുള്ള പല അസുഖങ്ങളും ഈ കാലത്ത് വരുന്നവയാണ്. ഇവയെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മളെപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ ശ്രദ്ധിക്കുക. കാലുകൾ എപ്പോഴും നന്നായി ഉണക്കി, അതായത് കഴുകി ഉണക്കി വൃത്തിയാക്കി വെക്കാൻ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഡയബറ്റീസ് ഉള്ള ആൾക്കാർ കാലുകളുടെ ശുചിത്വം വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കൊതുകുകളുടെ വളർച്ച തടയുക. പഴകിയ ഭക്ഷണവും മലിനജലവും ഒഴിവാക്കുക. ആയുർവേദം ശുചിത്വത്തിന് നൽകുന്ന പ്രാധാന്യം ഇന്നത്തെ പൊതുജനാരോഗ്യ ശാസ്ത്രവും ഒരുപോലെ അംഗീകരിക്കുന്നു.
2: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
3: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
4: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, സിൻസ് 1962.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. മഴക്കാല രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ചില ലളിതമായിട്ടുള്ള ശീലങ്ങളുണ്ട്. എപ്പോഴും തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. മഴയിൽ നനഞ്ഞ വസ്ത്രങ്ങൾ നമ്മൾ ഉടനെ തന്നെ മാറ്റണം. കാലുകൾ നന്നായി കഴുകി ഉണക്കി സംരക്ഷിക്കണം. വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത്. കൊതുകുകളുടെ വളർച്ച പരമാവധി തടയണം. പഴകിയ ഭക്ഷണവും മലിനജലവും നമ്മൾ ഒഴിവാക്കണം. അതുപോലെ ചൂടുള്ളതും ലഘുവുമായ ആഹാരം കഴിക്കാൻ ശ്രദ്ധിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം കുടിക്കുക. വിശപ്പുള്ളപ്പം മാത്രം ഭക്ഷണം കഴിക്കുക. പഴകിയതും അതുപോലെ അമിതമായി വറുത്തതുമായിട്ടുള്ള ആഹാരം ഒഴിവാക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ തേച്ച് കുളിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ദിവസം കുറച്ച് സമയം യോഗയോ നടത്തമോ ചെയ്യുക. മതിയായ ഉറക്കം ഉറപ്പാക്കുക. ധ്യാനം, പ്രാർത്ഥന അല്ലെങ്കിൽ നല്ല വായനയ്ക്കായി കുറച്ച് സമയം ചെലവഴിക്കുക. വീടും പരിസരവും ശുചിയായി സൂക്ഷിക്കുക.
2: It's Rhythm of Palakkad.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. സ്വയം ചികിത്സ ചെയ്യാതെ അടുത്തുള്ള ആയുർവേദ ഡോക്ടറെ കണ്ട് ഓരോരുത്തരുടെ ശരീരഘടനയ്ക്കനുസരിച്ചിട്ടുള്ള മരുന്നുകളും അതുപോലെ എണ്ണയും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ഓരോരുത്തരും അവനവൻ്റെ ശാരീരികാരോഗ്യവും മാനസികാരോഗ്യവും നിലനിർത്താൻ വേണ്ട മുൻകരുതലുകൾ ഈ കർക്കിടക കാലത്തിൽ ചെയ്യേണ്ടതാണ്.
2: MBA ഡ്രീംസ് മനസ്സിലുണ്ട്? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
3: അതെ, ഫോക്സ്വാഗൻ പർച്ചേസ് 4ാം വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ പർച്ചേസിനോടൊപ്പം 1.3 ലക്ഷം രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.
5: ആരോഗ്യമുള്ള പുഞ്ചിരിക്ക് വിശ്വാസമുള്ള ഡെന്റൽ പരിചരണം. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ഡെന്റൽ വിഭാഗത്തിൽ കുട്ടികൾക്കായുള്ള ദന്തചികിത്സ, പ്രതിരോധ ദന്തചികിത്സ, കൃത്രിമ പല്ലുകളുടെ ചികിത്സ, നിരതെറ്റിയ പല്ലുകളുടെ ചികിത്സ, സൗന്ദര്യ ദന്തചികിത്സ, മൂണരോഗ ചികിത്സ, പല്ലുകൾ പിഴുതെടുക്കൽ, താടിയെല്ല്, മുഖം എന്നിവയുമായി ബന്ധപ്പെട്ട ശസ്ത്രക്രിയ, അത്യാഹിത ദന്തചികിത്സ എന്നിങ്ങനെ എല്ലാവിധ സേവനങ്ങളും ആധുനിക സൗകര്യങ്ങളും, പരിചയ സമ്പന്നരായ ഡോക്ടർമാരും സുരക്ഷിതവും വിശ്വസനീയമായ ചികിത്സയും എല്ലാം നിങ്ങളുടെ അഹല്യയിൽ ലഭ്യമാണ്. ആരോഗ്യമുള്ള പല്ലുകൾക്ക് ആത്മവിശ്വാസമുള്ള പുഞ്ചിരിക്ക് ഇന്ന് തന്നെ സന്ദർശിക്കൂ. അഹല്യ വിമൻ ആൻഡ് ചിൽഡ്രൻസ് ഹോസ്പിറ്റൽ, പാലക്കാട്. കോൺടാക്ട് 9188909075.
6: ഇത് നമ്മ നേരം വിത്ത് RJ ഹീര ഓൺ അഹല്യ FM.
7: വണക്കം, വെൽക്കം. ഇനിക്ക് ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻല നമ്മ ഷോ സ്റ്റാർട്ട് பண்ணலாமா? உங்களுக்கு ஒரு பெரிய கனவு இருக்கா? ஒரு பெரிய ஆசை? சிலர் நம்ம ட்ரீமை பற்றி பேசும்போதெல்லாம் அதெல்லாம் ரொம்ப பேராசை, உன்னால் முடியாது, கொஞ்சம் ரியாலிட்டியில் இரு அப்படின்னுலாம் சொல்லுவாங்க. ஆனால் யோசிச்சு பாருங்கள், இன்றைக்கே நாம் அட்மயர் பண்ணுற எல்லா சக்ஸஸ்ஃபுல் பீப்புளும் ஒரு நாள் பெரிய கனவு கண்டவங்க தானே. அந்த கனவு மட்டும் இல்லாமல் இருந்திருந்தா அவங்க இன்றைக்கே இந்த இடத்துல இருக்க மாட்டாங்கல்ல. ஸோ ட்ரீம் பண்ணுறது தப்பு இல்லை, ட்ரீம் பண்ணிவிட்டு அதை அச்சீவ் பண்ண ஹார்ட் ஒர்க் பண்ணாமல் இருக்கிறது தான் ப்ராப்ளம். ஸோ Let people call it பேராசை, நீங்க அத கோல் நினைச்சிட்டு கண்டினியூ பண்ணுங்க. Because one day the same people will call it success. அதனால இந்த பாசிட்டிவ் வைபோட நம்ம இன்னைக்கு ஷோவை நாம ஸ்டார்ட் பண்ணலாம். ஸோ ஆசையை பத்தி பேசினதுனால தூள் படத்திலிருந்து ஆசை ஆசை இப்பொழுது பேராசை இப்பொழுது ஆசை தீரும் காலம் எப்பொழுது. இந்த சாங் தான் முதல் முதல் உங்களுக்காக நான் பிளே பண்ண போறேன். This is RJ Hira on Ahalya FM. இது நம்ம நேரம், ஸ்டே டியூன்ட்.

0: பாட்டாவே படிச்சிட்டியா பாரதியார் பாட்டா?
1: பாரதி பாட்டா?
0: ஓ,

0: വികസനം.
1: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ് നമ്മുടെ വികസനം.
2: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
3: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
2: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.

0: എംപി ഡ്രീംസ് മനസ്സിലുണ്ടോ? എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ MBA പാക്കേജ് വെറും 300,000. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം ഡ്യുവൽ സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ECEMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038. അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്നു. അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, KR മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ. നേത്രദാനം എന്നാൽ എന്താണ്? നമ്മൾ എന്തിന് നേത്രദാനം ചെയ്യുന്നു? മരണശേഷം മാത്രം ഒരാൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സൽപ്രവൃത്തിയാണ് നേത്രദാനം. ഒരു വ്യക്തി നേത്രദാനം ചെയ്യുന്നതിലൂടെ ഒന്നിലധികം പേർക്ക് കാഴ്ചയുടെ വിസ്മയ ലോകത്തിലേക്ക് വരാൻ സഹായിക്കുന്നു. നിങ്ങളുടെ കണ്ണുകൾ ദാനം ചെയ്യാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. നേത്രദാനം മഹാദാനം. ഇരുളിൽ കഴിയുന്നവർക്ക് വെളിച്ചമേകുക. നിങ്ങളുടെ സ്നേഹിതരെയും ബന്ധുമിത്രാദികളെയും നേത്രദാനം ചെയ്യുവാനായി പ്രോത്സാഹിപ്പിക്കുക. നേത്രദാനം ചെയ്യുന്നതിനായി ബന്ധപ്പെടൂ അഹല്യ ഐ ബാങ്ക്, അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, പാലക്കാട്. ഫോൺ 9188954112, 04923225000.
1: അതെ, ഹൈ സാലറിഡ് കരിയറിന് സ്മാർട്ട് കരിയർ ചോയ്സ് തന്നെ വേണം.
2: പഠിക്കൂ ബിടെക് നേവൽ ആർക്കിടെക്ചർ ആൻഡ് ഷിപ്പ് ബിൽഡിംഗ് എഞ്ചിനീയറിംഗ് കേരളത്തിലെ നമ്പർ 1 ക്യാമ്പസിൽ നിന്നും.
1: നേവൽ ആർക്കിടെക്ചർ മുതൽ ഓഫ്ഷോർ എഞ്ചിനീയർ വരെ രാജ്യത്തിനകത്തും പുറത്തും ഒട്ടനവധി തൊഴിൽ സാധ്യതകൾ.
2: മറ്റ് എഞ്ചിനീയറിംഗ് കോഴ്സുകളെ അപേക്ഷിച്ച് 3x ശമ്പളവും മികച്ച കരിയർ സാധ്യതകളും, കൂടാതെ 100% പ്ലേസ്മെന്റ് സപ്പോർട്ട്.
1: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
0: കരിമ്പനക്കാറ്റിന്റെ താളവുമായി നിങ്ങളുടെ കാടൂരം 90.4 അഹല്യ FM കേട്ടുകേട്ട് കൂട്ടുകൂടാ.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. കേരളത്തിലെ 12 മാസങ്ങളിൽ കർക്കിടകത്തിന് ഒരു പ്രത്യേക സ്ഥാനമുണ്ട്. ഈ മാസത്തെ രാമായണ മാസമെന്നും ഔഷധ മാസമെന്നും പഞ്ഞമാസമെന്നും ഇങ്ങനെയൊക്കെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. പണ്ട് കാലത്തൊക്കെ ഈ മഴ വളരെ ശക്തിയായിരുന്നതിനാൽ കൃഷിപ്പണികളൊക്കെ കുറയുമായിരുന്നു. ആളുകൾ വീടുകളിൽ കൂടുതൽ സമയം ചെലവഴിച്ചിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. ആ സമയത്താണ് ശരീരത്തിനും മനസ്സിനും വിശ്രമം നൽകുന്ന ഈ കർക്കിടക ചര്യ രൂപപ്പെട്ടത്. അതുകൊണ്ട് കർക്കിടകം എന്ന് പറയുന്നത് ഒരു കലണ്ടറിലൊരു മാസം മാത്രമല്ല, ജീവിതത്തെ പുനഃക്രമീകരിക്കുന്ന ഒരു അവസരം കൂടിയാണ്.
2: എം പി ഡ്രീംസ് മനസ്സിലുണ്ട്. എന്നാൽ ഇന്ത്യയിലെ ആദ്യ ഇന്റർനാഷണൽ കോളേജായ സ്റ്റഡി വേൾഡ് കോളേജിൽ ജോയിൻ ചെയ്യൂ. ഗ്ലോബൽ എം പി എ പാക്കേജ് വെറും 3 ലക്ഷത്തിൽ. വിദേശ ഇന്റേൺഷിപ്പ്, ഇന്റർനാഷണൽ എക്സ്പോഷർ, വിദേശയാത്ര, പൂർണ്ണ പ്ലേസ്മെന്റ് സഹായം എന്നിവയ്ക്കൊപ്പം 12 സ്പെഷ്യലൈസേഷനും വാല്യൂ ആഡഡ് പ്രോഗ്രാംസും ലഭ്യമാണ്. കൂടാതെ ഫീസ് മാസത്തവണകളായി അടയ്ക്കാൻ ഈസി EMI സൗകര്യങ്ങളും. സർക്കാർ സർവകലാശാലയായ അണ്ണാ യൂണിവേഴ്സിറ്റിയുമായി അഫിലിയേറ്റ് ചെയ്ത AICTE അംഗീകാരമുള്ള സ്റ്റഡി വേൾഡ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. ഹോസ്റ്റൽ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി ഇപ്പോൾ തന്നെ വിളിക്കൂ 9500128038.
0: രണ്ട് ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50ലധികം പ്രമുഖർ, 1000ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10നും 11നും അഹല്യ ശില്പോദ്യാനത്തിൽ 2 വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൺപാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.
3: ഫ്ലെക്സിബിൾ ആയ യുവതലമുറയ്ക്കായി ഇന്റഗ്രേറ്റഡ് MCA.
4: 4 വർഷത്തിൽ BCA, 1 വർഷം കൂടി പഠിച്ചാൽ MCA, അതും 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയോടെ.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, ട്രിവാൻഡ്രം,

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. ആയുർവേദത്തിൻ്റെ ലക്ഷ്യം തന്നെ സ്വസ്ഥസ്യ സ്വാസ്ഥ്യ രക്ഷണം, ആതുരസ്യ വികാര പ്രശമനം എന്നുള്ളതാണ്. അതായത് ആരോഗ്യമുള്ളവരുടെ ആരോഗ്യം സംരക്ഷിക്കുകയും രോഗമുള്ളവരെ രോഗം ശമിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ആയുർവേദത്തിൻ്റെ അടിസ്ഥാന തത്വം. അപ്പോൾ ഈ പ്രകൃതിയിലുള്ള ഈ മാറ്റം നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒക്കെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. ഈ സത്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ആയുർവേദം തിരിച്ചറിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഓരോ ഋതുവിനും പ്രത്യേകം ജീവിതക്രമം ആയുർവേദം നിർദ്ദേശിച്ചത്. അതിനെയാണ് ഋതുചര്യ എന്ന് പറയുന്നത്. ഇന്ന് ലോകമെമ്പാടും ഈ ലൈഫ് സ്റ്റൈൽ മെഡിസിൻ, പ്രിവെന്റീവ് മെഡിസിൻ, സീസണൽ ഹെൽത്ത് എന്നീ ആശയങ്ങൾ പ്രാധാന്യം നേടുകയാണ്. എന്നാൽ ആയുർവേദം അതെല്ലാം ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു.
2: അക്ഷരങ്ങൾ ആയുധമാകുന്ന, ചിന്തകൾ ചിറകു വിടർത്തുന്ന സാംസ്കാരിക വസന്തത്തിന് വീണ്ടും വേദിയൊരുങ്ങുന്ന അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അക്ഷരോത്സവം അലിഫ് 26 തേർഡ് എഡിഷൻ. എം മുകുന്ദൻ, ബെന്യാമിൻ, കെ ആർ മീര, സുഭാഷ് ചന്ദ്രൻ, കമൽ, രമേശ് പിഷാരടി, അശ്വതി ശ്രീകാന്ത് തുടങ്ങി 50-ലധികം പ്രമുഖ സാംസ്കാരിക സാഹിത്യ നായകർ നിങ്ങളോടൊത്ത് സംവദിക്കാൻ പാലക്കാട്ടേക്ക് എത്തുന്നു. സാഹിത്യ ചർച്ചകൾക്കൊപ്പം തെയ്യം, തോൽപ്പാവക്കൂത്ത്, ശരണപ്പൂ, മാംഗോസ്റ്റീൻ മ്യൂസിക് ബാൻഡ് ഒരുക്കുന്ന സംഗീത വിരുന്ന് എന്നിവയും അരങ്ങേറുന്നു. ഓഗസ്റ്റ് 10-11 ദിവസങ്ങളിൽ അഹല്യ ശില്പോദ്യാനത്തിൽ വെച്ച് അഹല്യ ഇവന്റ്സും അഹല്യ പബ്ലിക്കേഷൻസും ചേർന്നൊരുക്കുന്ന ഈ അക്ഷരമുറ്റത്തേക്ക് ഏവർക്കും സ്വാഗതം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനുമായി വിളിക്കൂ 8590926446. അലിഫ് 26 തേർഡ് എഡിഷൻ.

സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.

0: കരുതലോടെ കർക്കിടകം.
1: നമസ്കാരം, ഞാൻ ഡോക്ടർ ദുർഗ, അഹല്യ ആയുർവേദ മെഡിക്കൽ കോളേജിലെ കായ ചികിത്സാ വിഭാഗം പ്രൊഫസറാണ്. വേനൽക്കാലത്ത് നാം ധാരാളം വെള്ളം കുടിക്കുന്നുണ്ട്, ശൈത്യകാലത്ത് ചൂടുള്ള വസ്ത്രം ധരിക്കുന്നുണ്ട്. അപ്പോൾ മഴക്കാലത്ത് ശരീരത്തിന് പ്രത്യേക പരിചരണം നൽകേണ്ടതില്ലേ? തീർച്ചയായും വേണം. ആയുർവേദം അതിനെയാണ് ഋതുചര്യ എന്ന് വിളിക്കുന്നത്. അഷ്ടാംഗ ഹൃദയത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, കാലാർത്ഥ കർമ്മണാം യോഗോ ഹീനമിത്യാദി മാത്രക സമ്യക് യോഗശ്ച വിജ്ഞയോ രോഗ ആരോഗ്യ ഏക കാരണം. അതായത് കാലത്തിനനുസരിച്ച് ആഹാരവും ജീവിത രീതിയും ക്രമീകരിച്ചാൽ ആരോഗ്യം നിലനിൽക്കും, അല്ലെങ്കിൽ രോഗങ്ങളുണ്ടാവും.
2: ഹോസ്പിറ്റാലിറ്റി മേഖലയിലെ നിങ്ങളുടെ സ്വപ്ന കരിയർ സ്വന്തമാക്കാം. രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റിൽ നിന്നും ഡിഗ്രി ഡിപ്ലോമ കോഴ്സുകൾക്കൊപ്പം 100% പ്ലേസ്മെന്റ് ഗ്യാരണ്ടിയും.
3: രാജധാനി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ്, ട്രൂ ആൻഡ് റമാൻ, പാലക്കാട്.
4: സ്വപ്നതുല്യമായ ഒരു വീട് എല്ലാവരുടെയും ആഗ്രഹമാണ്. നിങ്ങളുടെ സങ്കല്പങ്ങളിലെ ഭവനത്തിന് രാജകീയ പ്രൗഢി നൽകുവാൻ ദൃശ്യ മാർബിൾസ് എന്നും നിങ്ങൾക്കൊപ്പം. അന്താരാഷ്ട്ര ബ്രാൻഡുകളുടെ പ്രീമിയം കളക്ഷനുകൾ മുതൽ ഓരോ സാധാരണക്കാരന്റെയും ബഡ്ജറ്റിനിണങ്ങുന്ന ആകർഷകമായ ടൈലുകൾ വരെ ഒരുക്കിയിരിക്കുന്നു. 40,000 ചതുരശ്ര അടിയിൽ കേരളത്തിലെ ഏറ്റവും വലിയ ഷോറൂമായ ദൃശ്യയിൽ 10,000 ചതുരശ്ര അടിയിൽ വിസ്മയമൊരുക്കുന്ന സാനിറ്ററി ഉൽപ്പന്നങ്ങളുടെ അതിവിശാലമായ ശേഖരവും ഒരുക്കിയിരിക്കുന്നു. ഗുണമേന്മയിൽ വിട്ടുവീഴ്ചയില്ലാത്ത പാരമ്പര്യം, വിശ്വസ്തത. നിങ്ങളുടെ വീടിന് ദൃശ്യ ഭംഗിയേകാൻ ദൃശ്യ മാർബിൾസ്, അച്ചുമൂർത്തിമംഗലം, വടക്കഞ്ചേരി, ഗവൺമെന്റ് കോളേജിന് സമീപം, ചിറ്റൂർ.
5: കേരളത്തിലെ ഏറ്റവും വലിയ നേത്ര പരിചരണ ശൃംഖലയായ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലിന്റെ 25-ാമത് സെന്റർ പാലക്കാട് കുന്നത്തൂർമേട്ടിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ജൂലൈ 31 വരെ സൗജന്യ കൺസൾട്ടേഷൻ, നേത്ര രോഗ വിദഗ്ധരുടെ സമഗ്ര പരിശോധന, ഒപ്റ്റിക്കൽ ഷോപ്പ്, ഫാർമസി, ലബോറട്ടറി സേവനങ്ങൾ, കൂടാതെ അഹല്യ ക്യാമ്പസിലേക്ക് സൗജന്യ ബസ് സർവീസ്. അഹല്യ ടൗൺ സെന്റർ, കുന്നത്തൂർമേട്, പാലക്കാട്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9188 94 34 14.
6: Story of life.
7: Lighten your life. Lighten.
8: ജീവിതത്തിൽ ചിലപ്പോഴെങ്കിലും നമുക്കെല്ലാം നഷ്ടപ്പെട്ടു എന്നൊരു തോന്നലുണ്ടാവും അല്ലേ? എല്ലാം കയ്യിൽ നിന്ന് പോയ ഒരു അവസ്ഥയുണ്ടാവും. എല്ലാം നഷ്ടപ്പെടുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന ചില പാഠങ്ങളുണ്ട് അല്ലേ? അപ്പോൾ മാത്രമേ നമ്മൾ ആ പാഠങ്ങളെ കുറിച്ച് ചിന്തിക്കുകയുള്ളൂ, അത് നമുക്ക് അറിയുകയുള്ളൂ. ഏതൊക്കെയാണെന്ന് പറയട്ടെ. വാക്കുകൾ വളരെ സ്വീറ്റായിരിക്കും, പറയുന്ന വാക്കുകൾ വളരെ മധുരമുള്ളതായിരിക്കും, പക്ഷേ പ്രവൃത്തികൾക്ക് വലിയ മധുരമൊന്നും ഉണ്ടാവില്ല. അതാണ് റിയലായിട്ടുള്ള കാര്യം. വാക്കുകളല്ല, പ്രവൃത്തികളാണ്. കൂടെ ഉണ്ടാവും, ഞാൻ കൂടെ ഉണ്ടാവും, നീ ധൈര്യമായിട്ട് പോയിക്കോ എന്നൊക്കെ വളരെ സ്വീറ്റായിട്ട്, വളരെ കോൺഫിഡൻ്റ് ആയിട്ട് ആളുകൾ നമ്മളോട് പറയും. പക്ഷേ കൂടെ ഉണ്ടാവില്ല എന്ന് മനസ്സിലാക്കുന്നത് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞതിന് ശേഷമായിരിക്കും. ഒരാളുടെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്രവൃത്തികളാണ് അവരുടെ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് വാക്കുകളേക്കാൾ പ്രവൃത്തികളെ വിശ്വസിക്കാൻ തുടങ്ങി. എപ്പോഴറിയും, എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം. അടുത്തൊരു കാര്യം, എല്ലാവരും ലൈഫിൽ സ്ഥിരമായിട്ട് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലർ ചില ലെസൺസ് പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും നമ്മുടെ ലൈഫിലേക്ക് വരിക. നമ്മെ വളർച്ചയിലേക്ക് നയിക്കാത്ത ബന്ധങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാമായിരുന്നുവെന്ന് നമ്മൾ അറിയുന്നത് ഒരുപാട് നഷ്ടപ്പെട്ടതിന് ശേഷമായിരിക്കും. ഓരോ ബന്ധങ്ങളും അതൊരനുഭവമായിരുന്നു എന്ന് മനസ്സിലാക്കും നമ്മൾ. പിന്നെ നമ്മുടെ സമാധാനമാണ് അൾട്ടിമേറ്റ് എന്ന് ചിന്തിക്കുന്നത് കൈനൊക്കെ പോയിട്ടായിരിക്കും അല്ലേ? സമാധാനം എന്ന് പറയുന്നത് വിലമതിക്കാനാവാത്ത ഒന്നുകൂടിയാണ്. നമ്മുടെ മെന്റൽ ഹെൽത്തിന് പ്രാധാന്യം കൊടുക്കുന്നത് ഒരിക്കലും സ്വാർത്ഥതയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കും. ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് അകലം പാലിക്കുന്നതാണ് നല്ലത് എന്ന് നമ്മൾ തിരിച്ചറിയും. പിന്നെ പരാജയം എത്രയധികം വേദനിപ്പിച്ചാലും അത് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് തിരിച്ചറിയുന്നത് ചിലപ്പോൾ നഷ്ടങ്ങൾക്ക് ശേഷമായിരിക്കും. ഓരോ തെറ്റിലും ഓരോ ലെസൺ ഒളിഞ്ഞിരിപ്പുണ്ട്. പിന്നോട്ടടികൾ ഭാവിയിലെ വിജയത്തിൻ്റെ അടിസ്ഥാനം ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു സമയമാണ് അത്. ഇല്ല എന്ന് പറയുന്നത് നിങ്ങളുടെ സമയവും ഊർജവും സംരക്ഷിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നത് നഷ്ടപ്പെട്ടതിന് ശേഷമാണ്. എല്ലാ തീരുമാനങ്ങളും എല്ലാവരോടും വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിനുള്ള ബാധ്യതയൊന്നും നമുക്കില്ല. ഒരു ഹെൽത്തി ആയിട്ടുള്ള ബൗണ്ടറി സൃഷ്ടിക്കണമായിരുന്നുവെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് എല്ലാം കയ്യിൽ നിന്ന് പോയ ശേഷമായിരിക്കും. പിന്നെ മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസ്, അംഗീകാരങ്ങൾ, അതൊക്കെ അത് വെറും ഒരു ടെമ്പററിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക കുറെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. ആദ്യമൊക്കെ എല്ലാവരും നമ്മൾ അംഗീകരിക്കുമ്പോൾ, നമ്മളോട് നന്നായിട്ട് പെരുമാറുമ്പോൾ ഇതൊക്കെ എന്നും നമ്മുടെ കൂടെ ഉണ്ടാവും എന്ന് ചിന്തിക്കും അല്ലേ. അത് നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം നൽകും. പക്ഷേ യഥാർത്ഥ ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ വിലമതിക്കുമ്പോൾ ഉണ്ടാവേണ്ടതാണ്, ഉണ്ടാവുന്നതാണ്. നിങ്ങളുടെ വാല്യൂ എന്ന് പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. മനസ്സിലായോ? ഇതൊക്കെ എല്ലാം നഷ്ടപ്പെടുന്നതിന് മുന്നേ പഠിക്കുകയാണെങ്കിൽ ആ നഷ്ടങ്ങളുടെ ആ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റർ യുവർ ലൈഫ്. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, മടുപ്പാണ്, എല്ലാത്തിനോടും ഒരു തരം വിരക്തിയാണ്, ഒന്നിനോടും താല്പര്യമില്ല, ചെയ്യുന്ന ജോലിയോട് താല്പര്യമില്ല, ഫാമിലിയോട് താല്പര്യമില്ല, പഴയതുപോലെ സിനിമ കാണാൻ പോകുന്നില്ല, എന്റർടൈൻമെന്റ് ഒന്നുമില്ല, ഒരു ആക്ടിവിറ്റി ഇല്ല, വല്ലാത്തൊരു ലൈഫ്, വല്ലാത്തൊരു മടുപ്പ് ഫീൽ ചെയ്യുന്നു. ഈ മടുപ്പ് മാറ്റണ്ടേ? ലൈഫ് ലോങ് നിങ്ങളിങ്ങനെ മടുത്തിട്ടാണോ ലൈഫ് കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്? എടോ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുപോകാം. കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ നിന്ന് ആരംഭിക്കുക. എല്ലാം സെറ്റായിട്ട് എല്ലാം ഓക്കെ ആയിട്ട് ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്യുക എന്ന് കരുതി കഴിഞ്ഞാൽ ഒരിക്കലും അത് നടക്കാൻ പോകുന്നില്ല. ചെറിയ രീതിയിൽ ഇനീഷ്യേറ്റീവ് എടുത്ത് തുടങ്ങുക. കംപ്ലീറ്റ് ആയിട്ട് എല്ലാം റെഡി ആയിട്ട് വരുന്നത് വരെ കാത്തിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്താൽ പോലും നിങ്ങളുടെ ജീവിതം മാറ്റാനുള്ള നല്ലൊരു സ്റ്റാർട്ടിംഗ് ആവും അത്. മനസ്സിലായോ? അപ്പോൾ മടുപ്പ് വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ പുതിയ കാര്യങ്ങൾ മനസ്സിൽ ആലോചിച്ച് ചിന്തിച്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വയ്ക്കുക. പിന്നെ നിങ്ങളുടെ സമയം കളയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. ഇപ്പം ജോലി അല്ലാതെ മറ്റ് ആക്ടിവിറ്റീസ് അല്ലാതെ കുറേ സമയം വെറുതെ പോകുന്നുണ്ടാവും അല്ലേ? അതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. മൊബൈൽ ഫോണായിരിക്കാം, സോഷ്യൽ മീഡിയ ആയിരിക്കാം, ലൂസ് ടോക്സ് ആയിരിക്കാം. ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതല്ലേ? അല്ലേ? നമ്മൾ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ആ സമയം ലാഭിച്ചിട്ട് നിങ്ങൾ എന്താണോ പ്ലാൻ ചെയ്യുന്നത് അതിനു വേണ്ടി ആ സമയം മാറ്റിവെച്ചോടെ അല്ലേ? ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ പുതിയ ശീലങ്ങൾ വളർത്തണം അല്ലേ? പുതിയ പുതിയ കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിക്കാൻ തുടങ്ങുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസം ഫീൽ ചെയ്യും. അങ്ങനെ ഓരോ ദിവസവും കഴിയുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് ഓരോ ദിവസവും എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളിപ്പോൾ ആഗ്രഹിക്കുന്ന ഒരു ഫ്യൂച്ചർ ഉണ്ടല്ലോ അല്ലേ? നിങ്ങളെങ്ങനെ ആവണം, എങ്ങനെയായിരിക്കണം ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്ന് ചിന്തിക്കാറില്ലേ? ഒരു ഫ്യൂച്ചറില്ലേ, ഒരു ഭാവിയില്ലേ, നിങ്ങൾ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ ഭാവി, അതിങ്ങനെ മനസ്സിൽ കൊണ്ട് നടക്കുക, മനസ്സിൽ കാണാനായിട്ട് ശ്രമിക്കുക. എന്ന് വെച്ച് എനിക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ച് ഞാൻ എങ്ങനെ ചിലവാക്കും, എങ്ങനെ ജീവിക്കും എന്നല്ല. നിങ്ങൾ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് മുന്നോട്ട് വന്ന് ഏൺ ചെയ്ത് ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ എങ്ങനെയായിരിക്കും നിങ്ങൾ ജീവിക്കുക എന്നുള്ള ആ ഒരു കാര്യമില്ലേ, ആ ഒരു ടൈമില്ലേ, അത് നമ്മുടെ മനസ്സിൽ ഇപ്പോഴേ വേണം. അങ്ങനെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലൈഫ് മാറിയതിന് ശേഷമുള്ള ആ ഒരു ടൈം എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിനുവേണ്ടി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും. എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾ അവിടെ എത്താൻ വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കും അല്ലേ? ആ ഒരു ദൃശ്യം നമ്മുടെ പ്രവർത്തനങ്ങളെ, നമ്മുടെ ആക്ടിവിറ്റീസിന് കുറച്ചുകൂടെ എനർജി നൽകും അല്ലേ? ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ എന്ത് വേണേലും ചെയ്തോട്ടെ, നിങ്ങളിപ്പോൾ കുട്ടികളായിരിക്കാം, സ്റ്റുഡൻസ് ആയിരിക്കാം, കോളേജിൽ പോകുന്നവരായിരിക്കാം, മറ്റൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരായിരിക്കാം, ഒരു ഒരു ഹൗസ് വൈഫ് ആയിരിക്കാം, എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ പോലും പലർക്കും ഇന്ന് ലക്ഷ്യങ്ങളില്ല അല്ലേ? എന്ത് ചെയ്യണം? നമ്മളിപ്പോൾ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്തും ചെയ്യുന്നു. രാവിലെ എഴുന്നേൽക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ജോലിക്ക് പോകുന്നു, തിരിച്ചു വരുന്നു, വീണ്ടും ഉറങ്ങുന്നു. അങ്ങനെ പ്രത്യേകിച്ച് ലക്ഷ്യങ്ങളൊന്നുമില്ല, ആ ഒരു ഒഴുക്കൻ മട്ടിൽ അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ മടുപ്പൊക്കെ ഫീൽ ചെയ്യുന്നത് അല്ലേ? കുറേ ആകുമ്പോൾ മടുക്കും അല്ലേ? ഇപ്പോൾ പുതിയ പുതിയ ലക്ഷ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ തന്നെ, പുതിയ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുക്കാനായിട്ട് ശ്രമം തുടങ്ങിയാൽ തന്നെ ഓരോ ദിവസവും നമ്മൾ നന്നായിട്ട് വർക്കൗട്ട് ചെയ്യും, നന്നായിട്ട് പണിയെടുക്കും അല്ലേ? അപ്പോൾ ആ ഒരു സ്വപ്ന ജീവിതം കാണാനായിട്ട്, അത് സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഇതാ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ പണിയെടുത്ത് തുടങ്ങിക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങളുടെ മടുപ്പൊക്കെ മാറും. കാര്യം പുതിയ വെല്ലുവിളികൾ വരും, പുതിയ അനുഭവങ്ങൾ വരും. പിന്നെ എങ്ങനെയാണ് മടുക്കാനൊരു സമയം ഉണ്ടാവുക? സമയമേ ഉണ്ടാവില്ല നിങ്ങൾക്ക് അല്ലേ? മടുപ്പാണെന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കാനുള്ള സമയമേ ഉണ്ടാവില്ല. സോ പുതിയ വെല്ലുവിളികളൊക്കെ

0: സ്റ്റോറി ഓഫ് ലൈഫ്.
1: ലൈറ്റർ യുവർ ലൈഫ്. ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ തോറ്റു എന്ന് സമ്മതിക്കുന്ന ഒരു മൊമെന്റ് ഇല്ലേ? ഇല്ല, ഞാൻ തോറ്റു, ഇനി എനിക്ക് പറ്റില്ല എന്ന് സമ്മതിച്ച് പിന്തിരിയുന്ന ഒരു മൊമെന്റ് ഇല്ലേ? ആ ഒരു മൊമെന്റിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ആശ്വാസം ചിലപ്പോൾ ഫീൽ ചെയ്യും, ഒരു ടെമ്പററി റിലീഫ് നിങ്ങൾക്ക് അപ്പോൾ ഫീൽ ചെയ്യും. കാര്യം ഒരുപാട് എഫേർട്ട് എടുത്തു, ഒരുപാട് ഓടി, ഇനി എനിക്ക് ഓടാൻ വയ്യ, ഇനി എനിക്ക് ഓടാൻ വയ്യ, ഞാൻ അല്ലാണ്ട് അങ്ങ് ക്ഷീണിച്ചു, ഇനി എനിക്ക് ഓടാൻ വയ്യ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ആ ഒരു മൊമെന്റിൽ ഒരു ആശ്വാസം നിങ്ങൾക്ക് കിട്ടില്ലേ? ഒരു റിലീഫ് കിട്ടില്ലേ? ഹോ, മതിയായി എന്ന് പറഞ്ഞ്, വയ്യ എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തിരുന്ന് കഴിഞ്ഞാൽ, തോൽവി സമ്മതിച്ച് ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഒരു ടെമ്പററി റിലീഫ് നിങ്ങൾക്ക് കിട്ടും. പക്ഷേ നിങ്ങളൊന്ന് ഓക്കെ ആയതിന് ശേഷം, നിങ്ങളുടെ ബ്രീത്തൊക്കെ ഒന്ന് ഓക്കെ ആയതിനു ശേഷം, ശേ നിർത്തണ്ടായിരുന്നു, ഒന്നുകൂടെ ശ്രമിക്കാമായിരുന്നു, എന്തായാലും ഇത്രയും എത്തിയില്ലേ, ഒന്നുകൂടെ ഒന്ന് ശ്രമിക്കാമായിരുന്നു, ഒന്നുകൂടെ ശ്രമിച്ചിരുന്നെങ്കിൽ ആ പോയിന്റിലേക്ക് എനിക്ക് എത്താൻ പറ്റിയില്ല, ആ ഒരു സക്സസ്ഫുൾ മൊമെന്റ് എൻ്റെ ലൈഫിൽ ഉണ്ടായേനെ, ഞാൻ ഇത്രയും ദൂരം വന്ന് കഷ്ടപ്പെട്ടതല്ലേ, കുറച്ച് ദൂരമല്ലേ ഇനി ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്തോ അപ്പം മനസ്സ് റിലാക്സ് ചെയ്യാൻ പറഞ്ഞു, നമുക്ക് മതി എന്ന് തോന്നി, തോറ്റുപോകും എന്ന് തോന്നി, അതുകൊണ്ട് നിർത്തി അല്ലേ. അങ്ങനെ ലൈഫിൽ പല കാര്യങ്ങളും സംഭവിക്കും നമ്മുടെ, നമ്മൾ കുറേ ശ്രമിക്കും, പക്ഷേ അവസാന നിമിഷം നമ്മളങ്ങ് കലമുടയ്ക്കും അല്ലേ, വേണ്ട ഇനി വേണ്ട, ഈ പറ്റുന്നില്ല എന്ന് പറഞ്ഞ് കലമുടയ്ക്കും. എങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ, നിങ്ങൾ തോറ്റു എന്ന് കരുതി പിന്മാറുന്ന ആ ഒരു മൊമെന്റ് നിങ്ങൾ തിരിച്ചറിയണം. കാര്യം നിങ്ങൾ മനസ്സിലാക്കുക, ഇനി പറ്റില്ല തോറ്റു എന്ന് പറഞ്ഞ് പിന്മാറുന്ന ആ ഒരു മൊമെന്റിന്റെ അടുത്ത മൊമെന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ വിജയമാണ്. മനസ്സിലായോ? അടുത്ത മൊമെന്റ് നിങ്ങളുടെ വിജയമാണ്. പക്ഷെ നമ്മൾ ആ വിജയത്തിലേക്ക് എത്താൻ ഒരു പടി കൂടി ഉണ്ടായിരുന്നു, അത് നമുക്ക് കടക്കാൻ, അത് നമുക്ക് കയറാൻ ഇച്ചിരി പ്രയാസം ഉണ്ടായിരുന്നു, ഇച്ചിരി പ്രയാസമുണ്ട് കയറാൻ. പക്ഷേ ഒന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പടി കയറി വിന്നർ ആവാനായിട്ട് സാധിച്ചേനെ. അതാണ്, കുറേ പരിശ്രമിച്ച് എനിക്കിനി പറ്റില്ല, എനിക്ക് മതിയായി, ഞാൻ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അത് ഡ്രോപ്പ് ചെയ്യരുത്. അങ്ങനെ ഒന്നോ രണ്ടോ ദിവസം കൊണ്ടോ നേടിയെടുക്കുന്നതല്ല ഒരു വിജയവും, ഒരുപാട് കാലം പ്രയത്നിച്ച് നേടുന്നതാണ്. ഇന്നിപ്പോൾ നമ്മുടെ ജില്ല ഭരിക്കുന്ന പല കളക്ടർമാരുണ്ടല്ലേ, ഇവരൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ IAS കിട്ടിയവരാണോ? ഫസ്റ്റ് അറ്റംപ്റ്റിൽ അവർ കളക്ടർമാരായിട്ട് മാറുകയാണോ? അല്ല, ഒരുപാട് തവണ എഴുതി എഴുതിയിട്ടൊക്കെ ആയിരിക്കും കളക്ടറായിട്ടുണ്ടാവുക, IAS അവർക്ക് കിട്ടിയിട്ടുണ്ടാവുക, ശരിയല്ലേ? അല്ലേ, ഒരു തവണ തോറ്റു, ഒരു തവണ പിന്നിലായി എന്ന് പറഞ്ഞ് പിന്നെ ചെയ്യാതിരിക്കുന്നുണ്ടോ? വീണ്ടും അവർ ശ്രമിക്കുന്നില്ലേ? അവർക്ക് വേണമെങ്കിൽ ഒരു പക്ഷേ IAS എന്ന ഒരു പൊസിഷന് താഴെയുള്ള പല ജോലികളും നേടിയെടുക്കാനായിട്ടുള്ള അറിവുണ്ടാവുമായിരിക്കാം, അതിനുള്ള കഴിവ് അവർക്കുണ്ടാവുമായിരിക്കാം അല്ലേ, അത്രയധികം അവർ പഠിച്ചിട്ടുണ്ടാവും. എങ്കിൽ അത് കിട്ടിയില്ല എങ്കിൽ എനിക്കിത് മതി എന്ന് പറഞ്ഞ് അവർ മറ്റുള്ള എക്സാം എഴുതി ആ ഒരു പൊസിഷനിൽ കയറിയോ? ഇല്ല, എനിക്കത് തന്നെ വേണം, എനിക്ക് ആ ഒരു പൊസിഷൻ തന്നെ വേണം, ആ ഒരു ഡെസിഗ്നേഷൻ തന്നെ എനിക്ക് വേണം, എൻ്റെ പേരിൻ്റെ അപ്പുറത്ത് ആ മൂന്ന് അക്ഷരങ്ങൾ വേണമെന്ന് ചിന്തിച്ചിട്ടല്ലേ അവർ വീണ്ടും ശ്രമിച്ച് ഇന്ന് ആ പൊസിഷനിലിരിക്കുന്നത് അല്ലേ, ഇന്ന് ആ ഡെസിഗ്നേഷൻ അവരുടെ പേരിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കുന്നത്. സോ ലാസ്റ്റ് മൊമെന്റിൽ പിന്തിരിഞ്ഞ് ഓടാൻ നിൽക്കരുത്. എന്തായാലും നിങ്ങൾ ഇതാ ഇതുവരെ ഓടി, ഇനിയിപ്പോൾ ഓടാൻ കുറച്ച് ദൂരമല്ലേ ഉള്ളൂ, അതൊന്നുകൂടെ ശ്രമിച്ച് നോക്കാം. ഇനി കിട്ടിയില്ല എങ്കിൽ ഒന്ന് റെസ്റ്റ് എടുത്തിട്ട്, കുറച്ച് റിലാക്സ് ചെയ്തിട്ട്, കുറച്ച് കഴിഞ്ഞിട്ട് എവിടെയാണ് എനിക്ക് തെറ്റ് പറ്റിയതെന്ന് ചിന്തിച്ചിട്ട് ആ തെറ്റ് തിരുത്തിക്കൊണ്ട് ഒന്നുകൂടെ ഓടാം അല്ലേ. സോ നിങ്ങൾ തോറ്റു എന്ന് കരുതി നിങ്ങൾ അവസാനിപ്പിക്കാൻ പോകുന്ന ആ ഒരു സമയം നിങ്ങൾ തിരിച്ചറിയണം. വിജയം തൊട്ടടുത്തെത്തിയിരിക്കും.

0: നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ആറു വഴികൾ: ഷിപ്പിംഗ് ആൻഡ് ലോജിസ്റ്റിക്സ്, HR, ഫിനാൻസ്, മാർക്കറ്റിംഗ്, ഓപ്പറേഷൻസ്. മറ്റ് ശക്തമായ സ്പെഷ്യലൈസേഷനുകൾ: രാജധാനി ബിസിനസ് സ്കൂൾ, MBA ജനറൽ പ്രോഗ്രാം, 100% ജോബ് പ്ലേസ്മെന്റ് ഗ്യാരണ്ടി. രാജധാനി, നിങ്ങളുടെ വിജയം ഉറപ്പ്.
1: രാജധാനി ബിസിനസ് സ്കൂൾ, ട്രിവാൻഡ്രം ആൻഡ് പാലക്കാട്.
2: ജീവിതത്തിന്റെ ഓരോ നിമിഷത്തിലും തങ്ക ലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
3: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
4: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakhs രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
3: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC അപ്ലൈ.
5: ഓർമ്മകൾക്ക് സുഗന്ധമേകി ഓർക്കാൻ കൊതിക്കുന്ന ഗാനങ്ങളുമായി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ.
6: ഇന്ത്യൻ സിനിമാ സംഗീത ലോകത്ത് വികാരങ്ങളെ തന്റെ സ്വരത്തിലൂടെ ജീവിപ്പിച്ച ഗായകനാണ് കൃഷ്ണകുമാർ കുന്നത്തം. ഏവർക്കും പ്രിയപ്പെട്ട KK, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചും കൂടെ ശരി. സംഗീത പരിശീലനം ഇല്ലാതിരുന്നിട്ടുകൂടി അസാധാരണമായ ശബ്ദ മാധുര്യത്തിലൂടെ ഹിന്ദി, തമിഴ്, തെലുഗ്, കന്നഡ, മലയാളം തുടങ്ങി നിരവധി ഭാഷകളിൽ അനശ്വര ഗാനങ്ങൾ സമ്മാനിച്ച അദ്ദേഹം സംഗീതാസ്വാദകരുടെ ഹൃദയങ്ങളിൽ ഇന്നും ജീവിക്കുന്നു. മലയാളി വേരുകളുള്ള KK ഓരോ ഗാനവും പ്രണയത്തിന്റെയും സൗഹൃദത്തിന്റെയും ഓർമ്മകളുടെയും വികാരങ്ങളുടെയും ഒക്കെ പ്രതീകമാണ്. ഇന്ന് അദ്ദേഹത്തിന്റെ നല്ല പാട്ടുകളിലൂടെയുള്ള ഒരു മനോഹര യാത്രയാണ് ഓർമ്മയിലുണരും ഗാനങ്ങൾ. ചോടായ ഹം വോ ഗലിയ, ഈ വരികളാണ് സിനിമാ ലോകത്തിന് അദ്ദേഹം ആദ്യം സമ്മാനിച്ച വരി. മാച്ചസ് എന്ന സിനിമയ്ക്ക് വേണ്ടി വിശാൽ ഭരദ്വാജ് കമ്പോസ് ചെയ്ത് ഗുൽസാർ വരികൾ എഴുതിയ ഈ പാട്ട്, അങ്ങനെ സിനിമാ ലോകത്തേക്ക് ഒരു കുഞ്ഞു കാലെടുത്ത് വെക്കുകയാണ് KK എന്ന ഗായകൻ. ഒരു സൗഹൃദങ്ങളുടെ ഇടയിൽ നിന്നുമുണ്ടായ ഈ പാട്ടിലേക്ക് അതേ സൗഹൃദത്തിലൂടെ കടന്നുവന്ന കൃഷ്ണകുമാർ. ഈ പാട്ടിലൂടെയാണ് നമ്മൾ ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ ആരംഭിക്കുന്നത്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ റെക്കോർഡിംഗ്. യെസ്, ചോടായേ ഹം വോ ഗലിയ. ഓർമ്മയിലുണരും ഗാനങ്ങൾ ആരംഭിക്കുന്നു. നിങ്ങളോടൊപ്പം RJ ഹീര ഓൺ അഹല്യ FM. സ്റ്റേ ട്യൂൺഡ്.

കൃഷ്ണകുമാർ എന്ന പേര്. കൃഷ്ണകുമാർ കുറച്ച് വലിയ പേരാണ്, നമുക്കൊന്ന് ചുരുക്കാം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളാണ് കൃഷ്ണകുമാറിനെ കെ കെ ആക്കി മാറ്റുന്നത്. അദ്ദേഹത്തിന്റെ ബാല്യകാല സുഹൃത്തായ ജ്യോതിയാണ് വിവാഹം കഴിക്കുന്നത്. അപ്പൊ പലപ്പോഴും സിനിമയാണ് തന്റെ ലോകം അല്ലെങ്കിൽ പാട്ടാണ് തന്റെ ലോകം എന്ന് മനസ്സിലാക്കിയ കെ കെയോടൊപ്പം പൂർണ്ണ പിന്തുണയുമായി ഭാര്യ ഉണ്ടായിരുന്നു. ഒരുപാട് ജിംഗിൾസുകളും പരസ്യങ്ങളും ഒക്കെ കെ കെയുടെ ശബ്ദത്തിൽ കേൾക്കുകയും ഒരുപാട് പേര് അദ്ദേഹത്തെ തിരിച്ചറിയുകയൊക്കെ ചെയ്തപ്പോൾ ഒരുപാട് സന്തോഷമുണ്ടായി ആ മനുഷ്യന്. പക്ഷെ പല സിനിമകളും പാടിയിട്ടും റിലീസാകാതിരുന്നപ്പോൾ ഒരുപാട് നിരാശ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരു ഹിറ്റ് ഗാനം, ആദ്യത്തെ ഹിറ്റ് ലഭിക്കുക എന്ന് പറയുന്നത് അവരുടെ കരിയറിലെ തന്നെ ഒരു ബ്രേക്കാണ്. അങ്ങനെയാണ് ഇസ്മയിൽ ദർബാർ കമ്പോസ് ചെയ്ത് ഹം ദിൽ ദേ ചുക്കേ സനം എന്ന സിനിമയ്ക്ക് വേണ്ടി തടപ് തടപ് കെ എന്ന പാട്ട് പാടുന്നത്. അങ്ങനെ കെ കെ കൃഷ്ണകുമാർ കുന്നത്ത് എന്ന കെ കെയുടെ ജീവിതത്തിലെ ആദ്യത്തെ ഹിറ്റ് പിറക്കുന്നു. അതും ഹിന്ദി ഭാഷയിൽ ബോളിവുഡിലേക്ക് കാലെടുത്തു വെക്കുന്ന ആ ഒരു യുവ പ്രതിഭയെ ഇരുകൈയും നീട്ടി അവിടെയുള്ളവരെല്ലാവരും സ്വീകരിച്ചു എന്ന് തന്നെ പറയണം. ഈ പാട്ട് ഇപ്പോഴും ഒരുപാട് പേരുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ ആർജി ഹീര ഇന്ന് ഈ പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പ്ലേ ചെയ്യാൻ പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് അഹല്യ FM.

ശാസ്ത്രീയ സംഗീതമൊന്നും അഭ്യസിച്ചില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പാട്ടുകളുടെ ഒരു ക്വാളിറ്റി എന്നും മികച്ച സംഗീത സംവിധായകർ ഓർത്തിരുന്നു അല്ലെങ്കിൽ ശ്രദ്ധിച്ചിരുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എ ആർ റഹ്മാന്റെ ഒരു പാട്ട് കൃഷ്ണകുമാർക്കുന്നത്തെന്ന് കെ തേടിയെത്തുന്ന ആ ഒരു ദിവസം. ഒരു സ്വപ്നം പോലെ അങ്ങനെ എ ആർ റഹ്മാന്റെ സ്റ്റുഡിയോയിലേക്ക് ചെല്ലുകയും ആ ഒരു പാട്ട് പാടിയതും അദ്ദേഹം ഓർക്കുന്നുണ്ട്. വൈരമുത്തു വരികളെഴുതി മിൻസാര കനവ് എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ട്. സ്ട്രോബെറി കണ്ണേ തിരുവേരുടെ അന്നത്തെ റൊമാൻറ്റിക് പാട്ടുകളുടെ ലിസ്റ്റിലുള്ളൊരു പാട്ട്. അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ വളരെ ഭംഗിയായി തമിഴ് ഭാഷ വളരെ നന്നായി കൈകാര്യം ചെയ്യുകയും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ നേരെ യുവത്വത്തിന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറിയ ഒരു പാട്ട്. കെയും ഫെബി മനിയും ചേർന്ന് പാടിയ ഈ പാട്ടാണ് അടുത്തതായി നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര.

ഒരു കംപ്ലീറ്റ് ഫാമിലി മാൻ എന്ന് തന്നെയാണ് കെ കെ പലരും വിശേഷിപ്പിച്ചിരുന്നത്. ഒരുപാട് പാർട്ടി ആൻഡ് ക്രൗഡ് ഒന്നും ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളായിരുന്നില്ല. എന്നാൽ നല്ല കോൺസേർട്ടുകൾ ചെയ്യാൻ ഇഷ്ടപ്പെട്ടിരുന്നു. അദ്ദേഹത്തിന്റെ ശബ്ദത്തെ വളരെ ഭംഗിയായി സൂക്ഷിക്കുന്ന ഒരാൾ കൂടിയായിരുന്നു. ഡ്രിങ്ക് ചെയ്യാതെയും സ്മോക്ക് ചെയ്യാതെയും അദ്ദേഹം ഒരുപാട് ഉറക്കെ സംസാരിക്കാൻ പോലും ആഗ്രഹിച്ചിരുന്നില്ല. എന്തിന് ഒരുപാട് സംസാരിക്കേണ്ട, വളരെ കുറച്ച് സംസാരിച്ചാൽ മതി, അത്രയും തന്റെ ശബ്ദത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്ന ഒരാൾ. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടെങ്കിലും ഏറെ ബുദ്ധിമുട്ടി പാടിയ ഒരു പാട്ടാണ് ഖുദാ ജാനെ എന്നാണ് അദ്ദേഹം ഓർക്കുന്നത്. ബച്ചനാ യേ ഹസീനു എന്ന സിനിമയിൽ വിശാൽ ശേഖർ കമ്പോസ് ചെയ്ത കെ കെയും ശിൽപാ റാവും ചേർന്ന് പാടിയ ഈ പാട്ട് ഒരു സമയത്ത് ഒത്തിരി ആൾക്കാർ നെഞ്ചോട് ചേർത്തിരുന്ന ഒരു പാട്ടായിരുന്നു.

സംഗീതമാണ് തന്റെ പാത എന്ന് വളരെ പെട്ടെന്ന് തിരിച്ചറിഞ്ഞെങ്കിലും ഒരു തുടക്കക്കാരൻ എന്ന നിലയിൽ ഒരുപാട് പേടികളുണ്ടായിരുന്നു കെ കെ എന്ന ഗായകന്. പക്ഷെ സിനിമയിൽ പാടുക എന്നതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ മനസ്സ് എന്നും ആഗ്രഹിച്ചിരുന്നത് ഒരു ആൽബം ചെയ്യണം, തന്റേതായ ഒരു ആൽബം, തന്റേതായ ഒരു ശൈലി, തന്റേതായ ഒരു ആറ്റിറ്റ്യൂഡും സ്റ്റൈലും ഒക്കെ ആൾക്കാരിലേക്ക് എത്തിക്കണം എന്ന വല്ലാത്ത ആഗ്രഹമാണ് അദ്ദേഹത്തിന് പൽ എന്നൊരു ആൽബത്തിലേക്ക് എത്തുന്നത്. അന്ന് ഇന്റർനാഷണൽ കമ്പനികൾ ഒരു പുതിയ മുഖം അല്ലെങ്കിൽ ഒരു പുതിയ ആർട്ടിസ്റ്റിനെ തേടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ ആൽബം റിലീസ് ചെയ്യാനും ഒരുപാട് പേർക്ക് ഈ ഒരു ആൽബം തന്റെ ഫേവററ്റ് ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റി എന്ന് പറയുന്നതും ഈ പാട്ടുകളുടെ ഒരു ക്വാളിറ്റി കൊണ്ട് മാത്രമാണ്. അങ്ങനെ അദ്ദേഹത്തിന്റെ പൽ എന്ന ആൽബത്തിലെ ഒരുപാട് നല്ല പാട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഒരു ആന്തം ഓഫ് ഫ്രണ്ട്ഷിപ്പായിട്ട് ആൾക്കാർ ഇപ്പോഴും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ് യാരോ ദോസ്തേ എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. 90s കിഡ്സിനായിരിക്കും കൂടുതലായിട്ട് ഇതിനോട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. പക്ഷേ അദ്ദേഹത്തിന്റെ പാട്ടുകൾ ഇന്നും അതേ ഫ്രഷ്നെസ്സോടുകൂടി നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ വിജയമാണ്. ഈ പാട്ട് ഇപ്പോഴും യൂട്യൂബിലും അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ഇത് കേൾക്കുമ്പോഴൊക്കെ ഈ മുഖം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു, ആ ആൽബം നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്നു എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും ഒരു ഗായകൻ എന്ന നിലയിൽ തൻ്റെ മുദ്ര പതിപ്പിച്ചതിൻ്റെ ഒരു ലക്ഷണം തന്നെയാണ്. ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

അദ്ദേഹത്തിന്റെ പല പാട്ടുകളിലൂടെ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ ഫാൻസ് എത്രത്തോളം സിൻസിയർ ആയിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ സാധിക്കുക. ഒരുപാട് നല്ല കമന്റുകൾ അദ്ദേഹത്തിനെ പറ്റി അതിൽ എഴുതിയിട്ടുണ്ടെങ്കിലും ഒരു കമന്റ് എന്നെ വല്ലാതെ ആകർഷിച്ചു. നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനെ കെ കെ എന്ന ഗായകനെ കുറിച്ച് ഞാൻ തരുന്നുള്ളൂ. ഒന്ന്, നിങ്ങൾക്ക് നിങ്ങളൊരു കെ കെയുടെ ഡൈ ഹാർട്ട് ഫാൻ ആയിരിക്കും. രണ്ട്, നിങ്ങൾക്ക് അദ്ദേഹത്തിനെ അറിയില്ല. ഈ രണ്ട് ഓപ്ഷനെ നിങ്ങൾക്കുള്ളൂ. അത്രമാത്രം ലോയലായിട്ടുള്ള, അത്രമാത്രം സ്നേഹിച്ചിരുന്ന, അഗാധമായി അദ്ദേഹത്തിനെ ആരാധിച്ചിരുന്ന ഒരു വലിയ ഫാൻസ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളൊന്നും മറക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. ഇന്നും അദ്ദേഹത്തിന്റെ ഒരുപാട് പാട്ടുകൾ അവർ ഓർത്തിരിക്കുന്നു എന്നുള്ളതും അതിന്റെ എക്സാമ്പിൾ തന്നെയാണ്. ഒരുപാട് നല്ല പാട്ടുകൾ അദ്ദേഹം പാടിയിട്ടുണ്ടെങ്കിലും ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട്, പാഞ്ച് എന്ന് പറയുന്ന ഒരു സിനിമ, ആ സിനിമ റിലീസായില്ല, പക്ഷെ അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ് അതിലെ മേ ഖുദ എന്ന് പറയുന്ന ഒരു പാട്ട്. അദ്ദേഹത്തിനെ കിങ് ഓഫ് ഹൈ നോട്ട്സ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിനുള്ള ഉത്തരം ഈ പാട്ട് കേട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും. മേ ഖുദ എന്ന പാട്ടാണ് നമ്മൾ അടുത്തതായി കേൾക്കാൻ പോകുന്നത്. ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ കെ കെ എന്ന ഗായകനെ ഓർക്കുന്നു. ആർ ജി ഹീരയാണ് നിങ്ങളോടൊപ്പം. അഹല്യ FM-ൽ സ്റ്റേ ട്യൂൺഡ്.

നല്ല സൗഹൃദങ്ങൾ എന്നും കാത്തു സൂക്ഷിച്ചിരുന്ന ഒരു ഗായകനാണ് കൃഷ്ണകുമാർ കുന്നത്ത് അഥവാ കെ. അദ്ദേഹത്തിന്റെ നല്ല ഫ്രണ്ട്ഷിപ്പുകളിൽ നിന്നും ഉണ്ടായിട്ടുള്ള പാട്ടുകൾ. വിശാൽ ദദ്ലാനിയും ശേഖറും അദ്ദേഹത്തിന്റെ വളരെ അടുത്ത സുഹൃത്തുക്കൾ തന്നെയായിരുന്നു. സോ അദ്ദേഹത്തിന് സുഹൃത്തുക്കളുടെ പാട്ട് പാടുമ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് എപ്പോഴും അദ്ദേഹം ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പാട്ട് എപ്പോഴും അദ്ദേഹത്തിന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണെങ്കിൽ മാത്രമേ അദ്ദേഹം അത് പാടാറുള്ളൂ. അങ്ങനെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിനോട് ചേർന്ന് നിന്ന് എത്രയോ മനോഹര ഗാനങ്ങൾ ആ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടു അല്ലേ. അതിൽ തന്നെ ഒരുപാട് പേർക്ക് ഇപ്പോഴും മറക്കാനാകാത്തൊരു ഗാനം തന്നെയാണ് ഓം ശാന്തി ഓം എന്ന സിനിമയ്ക്ക് വേണ്ടി വിശാൽ ദദ്ലാനിയും ശേഖറും കമ്പോസ് ചെയ്ത, വിശാൽ തന്നെ കമ്പോസ് ചെയ്ത് ലിറിക്സ് എഴുതിയ ഈ പാട്ട് ആഖൂമേ തേരി. ഒരു പഴയകാല സിനിമാ ഘട്ടത്തെ ഓർക്കുന്നു ഷാരൂഖ് ഖാൻ, ദീപിക പദുക്കോൺ എന്നതിനേക്കുളൊക്കെ അപ്പുറത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ ആ ശബ്ദത്തിലേക്ക് നമ്മൾ അറിയാതെ തന്നെ നമ്മളങ്ങ് ആഴ്ന്നിറങ്ങുന്നു എന്നുള്ളത് ഈ പാട്ടിൻ്റെയും ഈ ശബ്ദത്തിൻ്റെയും ഒരു വിജയമാണ്. കെ എന്ന ഗായകനെ ഓർക്കുമ്പോൾ ഈ പാട്ട് ഇതിൽ ഉൾപ്പെടുത്താതിരിക്കാൻ എനിക്ക് സാധിക്കില്ല. ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം ആർജി ഹീര ആഖൂമേ തേരി എന്ന പാട്ട് നിങ്ങളോടൊപ്പം സ്റ്റേ ചെയ്യും.

മെലഡികൾ മാത്രമല്ല നല്ല ഫാസ്റ്റ് നമ്പറുകളും ഭംഗിയായി പാടിയിരുന്ന ഒരാള്. അപ്പടി പോട് പോലെയുള്ള പാട്ടുകളൊന്നും നമ്മൾ ആരും മറക്കില്ല അല്ലേ. അതിനൊരു ഇന്ന ഭാഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന പാട്ടുകളല്ല, ഇത്തരം പാട്ടുകളൊക്കെ ഒരുപാട് പേരുടെ മനസ്സിൽ ഇടം നേടുന്ന പാട്ടുകളാണ്. ഈ അപ്പടി പോട് പോലെ തന്നെ ഒരു സമയത്ത് ഹിറ്റായിരുന്ന ഒരു പാട്ടായിരുന്നു ഗുണ്ട് ഗുണ്ട് ഗുണ്ട് പൊണ്ണ്. കെയും സുനിതി ചൗഹാനും ചേർന്ന് വിദ്യാസാഗറിന് വേണ്ടി പാടിയൊരു പാട്ട്, ഒരു ബാർബി സോങ് എന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ആ ഒരു പാട്ടിൻ്റെ വിഷ്വലുകളും അത് കമ്പോസ് ചെയ്തിരിക്കുന്ന രീതിയും അതിൻ്റെ ഒരു ഫണ്ണും ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കും ആ ഒരു ലിറിക്സും എല്ലാം കൂടി നല്ല രസമാണ് അത് പാട്ട് കേൾക്കാനായിട്ട്. ഒരു സ്കൂൾ സമയത്തൊക്കെ നമ്മളെപ്പോഴും സ്കൂളൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് വരുമ്പോൾ ടി വി വയ്ക്കുമ്പോൾ ഇത്തരം പാട്ടുകളാണ് നമ്മളുടെ കുട്ടിക്കാലത്തിന് കൂടുതൽ മനോഹരമാക്കിയിരുന്നത്. അപ്പോൾ ഈ പാട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. വിദ്യാസാഗറിൻ്റെ മ്യൂസിക്കലിൽ കെയും സുനിതി ചൗഹാനും ചേർന്ന് പാടിയ ധൂൽ എന്ന സിനിമയ്ക്ക് വേണ്ടി കമ്പോസ് ചെയ്ത ഈ പാട്ട് ഓർമ്മയിലുണരും ഗാനങ്ങളിൽ നിങ്ങളോടൊപ്പം മാർജി ഹീര സ്റ്റേ ട്യൂൺഡ്.

കൃഷ്ണകുമാർ കുന്നത്ത്. നമ്മളേറെ സ്നേഹത്തോടെ കെ കെ എന്ന് വിളിക്കുന്ന ഈ ഗായകൻ നമ്മളെ വിട്ടുപോയി എന്ന് വിശ്വസിക്കാൻ നമുക്ക് ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന്റെ സംഗീതത്തിലൂടെ അദ്ദേഹം ജീവിക്കും, ജീവിച്ചിരിക്കുന്നു എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഒരുപാട് നല്ല പാട്ടുകളുണ്ടെങ്കിലും അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടം അദ്ദേഹത്തിന്റെ ആൽബം പാട്ടുകൾ തന്നെയാണ്. ആൽബം ഇറക്കുക എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ആഗ്രഹം മുഴുവനാക്കിയിട്ട് തന്നെയാണ് അദ്ദേഹം മടങ്ങിയത്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ശബ്ദത്തിലൂടെ, അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ, അദ്ദേഹത്തിന്റെ ഓർമ്മകളിലൂടെ ഒക്കെ സഞ്ചരിച്ച് നമ്മൾ ഇന്ന് പാട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു തീരാ വേർപാടിന്റെ ഒരു ദുഃഖം നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും സംഗീതം എന്ന ശക്തി അദ്ദേഹത്തെ നമ്മളുടെ ഇടയിൽ ഇപ്പോഴും നിലനിർത്തുന്നു എന്ന് പറയുന്ന ആ ഒരു സത്യത്തെ കൂടി നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്നത്തെ അവസാനത്തെ ഗാനം ഓർമ്മയിൽ ഉണരും ഗാനങ്ങളിൽ നമ്മൾ പ്ലേ ചെയ്യാൻ പോകുന്നത്. ഹം രഹേ യാ നാ രഹേ, നമ്മളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഓർമ്മകൾ നിലനിൽക്കും എന്ന് പറയുന്ന ആ വരികളിലൂടെ തന്നെയാണ് അദ്ദേഹം ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ പാട്ടുകളിലൂടെ ഇനിയും ഇനിയും ഇനിയും നമ്മുടെ മനസ്സുകളിൽ ജീവിക്കും എന്ന ഉറപ്പോടുകൂടി ഓർമ്മയിൽ ഉണരും ഗാനങ്ങൾ നമ്മൾ ഇന്നിവിടെ അവസാനിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നത് ആർ ജി ഹീര. സ്റ്റേ ട്യൂൺഡ്.

രണ്ടു ദിവസം സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ നിന്നുള്ള 50-ലധികം പ്രമുഖർ, 1000-ലധികം ഓർമ്മകൾ, സാഹിത്യവും കലയും സംഗീതവും നൃത്തവും ഒന്നാകുന്ന പാലക്കാട് നടക്കുന്ന ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ അഹല്യ ലിറ്റററി ഫോറം അവതരിപ്പിക്കുന്ന അലിഫ് 2026 ഈ വരുന്ന ഓഗസ്റ്റ് 10-നും 11-നും അഹല്യ ശില്പോദ്യാനത്തിൽ രണ്ട് വേദികളിലായി നടക്കുന്ന ഈ സാംസ്കാരിക മഹോത്സവത്തിൽ സാഹിത്യ സെമിനാറുകൾക്ക് പുറമെ തെയ്യം, തൂൽപ്പാവക്കൂത്ത്, ശരണപ്പൂ ആൻഡ് മാംഗോസ്റ്റിൻ ബാൻഡിന്റെ സംഗീത പരിപാടികളും. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും കോൺടാക്ട് 8590926446.

0: സെൻസസിന്റെ ഒന്നാം ഘട്ടത്തിൽ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും നടത്തും. നമ്മൾ ഓരോരുത്തരുടെ വീടിന്റെയും കണക്കെടുക്കും. വരൂ, നമ്മുടെ പങ്കാളിത്തത്തോടെ ഇത് വിജയിപ്പിക്കാം. എല്ലാ വ്യക്തികളും ചേരുക, എല്ലാ കുടുംബങ്ങളും പങ്കുചേരുക. രാജ്യം മുന്നേറട്ടെ. സെൻസസ് 2027, നമ്മുടെ സെൻസസ്, നമ്മുടെ വികസനം.
1: ഉങ്കൾ വാഴ്ക്കയും ഒവ്വൊരു തരുണത്തിലും തങ്കലക്ഷ്മി ചിറ്റ് ഫണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് സിൻസ് 1962.
2: അതെ, ഫോക്സ്വാഗൻ വേർട്ടിസ് 4 വാർഷികം ആഘോഷിക്കുകയാണ്.
3: ഈ സ്പെഷ്യൽ ഒക്കേഷനിൽ ഫോക്സ്വാഗൻ വേർട്ടിസിനോടൊപ്പം 1.3 lakh രൂപ വരെ വിലമതിക്കുന്ന പ്രത്യേക ആനുകൂല്യങ്ങളും 3 മാസത്തെ EMI ഹോളിഡേയും ഒപ്പം ചില മോഡലുകൾ ആകർഷകമായ വിലകളിൽ.
2: ഉടൻ ഫീനിക്സ് ഫോക്സ്വാഗൻ ഷോറൂം സന്ദർശിക്കൂ. TNC Apply.

അഹല്യ FM-ന്റെ ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ പൂർണ്ണമാകുന്നു. ശ്രോതാക്കളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ കത്തുകളിലൂടെ എഴുതി അറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: അഹല്യ FM, അഹല്യ ക്യാമ്പസ്, കോഴിപ്പാറ PO, പാലക്കാട്. പിൻ 6785557. ഏവർക്കും ശുഭരാത്രി.